आ रहे हैं विविध भारती पर 12 अगस्त दिन में और रात में 11 बजे।

0: ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ലേ ഓട്ടിസത്തിന് മാത്രമായിട്ട്? അങ്ങനെ ഞാൻ അതിലോട്ട് തിരിയായിരുന്നു. ആദ്യം മൂന്ന് കുട്ടികളെ വെച്ച് വീട്ടിലാ തുടങ്ങിയ ഡേ കെയറാ മാത്രമായിട്ട്. അവിടെ നിന്ന് ഒരു രണ്ടു വർഷം കഴിയുമ്പം ഡേ കെയറിന് മാറ്റിയാലോ എന്ന്. എൻ്റെ മോൻ്റെ കാര്യം മാത്രമല്ലേ എനിക്കറിയൂ, അല്ലാതെ ഓട്ടിസത്തെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഒരു ബോർഡിങ്ങായി തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചു, കുറേ അന്വേഷിച്ചു. പക്ഷേ ഇത്തരം കുട്ടികൾക്കെന്ന് പറഞ്ഞ് ആരും ബിൽഡിംഗ് തരില്ല.
1: അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആൾക്കാർക്ക് അറിയാത്ത ഒരു
0: പേടിയാണ് ഈ കുട്ടികളെ കാണുമ്പോൾ ആളുകൾക്ക്. ഇപ്പോഴും പേടിയുണ്ട്.
1: പക്ഷേ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ, അതൊരു അവസ്ഥയല്ലേ?
0: ഇല്ല,
1: രോഗമേ അല്ലല്ലോ.
0: അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. ആവശ്യമില്ലാതെ അവര് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാതിരുന്നാൽ മതി, അല്ലാതെ അവര് ആരെയും കാര്യത്തിൽ ഇടപെട്ടില്ല. എന്റെ മോനെ സംബന്ധിച്ച് തന്നെ ഇപ്പം പറയാം, മറ്റേ കുട്ടിയെ പോലെ അവനും ഒരു റൂമുണ്ട്. അവന്റെ പുറത്തുള്ള ആവശ്യം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ അതിനകത്ത് കയറും. ടി വി അവൻ തന്നെ അവന് ഇഷ്ടമുള്ള പ്രോഗ്രാം ഇട്ടോളും. അവന് പാട്ടാട്ടും കൂടുതലും ഇഷ്ടം, ഹിന്ദി പാട്ടുകളാണ് അവന് താല്പര്യം. അവൻ ഇട്ട് കേട്ടോണ്ടിരുന്നുള്ളൂ. അതിനകത്ത് അവൻ്റെ ടൈമിന് അവൻ കിടക്കും, ഇരിക്കും. നമ്മളത് നോക്കേണ്ട കാര്യമേ ഇല്ല. അല്ലാതെ ഈ ടി വി എന്നും പറഞ്ഞ് അതിൽ ആവശ്യമില്ലാതെ പണിയൊന്നും ചെയ്യില്ല അവൻ. അത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. സൗകര്യം പോലെ അവൻ ടോയ്ലറ്റ് പൊക്കോളും, ഡ്രസ് ചെയ്യും, തിരിച്ചു വന്ന് കിടക്കേ ഇരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം അതിനെപ്പറ്റി ശ്രദ്ധിക്കാറേ ഇല്ല. അവൻ്റെ മുറിയിൽ തന്നെ അവന് വേണ്ട ഡ്രസ്സുള്ള ഒരു അലമാര വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് പോയാൽ തിരിച്ചു വരും, അലമാര തുറക്കും, അവന് വേണ്ട ഡ്രസ്സ് എടുത്തോളൂ ഇട്ടോളൂ. എപ്പോഴെങ്കിലും ഇട്ട് മാറി തിരിച്ച് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവൻ ഡ്രസ്സ് മാറിയെന്ന്. അത് കൂടുതൽ എനിക്ക് മനസ്സിലായത് എങ്ങനെയെന്ന് വെച്ചാൽ, കുറച്ചുകൂടെ ചെറുപ്പത്തിൽ 8-10 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അവനെ നോക്കാം ഒരാളിൽ നിന്ന്. അവർ ഈ ടി വിയിൽ അഡിക്റ്റ് ആയിരുന്നു. ഉച്ച സമയത്തൊക്കെ സീരിയലിലുണ്ടായിരുന്ന സമയങ്ങളിൽ അവർക്ക് സീരിയലാണ്, അവൻ ഇട്ട് കൊടുക്കൂല. അവന് ഹിന്ദി പാട്ട് കേൾക്കണം. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ കയ്യിലാണ് ആ പ്രശ്നമെന്ന്. ഇവൻ ചാനൽ മാറ്റുണ്ട്. ഇവർ അവനെ അന്ന് ചെറിയ കുട്ടിയായിരുന്നു, ഇവരുടെ കയ്യിൽ ഒതുങ്ങുമായിരുന്നു. ഇവർ അമ്മയ്ക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക അവനെ, എണീറ്റ് പോവാതിരിക്കാൻ. അപ്പോൾ അവന് എന്ത് ചെയ്യുമെന്നോ അറിയില്ല, സംസാരിക്കില്ല അവൻ. നമ്മളോട് പറയാനും പറ്റില്ല. നമ്മളില്ലാത്ത സമയത്തല്ലേ ഇത് നടക്കുന്നത്, നമുക്കും മനസ്സിലായില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ അവരുടെ മുടിയെ പിടി തുടങ്ങി. അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് അത്, അവരെ രക്ഷപ്പെട്ടാൽ എന്താ വഴിയെന്ന്. ഈ ആളുകൾ പറയും പോലെ ഓട്ടിസം ഒന്നും ഒരിക്കലും ബുദ്ധിയില്ലായ്മ അല്ല, അവർക്ക് ബുദ്ധി കൂടുതല. അവരെ ഇഷ്ടമുള്ള വഴിക്ക് വിട്ടാൽ നമുക്ക് മനസ്സിലാവും അത്. ഇപ്പം അവർക്ക് പാട്ടാണ് ഇഷ്ടമെങ്കിൽ അവരിഷ്ടമുള്ള പാട്ടിട്ടോളൂ, അത് കേട്ടോളൂ, പഠിച്ചോളൂ. എൻ്റെ സ്കൂളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, കുട്ടികൾ ഇത്തിരി വലുതായതാ അവൻ. അവന് എല്ലാം പഴയ പാട്ടുകളോടാണ് കൂടുതലിഷ്ടം. ഈ പാട്ട് അവൻ അവിടെ വന്ന് നിന്നിട്ടൊന്ന് പാടുന്നതാ. അവനിന്നാ ഞാൻ പഴയ പാട്ടുകൾ പലതും പഠിക്കുന്നത്. അപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് പാടുമ്പോൾ ഞാൻ തെറ്റിച്ച് പാടും. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്നും പറഞ്ഞു ബഹളം ഉണ്ടാക്കും. അവൻ തന്നെ എനിക്ക് ശരിയായി പറഞ്ഞു തരും. പിന്നെ അവനെ ചുമ്മാ ഇതാക്കാൻ വേണ്ടി ഞാൻ തെറ്റിച്ച് പാടും. അപ്പോൾ അവൻ വീണ്ടും എനിക്ക് പഠിപ്പിക്കും. അവസാനം ഒരു ഇതാകും, ടീച്ചർ അങ്ങനെ പാടുണ്ടാ. പക്ഷെ അതൊക്കെ ഇപ്പം കുറേ നാൾ കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്.
1: ഈ സ്ട്രോക്കിന് ശേഷം പിന്നെ കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ആരോഗ്യമില്ലാതെ
0: വീട്ടിൽ വന്നിട്ടും ഞാൻ 3-4 മാസം ഇങ്ങനെ എന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നു. ഇപ്പോഴാണ് ഇവരെ വീട്ടിൽ വിട്ടെ.
1: കുഞ്ഞുങ്ങൾക്കും മാഡത്തിനും വളരെ ബുദ്ധിമുട്ടായിരുന്നു കാണുമല്ലോ.
0: എനിക്ക് ഭയങ്കര വിഷമാ. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് അവരെ ആ ഓർമ്മയുള്ള ഞാൻ.
1: അപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഞാൻ ഈ പറഞ്ഞ കുട്ടി, അവന്റെ പേര് സന്തോഷം എന്നാണ്. അവൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്, പാമരം പളുങ്കോട്, പഴയ പാട്ടാ.
1: ത്രിവേണി എന്ന ചിത്രത്തിലെ വയലാർ രചിച്ച് ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡത്തിന്റെ മകൻ ഇപ്പോൾ ഒരു 2 വയസ്സൊക്കെ ആയപ്പോൾ അവൻ ഒരു കുട്ടി അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് അറ്റൈൻ ചെയ്യാതിരുന്ന സമയത്തായിരിക്കുമല്ലോ മാഡത്തിന് ഒരു സംശയം തോന്നിയത്, കുഞ്ഞിന് എന്തോ സാധാരണ കുട്ടികളിൽ നിന്നും വളർച്ചയിൽ വ്യത്യാസമുണ്ട് എന്ന്. അപ്പൊ അന്നത്തെ കാലത്ത് മാഡം പറയുന്ന പോലെ 2008 അധികം ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അവയർനെസ് ഇല്ല, മാഡത്തിനും അറിയില്ലായിരിക്കും. അപ്പൊ പല സ്ഥലങ്ങളിലും
1: എന്റെ സ്ഥാപനം തുടങ്ങിയ സമയം അവന് അതിനേക്കാളും വലുതാ, അന്ന് അവന് 14
0: കുഞ്ഞു ജനിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി വളരെ ധാരണ കുറവുള്ള ഒരു കാലമായിരിക്കണമല്ലോ,
1: ഒന്നും അറിയില്ല.
0: പല സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുപോയി പലരും പല ഡയഗ്നോസിസ് പറഞ്ഞു പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവസാനം ഇത് ഓട്ടിസം എന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതൽ അവയർനെസ് ഉണ്ട്, നമുക്ക് ആരോഗ്യ പരിപാടികൾ വിദഗ്ധർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, കൂടുതൽ കുഞ്ഞുങ്ങൾക്കും ഇത്തരം അവസ്ഥകളുണ്ട്. അപ്പൊ നമുക്ക്
1: അന്നത്തെ കാലം ഓട്ടിസം കൂടുതലാ,
0: എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൂടുതലെന്ന് മാഡത്തിന് തോന്നുന്നത്?
1: അതിനെപ്പറ്റി ഒരു ഒന്നും ഞാൻ നടത്തിയിട്ടില്ല, എന്നാലും നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ കൂടുന്നു ഓട്ടിസത്തിന് വേണ്ടി, അതിലും കുട്ടികളില്ലാത്ത സ്ഥാപനം ഇല്ല.
0: 2008 തുടങ്ങിയിട്ട് 2023 വരെയൊക്കെ സ്ഥാപനം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു, ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അവരുടെ പാരന്റ്സ് ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തോന്നുന്നത് എന്താണ്? നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തെറാപ്പി കൊടുത്തൊക്കെ ശരിയാക്കാം.
1: പാരന്റ്സ് ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്നത് കാരണം ഇവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അവര് മറ്റുള്ളവരെ പോലെ പെരുമാറുന്നില്ല എന്ന്, അത് വിഷമിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ വലുതായി ഒത്തിരി പ്രായമാകുമ്പോൾ എന്തെല്ലാം അസുഖങ്ങൾ വരുന്നു, ഓർമ്മപ്പശകം വരുന്നു പലർക്കും, നമ്മളെ കൈയും കാലും നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കുമോ? ഇല്ലല്ലോ. 60-70 വയസ്സ്

0: ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ തന്നെ നമ്മൾ ഒരു സാധനം എടുക്കാൻ പോയാൽ അത് കയ്യിൽ നിൽക്കില്ല, താഴെ വീണു. ഇവര് അതിനെ താഴെ ഇടുന്നു, അത്രയും ചിന്തിച്ചാൽ മതി. അല്ലാതെ അയ്യോ എൻ്റെ കുട്ടി അങ്ങനെ ആയെന്നും പറഞ്ഞാൽ നമുക്ക് എന്നും ദുഃഖിച്ചിരിക്കാനേ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ തുടക്കത്തിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇവൻ ഒരിക്കലും നോർമൽ ആവില്ല എന്ന് പറയുമ്പോൾ ആ ഒരു മനസ്സാണ് നമുക്ക് പിടിച്ചു നിർത്താൻ പാടുപെടുന്ന ഒരു ആശു.
1: എല്ലാ അമ്മമാരുടെയും ചിന്ത നമ്മുടെ കാലശേഷം എന്നുള്ളതാണല്ലോ. മാഡം എങ്ങനെയാണ് അത്തരം ചിന്തകൾ തരണം ചെയ്തത്?
0: അല്ല എന്റെ മാത്രമല്ല, നമ്മളെ സമൂഹത്തിലെ ഒരുപാട് രക്ഷകർത്താക്കൾ പോലെ ചിന്തയാ നമ്മുടെ കാലശേഷം എന്ത് ചെയ്യും. ഒറ്റ വഴിയുള്ളൂ, അതിന് സർക്കാർ എന്തെങ്കിലും കണ്ടെത്തിയാലേ പറ്റൂ.
1: റീഹാബിലിറ്റേഷൻ,
0: അതെ, ഒരു സെന്റർ തുടങ്ങണം.
1: ഓരോ കുട്ടിക്കും പ്രത്യേക അറ്റൻഷൻ വേണ്ടെന്നാണല്ലോ.
0: പ്രത്യേകിച്ച് ഓട്ടിസം എന്ന് ഭയങ്കര സ്പീഡിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കുന്ന ഒരു സെക്കൻഡുള്ളൂ, നമ്മളെ മനസ്സിൽ കടന്നു പോണ ഒരു സെക്കൻഡിൽ എന്തെല്ലാം കാര്യം പോകണം, അതിനേക്കാളും സ്പീഡാണ് അവരുടെ പ്രവൃത്തി. അതുകൊണ്ട് അത്രയും കെയറിങ് കൊടുത്താൽ മാത്രമേ നോക്കാൻ പറ്റൂ. അതുപോലെ എനിക്കിപ്പം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സർക്കാർ മാറിപ്പോണ സമയത്ത് ഒരു നിയമം കൊണ്ടുവന്നു, ഈ കുട്ടികൾക്ക് മാസം മാസം പെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. പക്ഷെ ഇപ്പൊ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താണ്, വരുമാനം വച്ചേക്കണം, വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്നാലേ ഇവർക്ക് എന്താ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ വരുമാനം വരണേ? എന്തായാലും അവരെ ഫാമിലി വരുമാനം കാണിക്കാൻ പറ്റും. ഫാമിലി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, അവർക്ക് വേറെ ഫാമിലി ഉണ്ട്, അച്ഛനും അമ്മയായാലും അവർക്കും വയസ്സ് കുടുംബം, അവരെ ചെലവുകൾ കൂടുകയാണ് മെഡിക്കൽ പല കാര്യങ്ങളും. അപ്പൊ ഇവരുടെ പെൻഷൻ ഒന്നിനും തികയില്ലെങ്കിൽ കൂടി അതൊരു ആശ്വാസമാണ്. ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികൾ, എല്ലാ ചെലവിൻ്റെ ഇടയിലാണ് അവരിതും കൂടെ ചെയ്യുന്നത്. ഈ കുട്ടികളെ കൂടെ നോക്കണം, അവരെ മെഡിസിൻ ചെലവ്, അല്ലാതെ അവരെ ആഹാര ചെലവ്. ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഈ കുട്ടികളെ നോക്കിയാലേ മറ്റേ ആളിനും ജോലിക്ക് പോകാൻ പറ്റൂ. എന്നാൽ കൂടിയും ഫുൾ ടൈം ജോലിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോയാലും ഈ കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയില്ല അവർ ജോലി ചെയ്യണം. അപ്പൊ ആ കുട്ടികളുള്ള ഈ നിസ്സാര പെൻഷനും വേണ്ടി ഇങ്ങനെ ഓരോ നിയമം കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് അവർക്ക് വേണ്ടി അവർ ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം.
1: ഇപ്പോ അവർക്കായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ പാരന്റ്സിന്റെ കാലശേഷം ഒക്കെ ആരെങ്കിലും അവരെ നോക്കാനുണ്ടാവും. പക്ഷെ വരുമാനം കൂടി ഇല്ലാത്ത അവസ്ഥയിൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യം വരാം. നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
0: അടുത്ത പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ മഞ്ഞിന് വിരിഞ്ഞ പൂക്കളില് ഉള്ളത് മഞ്ഞണ്ണി കൊമ്പിൽ എന്നുള്ള പാട്ടാണ് ജാനകി അമ്മ പാടിയത്. ചെറിയ അമ്മൽദേവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയാണ് പാട്ടിന്റെ കമ്പോസിങ്.
1: രചന ബിച്ചു തിരുമല. അതെ, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: അപ്പൊ മാഡം എങ്ങനെയാണ് സിനിമയിൽ നിന്ന് സീരിയലുകളിലോട്ട് എത്തുന്നത്?
1: അതിങ്ങനെ ഓരോരുത്തരും, നമ്മൾ ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ കുറെ ആളുകളെ പരിചയപ്പെടില്ല, ആ വഴിക്ക് ഇങ്ങനെ മാറി മാറി.
0: അപ്പോൾ അന്നത്തെ സമയത്ത് സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അഭിനയിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി യാത്ര ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ നടത്തിയിരുന്നത്?
1: അത് ഞാൻ സ്കൂളിൽ പിള്ളേരെ നോക്കാൻ ആൾ നിർത്തി. അപ്പോൾ ഞാൻ നിർത്താൻ തന്നെ കാര്യം, ഒരു ആത്മാർത്ഥതയോട് ജോലി ചെയ്യണം, ആളിന് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ എല്ലാ മാസവും ഞാൻ പൈസ കൊടുക്കണം, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. ഓരോ സ്ഥാപനം തീ നമ്മൾ ആൾ വിളിച്ചാൽ അവരൊക്കെ ഒരു ടൈമുണ്ട്, അടുത്ത് എന്ത് ജോലി കിടന്നാലും അവരെ ടൈം രാവിലെ 8 മണി 2 മണി അവരെ, 1 മണിക്ക് പിള്ളേർക്ക് ചോറ് കൊടുക്കണം, അവർ ചോറ് കോരി കൊടുത്താൽ പിന്നെ അവരെ ജോലി തീർന്നു. സാധാരണ നമുക്ക് തന്നെ അറിയാം, വീട്ടിലും ആഹാരം കൊടുത്തു കഴിഞ്ഞാലാണ് ജോലി. അപ്പോൾ അവർ അവരുടെ ടൈം കഴിഞ്ഞാൽ അങ്ങ് ക്ലോസ് ചെയ്ത് അങ്ങ് പോവുക. ഈ കുട്ടികളോ അങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഈ കുട്ടികളോട്, ഒരു കുട്ടികളോട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല ഒരു ടൈം വെച്ചിട്ട്.
0: എന്നെ
1: പോലെ ഉള്ളവർക്ക് അത് പറ്റില്ല.
0: മാഡം, ഇത്രയും കാലം ഈ സ്കൂള് നടത്തിയതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാഡം ഒരുപാട് കാലം അധ്വാനിച്ച ഒരു വ്യക്തിയാണല്ലോ. ഇപ്പോൾ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം മാഡം പറഞ്ഞ പോലെ ജോലിക്കാരെ പോലും കിട്ടാനില്ലാത്ത സാഹചര്യങ്ങളിലും പ്രതീക്ഷ കൈവിടാതെ നമ്മൾ മുന്നോട്ടിറങ്ങി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തപ്പോൾ ഈ കാലയളവിലും മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കും?
1: നമ്മൾ ഈ കുട്ടികളെ നോക്കുമ്പോൾ ആത്മാർത്ഥതയായിട്ട് തന്നെ നോക്കണമെന്നുള്ളത്. എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കാൻ ഒരു സ്ഥാപനം തുടങ്ങാവൂ. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ അത് നേരിടണം.
0: അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് മാഡത്തോടുള്ള സ്നേഹം ഇപ്പൊ ഓർക്കുമ്പോ, ഇവരൊക്കെ നമ്മളെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന കുട്ടികളാണല്ലോ, അപ്പൊ അവരും നമ്മളെ സ്നേഹത്തോടെ ഇതുപോലെ ഓർക്കാറുണ്ടോ? അനുഭവങ്ങളുണ്ടോ അങ്ങനെ?
1: ഇപ്പൊ ഓർക്കാണ്ടോന്ന് എനിക്കറിയില്ല, കാരണം അവര് ഓരോ സ്ഥലങ്ങളിലേ. പക്ഷെ അന്ന് എന്നോട് കാണിക്കുന്ന ആ സ്നേഹം ഇന്നും എനിക്ക് ഭയങ്കര ഒരു വീണ്ടും തുടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനെ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ തരേണ്ടത്. പിന്നെ എൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കുക. അന്നൊക്കെ ചെറുപ്പമായിരുന്നു, എവിടെയും ചാടി കയറാനും എവിടെയും ഓടിയെത്താനും എനിക്ക് പറ്റുമായിരുന്നു. ഇനി അത് പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്.
0: ഇപ്പൊ മാഡം പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാര് തിരിച്ചറിയുമല്ലോ, ഇപ്പൊ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ആൾക്കാർ വന്ന് സിനിമാ നടി എന്നുള്ള രീതിക്ക് സന്തോഷം പങ്കിടാറൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിൽ അതിശയിപ്പിച്ച അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: ഞാൻ വിചാരിച്ചു എന്നെ ആർക്കും അറിയില്ല എന്ന് വിചാരിച്ചോണ്ട്. അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ വലിയ വലിയ നടന്മാരും നടിമാരും എന്നെക്കാളും സീനിയേഴ്സും എല്ലാം അവിടെ വരുമ്പോൾ, കഴിഞ്ഞ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു റൈറ്റപ്പ് ഞാൻ കണ്ടു. അവർ ഭയങ്കര സ്നേഹത്തോട് തന്നെ, ബിന്ദു ചേച്ചി എന്ന് പറയുന്നത് എനിക്കും അതാ ഇഷ്ടം.
0: രണ്ടാമത്തെ കുട്ടി
1: അവൻ ഭയങ്കര സ്നേഹ ചേട്ടന്.
0: ഇപ്പൊ എന്ത് ചെയ്യുന്നവൻ?
1: കോളേജിൽ പഠിപ്പിക്കും. അവന് എന്തും അവന്റെ ചേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ അവൻ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, വന്ന മോളും അങ്ങനെ. അവക്കും ബാലുചേട്ടൻ ഭയങ്കര സ്നേഹം. മൂത്ത ആളിന്റെ ബാലു എന്നാ, എന്തെങ്കിലും ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടോ ഉള്ളു അവിടെ ഒന്ന്. ബാലുചേട്ടാ

0: അന്ന് വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം.
1: കുഞ്ഞുങ്ങളവിടൊക്കെ എങ്ങനെയാണ്? മകൻ ഇഷ്ടമാണോ? കൊച്ചുമോനുണ്ടല്ലോ.
0: കൊച്ചുമോനുണ്ട്, പക്ഷെ നമ്മള് മോനെ നോക്കടാ പറഞ്ഞ മൈൻഡ് ചെയ്യില്ല. നമ്മൾ കാണാനുള്ളത് മോൻ കൊടുക്കും.
1: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
0: താലോലും പൂമ്പൈതലേ.

0: പിന്നെ മാഡത്തിന് സിനിമ അഭിനയം ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ സ്കൂളിന്റെ പ്രവർത്തനം ഇപ്പൊ താൽക്കാലികമായിട്ടാണെങ്കിലും നിർത്തി വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ മറ്റ് താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? യാത്രയുണ്ടോ, വായന, ഗാർഡനിങ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്താണ്?
1: യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. ഓരോ സ്ഥലത്തിൻ്റെ ഓരോ രീതികളല്ലേ, അതൊക്കെ കണ്ടു പഠിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം.
0: പക്ഷേ ഈ സ്കൂളിൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല?
1: അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആരോഗ്യമില്ല,
0: പെട്ടെന്ന് ശരിയായിട്ട് യാത്രയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
1: എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പോവാൻ, പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിടാനുള്ള ധൈര്യമില്ല. എൻ്റെ ചിന്തയിൽ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിൽ ഒരുപാട് പേര് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടല്ലോ. ഭാര്യയും ഭർത്താവും ഉണ്ടായി, എന്നാലും ഒരു പ്രായമാവുമ്പോൾ പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് മനുഷ്യന്. 70 വയസ്സിനോട് അടുക്കുമ്പോഴാണ് അതൊക്കെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ആർക്കും അത് ഒന്നും മനസ്സിലാവില്ല. കാരണം മക്കളെല്ലാം പല സ്ഥലങ്ങളിൽ ജോലിയായിട്ട് പോയി. ഇപ്പോൾ എന്തിനും ഒരാളിൻ്റെ ആവശ്യമുണ്ട്? അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തണമെന്നാണ് എൻ്റെ അടുത്ത ലക്ഷ്യം.
0: അപ്പോൾ ഇത്തരം പദ്ധതികൾക്കും ഭാവി പരിപാടികൾക്കും സിനിമയ്ക്കും മാഡത്തിൻ്റെ ആഗ്രഹം പോലെ യാത്ര ചെയ്യാനും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ, സന്തോഷമുള്ളൊരു ജീവിതം ആശംസിക്കുകയാണ്. ആകാശവാണിയിൽ വന്ന വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവെച്ച്

0: അതിന് നന്ദി, നമസ്കാരം.
1: ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
0: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായി ഉള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
0: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
1: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷേ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
0: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
0: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
1: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽ റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
1: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇത് മൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും

0: ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീല നിറം വരണം എന്നില്ല, ഉടനെ തന്നെ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി, സ്ട്രൈക്കസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
0: ഉണ്ട്, അത് മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവി കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കുന്ന ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഈ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു ഡിസീസസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷ്യർ ടു അദർ ടോക്സിൻസ്, അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തി കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ

0: തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ളോ ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ. അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം: എന്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാവും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് പാമ്പാടി ഇ ജി രാജേന്ദ്രൻ പാടുന്ന കൃതികൾ കേൾക്കാം. മാവേലിക്കര എച്ച് വിജയകൃഷ്ണൻ വയലിൻ, സാജൻ സത്യൻ മൃദംഗം. ആദ്യം കമലാ മനോഹരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കൃതി കഞ്ചദളായ ദാക്ഷി എന്നാരംഭിക്കുന്നു ആദിതാളം.

അടുത്തതായി വിരാനബ്രോവ എന്നാരംഭിക്കുന്നു. രാഗം കല്യാണി, ആദിതാളം തിശ്രനട, തരംഗം പാടി പഞ്ചനാഥ അയ്യർ രചിച്ചത്.

അവസാനമായി നാരായണ എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ രാഗം ശുദ്ധധന്യാസി ഖണ്ഡചാപ്പുതാളം.

ഇതുവരെ പാടിയത് പാമ്പാടി ഇ ജി രാജേന്ദ്രൻ, വയലിൻ മാവേലിക്കര എച്ച് വിജയകൃഷ്ണൻ, മൃദംഗം സാജൻ സത്യൻ. രാഗാമൃതത്തിൽ അടുത്തതായി ഡോക്ടർ എസ് വിജയരാഘവൻ വീണയിൽ വായിച്ച കൃതി കേൾക്കാം. ധർമ്മവതി രാഗത്തിൽ ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കൃതി ചക്രരാജരഥാരൂഢി എന്നാരംഭിക്കുന്നു. രൂപകതാളം

0: പ്രേക്ഷകരെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ.
1: വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഇമിഗ്രേഷൻ ക്യൂവിൽ ഇനി കാത്തിരിപ്പ് വേണ്ട. അതിനായി ഇതാ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTI TTP. ഇന്ത്യൻ പൗരന്മാർക്കും OCI കാർഡുള്ള വിദേശികൾക്കും ബയോമെട്രിക് ഇ ഗേറ്റുകൾ വഴി 20 മുതൽ 30 സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. നിങ്ങളുടെ വിദേശയാത്രകൾക്ക് ഇനി വേഗത കൂട്ടാൻ FTI TTP രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി www.fti.ttp.mha.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.

0: ആകാശവാണി. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495665321. ഒരു നമ്പർ കൂടി 9496596321. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം, ഒന്നുമല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നാം എല്ലാം നികുതിദായകരാണ്. അതുകൊണ്ട് തന്നെ ഈ ആദായ നികുതി റിട്ടേണിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആരൊക്കെ ഫയൽ ചെയ്യണം, കൃത്യസമയത്ത് ഫയൽ ചെയ്യാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, പിഴവുകളുണ്ടാകും, റീഫണ്ട് എങ്ങനെ ലഭിക്കും, ഇങ്ങനെ സാധാരണക്കാരായ നികുതിദായകർ നേരിടുന്ന നിരവധി സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡിയോയിലുള്ളത് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ ആണ്. സ്വാഗതം മാഡം.
2: നമസ്കാരം.
1: ഈ സാധാരണക്കാരായ നികുതിദായകർക്കിടയിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള തീയതികളാണ് ജൂലൈ 31, ഈ ഓഗസ്റ്റ് 1, നവംബർ 31, ഇങ്ങനെ. അപ്പൊ ഈ ഒരു ടൈം ലൈനിൽ ആർക്കൊക്കെ ആയിരുന്നു ജൂലൈ 31 വരെ ഫയൽ ചെയ്യേണ്ടതിരുന്നത്, ആരൊക്കെയാണ്, ആർക്കൊക്കെ ഉണ്ട് ഇനി സമയം ഓഗസ്റ്റ് 31, നവംബർ 31, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പറയാമോ?
2: അതായത് സാലറി വരുമാനക്കാർ ITR 1 ITR 2 ഫയൽ ചെയ്യേണ്ട ആളുകൾ, അവർക്കുള്ള ഡ്യൂ ഡേറ്റ് ആയിരുന്നു ജൂലൈ 31. ഏത് ബിസിനസ് ഇൻകമോ പ്രൊഫഷണൽ ഇൻകമോ ഉള്ള, ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടാത്ത അസസികളുടെ, നമ്മുടെ അസസികൾ എന്നവർ പറയുന്നത് അല്ലെങ്കിൽ ആൾക്കാരുടെ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഓഗസ്റ്റ് 31. അപ്പം നിലവിൽ ജൂലൈ 31 കഴിഞ്ഞു പോയത് ITR 1 2 റിട്ടേൺ ഫയൽ ചെയ്യാൻ വിധേയമായ സാലറിയും പലിശ വരുമാനവും മാത്രം ഇൻകമുള്ള, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാത്രമുള്ള, ബിസിനസ്സോ പ്രൊഫഷണലോ ഇൻകം ഉള്ളവർക്ക് ഓഗസ്റ്റ് 31 വരെ ഫയൽ ചെയ്യാം. അവരിനി ഓഡിറ്റ് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നവംബർ 31 വരെയും റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്.
1: ഇനി നമുക്ക് മുമ്പേ ചെയ്യണം എന്ന് പറയുന്നില്ലേ, ഒരു ഡെഡ് ലൈൻ തന്നിരിക്കുന്നത് നാം മുമ്പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
2: അതെ.
1: അപ്പൊ ഈ മുമ്പേ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്?
2: നേരത്തെ റിട്ടേൺ ഫയൽ ചെയ്താൽ റീഫണ്ട് കിട്ടുന്നവർക്ക് നേരത്തെ കിട്ടും. പിന്നെ ഈ സൈറ്റിലുള്ള ലാസ്റ്റ് മിനിറ്റിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് നേരത്തെ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ.
1: എല്ലാവർക്കും അറിയാം, എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇതിന് ടാക്സ് ഫയൽ ചെയ്യാൻ, അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ?
2: www.incometax.gov.in എന്ന സൈറ്റിൽ കയറി ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ ഐ ഡി എന്ന് പറയുന്നത് പാൻ നമ്പർ തന്നെയാണ്. ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. വൺ ടൈം ആണ് ഈ രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫയൽ റിട്ടേൺസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആവശ്യമായ റിട്ടേൺ ഫോം എടുത്ത് ഫയൽ ചെയ്യാവുന്നതാണ്.
1: ഓക്കെ. ഇനി നമ്മുടെ സമയപരിധിക്ക് ശേഷം ഫയൽ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള പിഴ എങ്ങനെയാണ്?
2: അതെ, പറ്റും. നമുക്ക് ഡിസംബർ 31 വരെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. 5000 രൂപ പിഴ ഒടുക്കിക്കൊണ്ട് പിഴ അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി
1: അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ആദ്യം പേരും സ്ഥലവും ഒന്ന് പറയാമോ? പേരും സ്ഥലവും ഒന്ന് പറയാമോ? ഇൻകം ടാക്സ് ഓഫീസർ നമ്മോടൊപ്പം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
3: ഹലോ.
2: ആ നമസ്കാരം സാർ, ചോദിച്ചോളൂ.
3: ഞാൻ റിട്ടയർഡ് ഒരു ഉദ്യോഗസ്ഥനാണ്.
2: അതെ.
3: എനിക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ ഓടുമ്പോൾ കിട്ടുന്ന പെൻഷനേ ഉള്ളൂ, 10 വർഷം റിട്ടയർ ആയിട്ട്.
2: അതെ.
3: അപ്പൊ PF പെൻഷൻ നോമിനൽ പെൻഷൻ ആണ്.

0: സാറിന് സീനിയർ സിറ്റിസൺ ആണോ? 60 വയസ്സ് കഴിഞ്ഞ ആളാണോ? ആയിരിക്കുമല്ലോ. ആ ഓക്കെ, അപ്പം 3 ലക്ഷത്തിൽ താഴെയാണ് സാറിൻ്റെ വരുമാനമെങ്കിൽ സാറ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല നോർമൽ കേസിൽ. ഇനി സാറിന് ഈ അതാ ഞാൻ പറയാൻ വന്നത്, സാറിന് വിദേശ യാത്രയ്ക്കോ ഇല്ലെങ്കിൽ ബാങ്ക് ലോണിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ഭാവിയിൽ വേണ്ടി വരുന്നുണ്ടെങ്കിൽ സാറ് റിട്ടേൺ ഫയൽ ചെയ്ത് അക്നോളജ്മെന്റ് കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. അതെ, വിദേശയാത്രയിൽ പോകുമ്പോൾ എംബസികളിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ITR റിട്ടേൺ ഫോമിന്റെ അക്നോളജ്മെന്റ് ആവശ്യപ്പെടാറുണ്ട്. അപ്പം ആ പർപ്പസിന് വേണ്ടി സാറ് റിട്ടേൺ ഫയൽ ചെയ്ത് അക്നോളജ്മെന്റ് സൂക്ഷിക്കുക.
1: ഓക്കെ മാം, അപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാൻ താമസിച്ച് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ എന്താണ്?
0: December 31 വരെ 5000 രൂപ ഫൈൻ കൊടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ടാക്സബിൾ ലിമിറ്റിന് താഴെ ഉള്ള ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ July 31 ശേഷം 1000 രൂപ ഫൈനേ വരത്തുള്ളൂ. ഇനി ഇത് കഴിഞ്ഞു പോയിട്ടും ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ടുന്ന ടാക്സിൻ്റെ, അതായത് TDSO അഡ്വാൻസ് ടാക്സോ ഒക്കെ കിഴിച്ചിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സിൻ്റെ 25%, 50%, അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും 4 വർഷം വരെ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഈ എക്സ്ട്രാ ടാക്സും ഫൈനും ഇൻട്രസ്റ്റും എല്ലാം അടച്ചുകൊണ്ട് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം.
1: ഓക്കെ, ഒരു സാമ്പത്തിക വർഷം എത്ര രൂപ വരെ വരുമാനമുള്ളവരാണ് ഈ ITR 1 ഫയൽ ചെയ്യേണ്ടത്?
0: സീനിയർ സിറ്റിസൺ അല്ലാത്തവര് 2.5 ലക്ഷത്തിന് താഴെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ഡിഡക്ഷൻസ് ഇല്ലാതെ 2.5 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ഒരാൾ ITR റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്.
1: ഓക്കെ, അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ, ചോദിക്കട്ടെ.
1: നമസ്കാരം, ഹലോ ആകാശവാണി, ഇതാരാണ്?
2: എന്റെ പേര് അഡ്വക്കേറ്റ് PG മൂർത്തി. ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്.
1: ഓ, സംസാരിച്ചോളൂ മാഡത്തിനോട്.
2: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ് സർ.
2: എനിക്ക് ഒരു സംശയമുള്ളത്, ഇപ്പോ സാലറി റിട്ടേണും എല്ലാ റിട്ടേണും ഓൺലൈനായിട്ടാണല്ലോ ഫയൽ ചെയ്യുന്നത്.
0: അതെ.
2: അപ്പൊ അതിനെ നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഫോം നമ്പർ 26AS, 26AS പിന്നെ AIS
0: അല്ലേ?
2: ഇത് രണ്ടുമാണ്. ഇത് രണ്ടിനുമുള്ള വ്യത്യാസം എന്താണ് എന്നറിയണം. പിന്നെ ഒരു സംശയം കൂടെ ഉണ്ട്
0: സർ, ഇതിന്റെ മറുപടി പറയട്ടെ. 26AS വരുന്നത് നമ്മുടെ ടാക്സ് പിടിച്ച ഡീറ്റെയിൽസ് മാത്രം, നമ്മുടെ പെൻഷനീന്നോ സാലറിയിന്നോ ഇൻട്രസ്റ്റീന്നോ ഒക്കെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം മാത്രമാണ് 26AS വരിക. അതേസമയം AIS അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നടത്തുന്ന മറ്റ് പല ട്രാൻസാക്ഷൻ, ഉദാഹരണം പറഞ്ഞാൽ ഷെയർ ട്രാൻസാക്ഷൻ, ഇല്ലെങ്കിൽ വസ്തു വിറ്റിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ SB ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് മുതലായ എല്ലാ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.
2: പിന്നെ
0: നികുതിദായകൻ ചെയ്യേണ്ടത് ആരാണോ ടാക്സ് പിടിച്ചത്, ഏത് ഓഫീസാണോ, ബാങ്ക് ആണോ, എവിടാന്ന് വെച്ചാൽ ആ ഓഫീസിന് പറ്റുമെങ്കിൽ നിങ്ങളുടെ TDS പിടിച്ച പ്രൂഫ് ഉണ്ടെങ്കിൽ അതും ആ ഓഫീസിന്റെ അഡ്രസ്, ടാൻ നമ്പർ എന്നിവ വെച്ച് അതേ സ്ഥലത്തുള്ള TDS ഓഫീസർമാർക്ക് ഒരു ഗ്രീവൻസ് പെറ്റീഷൻ, ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുക. അപ്പോൾ ഇൻകം ടാക്സ് ഓഫീസിൽ TDS ഓഫീസർ ഈ ഡിഡക്ട് ചെയ്ത ഡിഡക്ടർക്ക് എഗെയിൻസ്റ്റ് ആക്ഷൻ എടുത്ത് അത് അപ്ലോഡ് ചെയ്യിക്കുന്നതായിരിക്കും.
2: അപ്പോ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ.
1: എന്ന് ചോദിച്ചോളൂ സർ.
2: പ്രൊഫഷണൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് എന്തൊക്കെ പിഴവുകളാണ്, അതായത് ഒരു അഡ്വക്കേറ്റ് എന്തൊക്കെ പിഴവുകളാണ്
0: സാർ? ചെറിയ തരത്തിലുള്ള, ഈ സാറ് പറഞ്ഞ പോലെ ചെറിയ അഡ്വക്കേറ്റ്സ് അവർക്കൊക്കെ 44 ADA എന്നുള്ള പ്രൊവിഷൻ അനുസരിച്ച് കിട്ടുന്ന മൊത്തം പ്രൊഫഷണൽ ഇൻകത്തിന്റെ 50% പ്രിസംപ്റ്റീവ് ബേസിസിൽ ഡിഡക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും.
1: സാറിന്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ സംസാരിച്ചതിലേക്ക് തിരിച്ചു വരാം. ഈ വരുമാന പരിധി, ഓരോ ഇൻകം ടാക്സ് സ്ലാബ്സിനുള്ള വരുമാന പരിധി, ഇപ്പോൾ ITR 1 ആണെങ്കിൽ എത്ര രൂപ വർഷം, എത്ര രൂപ വരെ വരുമാനമുള്ളവരാണ് ഫയൽ ചെയ്യേണ്ടത്?
0: അതായത് സീനിയർ സിറ്റിസൺ അല്ലാത്ത ഒരാളുടെ ബേസിക്

0: എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷമാണ്. അവർക്ക് റിബേറ്റും മറ്റും കിട്ടുന്നത് കൊണ്ടാണ് 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ട എന്ന് പൊതുവിൽ പറയുന്നത്. അതായത് ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 60,000 രൂപ വരെ റിബേറ്റ് കിട്ടും. പക്ഷേ റിട്ടേൺ ഫയല് ചെയ്യാനുള്ള ലയബിലിറ്റി നോക്കുന്നത് ഒരാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞ് ടോട്ടൽ ഇൻകം വന്നാൽ ഡിഡക്ഷൻസിനും റിബേറ്റിനും ഒക്കെ മുമ്പ് അവരെല്ലാം റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യണം. അത് ഏത് ഫോമിൽ ഫയൽ ചെയ്യേണ്ടവരാണെങ്കിലും അത് തന്നെയാണ് റൂള്. പിന്നെ ഇതുകൂടാതെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരാൾക്ക് ഈ ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെ ഉള്ളൂ, പക്ഷേ അവർക്കൊരു റീഫണ്ട് കിട്ടാനുണ്ട്, അവരും നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇതുകൂടാതെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വേറെ 2-3 കാറ്റഗറി ഉണ്ട്. ഇവർക്ക് ആർക്കും ഇൻകം ഇല്ല എന്ന് വയ്ക്കുക, പക്ഷേ 1 വർഷത്തിൽ 1 കോടിയിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ചിലപ്പം ബിസിനസ്സുകാർക്ക് ഉണ്ടാവും, അവർക്ക് ഇൻകം ചിലപ്പോൾ നഷ്ടമായിരിക്കാം, എന്നാലും അവർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. പിന്നെ 2 ലക്ഷം രൂപ, 2 ലക്ഷമോ അതിൽ കൂടുതൽ രൂപയോ ചിലവാക്കി വിദേശയാത്ര നടത്തിയത്, അത് സ്വന്തമായി വിദേശയാത്ര നടത്താനോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ വിദേശയാത്രയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിർബന്ധമായി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി 1 ലക്ഷത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് 1 വർഷം അടയ്ക്കുന്ന ഒരു കൺസ്യൂമർ, അവരും നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം.
1: അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫയലിങ്ങിൽ വരുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ, നമ്മൾ എപ്പോഴും പറയുമല്ലോ ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ, ഫയൽ, ഇത് തമ്മിലുള്ള വ്യത്യാസം മിക്കവർക്കും ഒരു കൺഫ്യൂഷനാണത്.
0: അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 1961 ആക്ട് ആയിരുന്നു കഴിഞ്ഞ മാർച്ച് 31 വരെ നിലവിലുണ്ടായിരുന്നത്. അതിലായിരുന്നു ഈ ഫിനാൻഷ്യൽ ഇയറും അസസ്മെന്റ് ഇയറും തമ്മിലുള്ള വേർതിരിവ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ ഏത് വർഷത്തിലാണോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ഇൻകം ഏൺ ചെയ്യുന്നത്, അതിനെ ഫിനാൻഷ്യൽ ഇയർ എന്നും ആ ഇൻകത്തിനെ അസസ് ചെയ്യുന്ന വർഷം, തൊട്ടടുത്ത വർഷം അസസ്മെന്റ് ഇയർ എന്നാണ് പറഞ്ഞു വന്നത്. അതേസമയം ഈ പുതിയ ആദായനികുതി നിയമം 2025 ഈ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ടാക്സ് ഇയർ എന്നാണ് ഇനി ഈ ഫസ്റ്റ് ഇപ്പം നിലവിലുള്ള 1/4/2026 മുതൽ ടാക്സ് ഇയർ മാത്രമേ ഉള്ളൂ. അതായത് ഫിനാൻഷ്യൽ ഇയറിനെയും അസസ്മെന്റ് ഇയറിനെയും ഒരുമിച്ചാക്കി ടാക്സ് ഇയർ എന്ന് പറയും.
1: അപ്പോൾ ശ്രോതാക്കൾക്കെല്ലാം അതൊരു വെളിച്ചമാണെന്ന് വിചാരിക്കുന്നു. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
1: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: എന്റെ പേര് നാരായണ അയ്യർ, ബാംഗ്ലൂരാണ്.
1: സ്ഥലം എവിടെയാണ്?
2: അമ്പലപ്പുഴ.
1: സംസാരിച്ചോളൂ കേട്ടോ മാഡത്തിനോട്.
2: ഓക്കെ ഓക്കെ, ഞാൻ ജൂലൈ 12 റിട്ടേൺ ഫയൽ ചെയ്തു.
0: ഓക്കെ,
2: അറൗണ്ട് 24,000 എനിക്ക് റീഫണ്ട് കിട്ടാനുണ്ട്.
0: അതെ സർ. ആ
2: ഹലോ,
0: ആ സർ പറഞ്ഞോളൂ.
2: ആ റീഫണ്ട് കിട്ടാനുണ്ട്, വേറെ പലർക്കും വിത്തിൻ 2 or 3 days കിട്ടിയായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ഉണ്ടാകുന്നത്?
0: സാർ, ഈ റിട്ടേൺ പ്രോസസ് ചെയ്ത് റീഫണ്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ബാംഗ്ലൂർ CPC സെൻട്രലൈസ്ഡ് പ്രോസസിംഗ് സെന്ററിലാണ് പ്രോസസിംഗ് നടക്കുന്നത്. സാധാരണ ചെറിയ റീഫണ്ടുകളെല്ലാം ഇല്ലെങ്കിൽ ചെറിയ വരുമാനമുള്ളതൊക്കെ പെട്ടെന്ന് നടക്കും. സാറിന് ക്യാപിറ്റൽ ഗെയിൻസ് വല്ലതും ഉണ്ടായിരുന്നോ ഈ വർഷം റിട്ടേണിൽ?
2: ഇല്ല. ഓക്കെ,
0: മാത്രമേ ഉള്ളൂ. അപ്പൊ സാർ AAS നോക്കി എല്ലാ ഇൻഫർമേഷനും നോക്കി തന്നെയാണോ റിട്ടേൺ ഫയൽ ചെയ്തത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണം എന്ന് നിർബന്ധമില്ല, അത് സോഫ്റ്റ്വെയർ പ്രോസസ് ചെയ്യുന്ന അനുസരിച്ച് വരും. പിന്നെ ഹൈ റീഫണ്ട് ഉള്ളതൊക്കെ കുറച്ചുകൂടെ ഫർദർ ചെക്കിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ പ്രോസസ്സിംഗ് നടക്കത്തുള്ളൂ. സാർ 24,000 എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നില്ല. പിന്നെ സാറ് ചെക്ക് ചെയ്യേണ്ടത് സാറിന്റെ റിട്ടേൺ ആൾറെഡി പ്രോസസ് ആയിട്ട് റീഫണ്ട് കിട്ടാത്തതാണോ. അങ്ങനെയാണെങ്കിൽ സാറിന്റെ പ്രോസസ്ഡ് എന്നാണോ വന്നത്, ഇ വെരിഫൈഡ് എന്നാണോ വന്നത്? പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ട് റീഫണ്ട് വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സാറിന്റെ ബാങ്ക് അക്കൗണ്ട് ഇ ഫയലിംഗ് പോർട്ടലിൽ കറക്റ്റ് ആയിട്ട് വാലിഡേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആണ് സാർ, എന്നാലും ചില സമയം ഈ ബാങ്കിൽ IFSC കോഡ് മാറുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ വീണ്ടും അത് റീവാലിഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാർ അത് ബാങ്ക് ലോഗിൻ ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റഡ് ആണോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യുക. അതെല്ലാം ഓക്കെ ആണെങ്കിൽ അധികം വൈകാതെ റീഫണ്ട് വരും സാറിന്.
1: ഇപ്പോൾ മാം പറഞ്ഞു പുതിയ ടാക്സ് വ്യവസ്ഥ, അപ്പം ഈ പുതിയതാണോ പഴയ ഓൾഡ് റെജീമാണോ, ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് ഓൾഡ് റെജീമിൽ ടാക്സ് കണക്കാക്കുന്നതും ന്യൂ റെജീമിൽ കണക്കാക്കുന്നതും വ്യത്യാസമുണ്ട്. ഓൾഡ് റെജീമിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒത്തിരി ഡിഡക്ഷൻസ് ATC D അതുപോലെയുള്ള ഡിഡക്ഷൻസ് കിട്ടും. അപ്പം ഇത് ജനറലൈസ് ചെയ്ത് ഒരാൾക്ക് ഓൾഡ് ആണോ ന്യൂ ആണോ ബെനിഫിഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും വരുമാനവും അവർക്ക് അവൈലബിൾ ആയ ഡിഡക്ഷൻസും വർക്കൗട്ട് ചെയ്ത് നോക്കി വേണം. അതിന് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ തന്നെ ടാക്സ് കാൽക്കുലേറ്റർ, അഡ്വാൻസ്ഡ്

0: ടാക്സ് കാൽക്കുലേറ്റർ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ വരുമാനവും നിങ്ങൾക്ക് അവൈലബിൾ ആയ ഡിഡക്ഷൻസ്, ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഏത് റെജീമാണ് ബെനിഫിഷ്യൽ എന്ന് ഇൻകം ടാക്സ് പോർട്ടലിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾഡ് റെജീമിലാണ് ഒരാൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് ചെയ്തിരിക്കണം, ജൂലൈ 31-ന്. ജൂലൈ 31 കഴിഞ്ഞാൽ ഒരാൾക്ക് ഓൾഡ് റെജീമിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കില്ല.
1: ഈ പറയുന്ന പിഴ അടച്ചിട്ടൊന്നും പറ്റില്ല,
0: ന്യൂ റെജീമിലേക്ക് പിന്നെ പറ്റുള്ളൂ. അവർക്ക് ചിലപ്പം ബെനിഫിഷ്യൽ ആയത് ഓൾഡ് ആയിരിക്കാം, പക്ഷേ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞു, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോയത് കൊണ്ട് അവർക്ക് അതിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. ന്യൂ റെജീമിൽ എക്സ്ട്രാ ടാക്സ് അടച്ച് ഫൈനും അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ.
1: ഓ ഓക്കെ ഓക്കെ. അതുപോലെ ഈ ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഒരുപാട് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ വസ്തു വിൽപ്പനയിലൂടെ ലാഭം ഉണ്ടാക്കുന്നവർ, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ഏത് വരുന്നവർക്ക് ഏത് ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്?
0: ITR 2, അതായത് സാലറിയും ഇൻട്രസ്റ്റും ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണെങ്കിൽ ITR 2. ഇനി ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ ITR 3 പോകണം വ്യക്തികൾ. അപ്പോൾ ഇവരിതിൻ്റെ ലോസ് ആണെങ്കിൽ പോലും, ഈ ഷെയർ മാഡം പറഞ്ഞല്ലോ, അപ്പോൾ ഷെയറിൻ്റെ കാര്യത്തിൽ പല സമയത്തും ലോസ് വരാം. അപ്പോൾ ഈ ലോസ് വരുമ്പം പലരും വിചാരിക്കും ഇത് റിട്ടേണിൽ കാണിക്കണ്ടല്ലോ, പക്ഷേ ലോസ് വരുമ്പം പല ലോസും നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തെ ലാഭത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് റിട്ടേൺ വിതിൻ ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്താൽ മാത്രമേ ഈ ക്യാരി ഫോർവേഡ് ലോസിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഷെയർ ട്രാൻസാക്ഷൻ ലോസ് ആണെങ്കിൽ പോലും ITR 2 അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാം.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
1: നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: മാഡം, ഞാൻ എക്സ്പ്രസ് ആണ്. എനിക്ക് 40,000 രൂപ.
1: സാർ പേരും സ്ഥലവും പറയാമോ? എന്നിട്ട് മാഡത്തിനോട്
2: ശ്രീകുമാർ ഹരിപ്പാട്.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
2: ഞാൻ എക്സ്പ്രസ് ആണ്. എനിക്ക് 40,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: സാറിന് 40,000 എന്ന് പറയുമ്പോൾ ഒരു വർഷം 480,000 രൂപ ഉണ്ട്. സാറിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ പോയിട്ടാണ് സാറ് ടാക്സബിൾ ലിമിറ്റിന് താഴെ ആവുന്നത്, അതായത് 400,000 താഴെ ആവുന്നത്. അതുകൊണ്ട് സാറ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാറിന് ഇനി ഭാവിയിൽ വിദേശയാത്രയോ ഇല്ലെങ്കിൽ ബാങ്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ITR 4 ഇല്ലെങ്കിൽ അക്നോളജ്മെന്റ് അത്യാവശ്യമായി വരും. അതുകൊണ്ട് സാറ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ചില ഫോംസ്, ഇപ്പോൾ ഫോം 10E അങ്ങനത്തെ കുറേ ഫോംസുകൾ, ആ ഫോമുകളെ കുറിച്ച് ഒന്ന് പറയാം.
0: അതായത് 10E ഫോം എന്ന് പറയുന്നത് സാധാരണ അരിയർ വാങ്ങിക്കുമ്പോൾ, സാലറിക്കാർ പേ റിവിഷനോ മറ്റോ വരുമ്പോൾ കുറേ വർഷത്തെ അരിയർ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ അവർ ഈ അരിയർ അതാത് വർഷങ്ങളിൽ വാങ്ങിയിരുന്നു എങ്കിൽ അവർക്ക് ഇത്രയും ടാക്സ് കൊടുക്കേണ്ടി വരില്ലായിരുന്നു. അപ്പം അതിന് കൊടുക്കുന്നൊരു റിലീഫാണ് ഈ 10E നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് അരിയർ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന സാലറിയിൽ നിന്ന് TDS പിടിക്കുമ്പോൾ തന്നെ ഇവർ 10E വർക്കൗട്ട് ചെയ്ത് റിലീഫൊക്കെ എടുക്കും. റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മറ്റ് വരുമാനങ്ങൾ കയറി വരും, ഇൻട്രസ്റ്റോ ഒക്കെ. അത് വരുമ്പോൾ ചിലപ്പം ഈ 10E നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും റിലീഫ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അവർ വീണ്ടും ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു തെറ്റാണ്, അവർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത 10E എടുത്തങ്ങ് ഫയൽ ചെയ്യും. അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ റിട്ടേണിലെ ഇൻകവും 10E ടോട്ടൽ ഇൻകവും മാച്ച് ആവാതെ വരികയും ഈ പറയുന്ന റിലീഫ് പ്രോസസ്സിങ്ങിൽ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും റിലീഫ് 10E റിലീഫ് ക്ലെയിം ചെയ്യുന്നവർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ ഇൻകം വെച്ച് 10E റീവർക്ക് ചെയ്തിട്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ തന്നെ ഫയൽ ഫോംസ് എന്നുള്ളതിൽ 10E സെലക്ട് ചെയ്ത് ആദ്യം അത് ഇ വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിട്ടേണിൽ 10E ക്ലെയിം ഇട്ട്, അതായത് 10E എത്ര രൂപയാണോ റിലീഫ് വർക്കൗട്ട് ചെയ്തത് അതേ എമൗണ്ട് റിട്ടേണിൽ റിലീഫ് കോളത്തിലിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ,
1: നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: മാഡം,
1: പേരും സ്ഥലവും പറയാമോ?
3: എന്റെ പേര് രാജു, ഞാൻ ആലപ്പുഴ വിളിക്കുന്നതാണ്.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
0: പറഞ്ഞോളൂ.
3: ഞാൻ ചെറിയ ചെറിയ ഭൂമി സംബന്ധമായ കച്ചവടമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഭൂമി കച്ചവടം എന്ന് പറഞ്ഞാൽ ഏജന്റ് ആണ്. നമ്മള് രജിസ്ട്രേഷൻ അത് ഞാൻ ചെയ്തിട്ടില്ല. വസ്തു വിൽക്കാനുള്ള രീതിയിൽ വരുമ്പോൾ പാർട്ടി നമ്മളോട് പറയും, നമ്മൾ ആ ഭൂമി എന്നെ കണ്ടു, അതിനൊരു വില ഞാൻ അവരുമായിട്ട് പറഞ്ഞിട്ട് ധാരണയായിട്ട് നമ്മൾ ആളെ കണ്ടെത്തി നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഒരു ഉദാഹരണമായിട്ട് 500,000 രൂപ പാർട്ടി പറയുന്ന വസ്തുവാണ്. ഞാൻ 500,000 രൂപയ്ക്ക് അവരുമായിട്ട് ധാരണ എത്തി, ഒരു ചെറിയൊരു ഡോക്യുമെന്റ്സ് എന്റെ പേരിൽ 500,000 രൂപയ്ക്ക് രാജീവിന് ഞാൻ ഈ വസ്തു എന്റെ സ്ഥലം വിൽപ്പന കരാർ എഴുതി ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഞാൻ

0: പാർട്ടിയെ കൊണ്ട് കാണിച്ചത് കച്ചവടം ചെയ്യല്ല. ഇപ്പൊ അത് ഒരു അഞ്ചര അഞ്ച് മുപ്പത് ഒക്കെ വെച്ചാണ് കച്ചവടം ചെയ്തത്. അപ്പൊ അത് കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കമ്മീഷൻ നമുക്ക് വാങ്ങിക്കുന്നില്ല, കയറി വരുന്ന പൈസ തിരിച്ചു വരാനുള്ള കണ്ടീഷനാണ് നമ്മൾ കച്ചവടം ചെയ്യാറ്. പാർട്ടിയോട് നമ്മൾ വാങ്ങിക്കാറില്ല. നമ്മളൊരു ചിലപ്പോ അതിനകത്ത് മേള ഒരു മതിൽ ഇല്ലെങ്കിൽ ഞാനതിന് ചെറിയ രീതിയിൽ മതിൽ കിട്ടും, തൂങ്ങണ്ടതാണെങ്കിൽ വൃത്തിയാക്കും. അതിനൊക്കെ ചെറിയ പൈസ ഞാൻ മുടക്കിയത് ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പൈസ ബാങ്കിലോട്ടാണെങ്കിൽ വരാറ്.
1: ഓക്കെ,
0: അവര് അവര്
1: തരും സാറിന്റെ കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ്.
0: ബ്രോക്കറേജ് കൂടി വരുന്ന പൈസ ഒരു ബാങ്കിലോട്ടേ തരത്തുള്ളൂ, കാരണം നമ്മൾ കൈവാങ്ങിക്കാറില്ല.
1: അതാണ് നല്ലത്.
0: ബാങ്കിൽ വരുന്ന പൈസയുടെ ഒരു ഇതാകുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ
1: സാറിന് കിട്ടുന്ന ഈ ഒരു വർഷം കിട്ടുന്ന ബ്രോക്കറേജ് സാറിന്റെ ബിസിനസ് ഇൻകമായിട്ട് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യണം. ചിലപ്പോൾ അത് ടാക്സബിൾ ലിമിറ്റിന് താഴെ ആയിരിക്കാം. സാറിന് അതിൽ നിന്നുള്ള ചെലവുകളെല്ലാം സാറിന് കിഴിക്കാവുന്നതാണ്. സാർ ഈ പറഞ്ഞ പോലെ ഒരു എമൗണ്ട് ബ്രോക്കറേജ് കിട്ടുമ്പോൾ അതിന് കുറേ ചെലവുകളുണ്ടാവും. യാത്രാ ചെലവ് ഈ പറഞ്ഞ പോലെ മതിൽ കെട്ടിക്കെടുക്കുന്നു. അപ്പോൾ ആ ചെലവുകൾ കിഴിച്ചിട്ട് ബാക്കിയുള്ളത് വരുമാനമായി കാണിച്ച് ടാക്സബിൾ ലിമിറ്റിന് മേളിൽ പോയില്ലെങ്കിൽ പോലും റിട്ടേൺസ് ഫയൽ ചെയ്യാം. അല്ല, അത് ബാങ്കിൽ വന്നാലും നമ്മൾ കയ്യിൽ വാങ്ങിച്ചാലും അതെല്ലാം കൂട്ടി വേണം നമ്മുടെ ഒരു വർഷത്തെ വരുമാനം ഡിസ്ക്ലോസ് ചെയ്യാൻ. അതിന് ടാക്സ് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ ടാക്സബിൾ ലിമിറ്റിന് താഴെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ചെലവുകൾ കഴിഞ്ഞിട്ട്, എന്നാലും റിട്ടേൺസ് ഫയൽ ചെയ്യാം.
0: ഓക്കെ ഓക്കെ. അല്ലാതെ പിന്നെ നമ്മൾ അതിനകത്ത് പൈസ ഇപ്പൊ 2 ലക്ഷം വന്നുള്ളത് 2 ലക്ഷം താഴെ വന്നുള്ളൊന്നും
1: റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നമ്മൾ ഇൻകം നമുക്ക് കിട്ടിയ വരുമാനം ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് മേൽ പിന്നൊരു നോട്ടീസ് വരാതിരിക്കാൻ സാധിക്കും. ഗവൺമെന്റിനെ അറിയിക്കുക എനിക്ക് ഇത്രേ വരുമാനമുള്ളൂ, ബിലോ ലിമിറ്റാണ്, അത് കാണിക്കുക. ഇല്ല, നമ്മൾ ഇൻകം കാണിച്ചു പോയാൽ മറ്റു നടപടി ക്രമങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാവാം.
2: മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മാം, ഇപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ ഇൻകം ടാക്സ് ഡിമാൻഡ് നോട്ടീസ് വരാതിരിക്കുന്ന ഏതൊക്കെ കാരണങ്ങളാലാണ് ഇങ്ങനെ ഒരു ഡിമാൻഡ് നോട്ടീസ് വരുന്നത്?
1: ഡിമാൻഡ് നോട്ടീസ് വരാവുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, നേരത്തെ ഒരു സാറ് ചോദിച്ചു ടി ഡി എസ് റിട്ടേൺ 26 AS ൽ ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഡിഡക്ടർ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളിന് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടാതെ വരും. ആ ഒരു സാഹചര്യത്തിൽ ഡിമാൻഡ് വരാം. അതൊരു പ്രൈമറി ആയിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത് അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഡക്ടറെ കൊണ്ട് അത് അപ്ലോഡ് ചെയ്യിച്ചിട്ട് റെക്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഈ ഫയലിംഗ് പോർട്ടലിലുണ്ട്. റെക്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാക്സ് ക്രെഡിറ്റ് 26 AS ൽ വരുന്ന സമയത്ത് ക്രെഡിറ്റ് തന്ന് ഡിമാൻഡ് കുറയാം. പിന്നെ ഡിമാൻഡ് വരുന്നത് അസസ്മെന്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ഒരു ചെറിയ ശതമാനം റിട്ടേൺസ് സ്ക്രൂട്ടണിക്കായിട്ട് സെലക്ട് ചെയ്യും. അത് സ്ക്രൂട്ടണിക്ക് സെലക്ട് ചെയ്യുമ്പോൾ, സ്ക്രൂട്ടണിക്ക് സെലക്ട് ചെയ്യുന്നതിന് ഓരോ മാനദണ്ഡങ്ങളുണ്ട് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന. അപ്പോൾ അത് വെച്ചിട്ട് ക്ലെയിംസ് ഇടുന്നത്, അതായത് ചുമ്മാ ഓൾഡ് റെജീമിൽ ക്ലെയിം ചെയ്യുന്നവർ ചിലർ ഒരുപാട് ഡിഡക്ഷൻസ് ഇടും, ഡൊണേഷൻ ഇല്ലെങ്കിൽ ATDDB, അങ്ങനെ ബോഗസ് ക്ലെയിംസ് ഇടുന്നവർ, അങ്ങനെയുള്ള റിട്ടേൺസ് ഒക്കെ സ്ക്രൂട്ടണിക്ക് സെലക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ആവശ്യപ്പെടും. ആ പ്രൂഫ് തന്നില്ല എങ്കിൽ അതിന് ആ ഡിഡക്ഷൻ ഡിസലവ് ചെയ്തുകൊണ്ട് അസസ്മെന്റ് തീർക്കും. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് വരാം. ഈ സാഹചര്യങ്ങളിലാണ് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും ഡിമാൻഡ് നോട്ടീസ് വരുന്നത്. പിന്നെ ഡിമാൻഡ് നോട്ടീസ് അല്ലാത്ത നോട്ടീസ് വരുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആൾക്കാർക്ക്. AAS ൽ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ട്, പക്ഷേ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നോട്ടീസ് വരികയും അസസ്മെന്റ് ചെയ്യുകയും ചെയ്യും.
2: ഒരു ശ്രോതാവ് കൂടി നമ്മുടെ ഒപ്പം ചേരുന്നു. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
3: മാഡം, ഞാൻ ചന്ദ്രൻ നായർ, തിരുവനന്തപുരം.
2: സംസാരിച്ചോളൂ മാഡത്തിനോട്, വിഷയം അറിയാലോ.
3: അറിയാം മാഡം. നമസ്തേ.
2: നമസ്കാരം.
3: മാഡം, എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സീനിയർ സിറ്റിസൺ ആണ്. സീനിയർ സിറ്റിസൺ ആകുമ്പം നമ്മുടെ ഇൻകം ടാക്സിന്റെ പരിധി അറിയണം. അതുകൂടാതെ നമ്മള് KSFE ഇട്ട പൈസ, ചിട്ടി പിടിച്ച പൈസ അവര് തരുമ്പോൾ എന്താ വെച്ചാൽ GST പിടിച്ചിട്ടാണ് തരുന്നത്. വീണ്ടും ആ പൈസ അവിടെ FT ഇടുമ്പോൾ അതിന് വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരുമോ? ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും? ഇങ്ങനെ രണ്ട് ചോദ്യം വേണം. ഒന്ന് എന്താന്ന് വെച്ചാൽ, പ്രധാനമായിട്ട് വന്നു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഇൻകം ടാക്സിന്റെ പരിധി. രണ്ടാമത്, KSFE ഇട്ട പൈസക്ക് വീണ്ടും ഇത്രേ ഉള്ളൂ മണം.
1: അതായത് ഓൾഡ് റെജീമിലാണെങ്കിൽ സാറ് 3 ലക്ഷം വരെയും ടാക്സ് കൊടുക്കേണ്ടതില്ല. സാറിന്റെ വരുമാനം, സാർ പറഞ്ഞത് പെൻഷനും ഇൻട്രസ്റ്റും മാത്രമാണല്ലേ സാർ?
3: അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പെൻഷൻ എന്ന് പറയുമ്പോൾ വെറും 60,000 രൂപയേ ഉള്ളൂ മാഡം.
1: അപ്പൊ

0: ആ ഓക്കെ
1: ഒരു
0: സാർ.
1: വർഷം
0: ആ അപ്പോ സാറിന്റെ പെൻഷൻ ഒരു വർഷം ഒരു വർഷം 60,000 രൂപ.
1: അതെ, ഒരു വർഷമാണ്. മാഡം,
0: ഇ പി എഫ് പെൻഷൻ. അപ്പൊ സാറിന് ഈ 3 ലക്ഷത്തിൽ താഴെ ആയതുകൊണ്ട് സാറിന് ടാക്സബിൾ പരിധിക്ക് മുകളിൽ വരുന്നില്ല സാർ. അതാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല നോർമൽ കേസിൽ. രണ്ടാമത് സാർ ചോദിച്ച കെ എസ് എഫ് ഇയിൽ നിന്ന് കിട്ടുന്ന ചിട്ടി പിടിച്ച വരുമാനം അവിടെ ഇടുകയും വീണ്ടും അവിടെ ഇട്ടിട്ട് സാറിന് അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, അത് അഡീഷണൽ വരുമാനമാണ്. ജി എസ് ടി അല്ല സാർ, ഇത് ഇൻകം ടാക്സ് ആണ്. ജി എസ് ടിയും ഇൻകം ടാക്സും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഡബിൾ ടാക്സ് അല്ല സാർ. സാർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ 1 ലക്ഷം രൂപയാണ് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത്. സാറിന് ഒരു 8,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വെക്കുക. ആ 1 ലക്ഷം രൂപയ്ക്കല്ല ടാക്സ് ചെയ്യുന്നത്, 8,000 രൂപയ്ക്കാണ് ടാക്സ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡബിൾ ടാക്സേഷൻ ഇല്ല. സാറിന് 8,000 രൂപ പലിശ കിട്ടുന്നത് കൊണ്ട് ആണ് അതിന് ടാക്സ് ചെയ്യുന്നത്.
2: മാം, ഇപ്പോ പറഞ്ഞല്ലോ ഡിഡക്ഷൻസിനകത്ത് വരുന്ന ഈ 80D, 80CCD, അങ്ങനെ പല ഈ പേര് കേൾക്കുമ്പോൾ കടുകട്ടി എന്ന് തോന്നി. ഇതിനകത്തുള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് ഓൾഡ് റെജീംകാർക്ക് മാത്രമേ ഉള്ളൂ. 80C എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം. അതിൽ വരുന്നത് നമ്മുടെ GPF കോൺട്രിബ്യൂഷൻ, LIC പ്രീമിയം, ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് തുടങ്ങി അതുപോലുള്ള എടി. പിന്നെ വരുന്നത് മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം കൂടി 1.5 ലക്ഷം രൂപ. ന്യൂ പെൻഷൻ സ്കീമിലെ കോൺട്രിബ്യൂഷൻ, അതും 80Cയിൽ വരും. ഇനി ന്യൂ റെജീംകാർക്ക് ഇതിൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ന്യൂ പെൻഷൻ സ്കീമിൽ എംപ്ലോയർ ഇടുന്ന കോൺട്രിബ്യൂഷൻ 80CCD2, അത് മാത്രം ന്യൂ റെജീംകാർക്ക് കിട്ടും. ഇതാണ് മെയിനായിട്ട് 1.5 ലക്ഷത്തിനകത്ത് വരുന്നത്. ഇനി അടുത്തത് 80D, മെഡി ക്ലെയിം പോളിസി, മെഡിക്കൽ ഇൻഷുറൻസിന് പ്രീമിയം അടയ്ക്കുന്നതിന് 20,000 രൂപയും, സ്വന്തം ആയിട്ടും അവരുടെ ഫാമിലിക്കും ആണെങ്കിൽ 25,000 രൂപയും, പാരൻസിന് വേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 25,000 രൂപയും, ഇതിലാരെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 30,000 രൂപയും ആ രീതിയിൽ കിട്ടും. ഇതെല്ലാം ഓൾഡ് റെജീമിലേ ഉള്ളൂ. ഇനി 80DDB എന്ന് പറയുന്നത് ചില സ്പെസിഫൈഡ് അസുഖങ്ങൾക്ക്, എല്ലാ അസുഖങ്ങൾക്കും ഇല്ല, ക്യാൻസർ, എയ്ഡ്സ്, കിഡ്നി ഫെയിലർ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ്. അതും സീനിയർ സിറ്റിസൺസിന് 60,000, അല്ലാത്തവർക്ക് 40,000. പിന്നെ 80DD എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഉള്ളവർക്ക്, ഡിപ്പെൻഡൻറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്കും. 80U എന്ന് പറയുന്നത് സ്വന്തമായി ഡിസബിലിറ്റി ഉള്ളവർക്കും, അത് 75,000 രൂപയാണ് നോർമലി. 80% മേൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 125,000 രൂപയും ക്ലെയിം ചെയ്യാം.
2: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഞാൻ വിളിക്കുന്നത് ട്രിവാൻഡ്രത്തുനിന്നാണ്. പേര് സുധേന്നാണ്. ഞാനൊരു പെൻഷനറാണ്.
0: പറഞ്ഞോളൂ മാഡം.
3: എനിക്ക് 3 ലാക്സിനകത്തേ ഉള്ളൂ പെൻഷൻ കിട്ടുന്നത്. പിന്നെ പലിശ വരുന്നത് 40 രൂപ അത്ര ഉള്ളത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞാല് ബിലോ 3 ലാക്സ് ആണ്. അപ്പൊ ഈ എല്ലാ വർഷവും ഇത് ഫയൽ ചെയ്യണോ വേണ്ടെന്ന് അറിയാനാണ് മാഡം വിളിക്കുന്നത്.
0: മാഡത്തിന് ഫയൽ ചെയ്യണം നിർബന്ധമില്ല. പിന്നെ നേരത്തെ ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു, അതായത് ഇനി ഭാവിയിൽ വിദേശ യാത്രയോ വല്ല ബാങ്ക് ലോണോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും.
3: അല്ലാതെ വെക്കുന്നത് വെച്ചില്ലെന്ന് വെച്ചിട്ട് നമുക്ക് ലീഗലി ആയിട്ട്
0: ഇല്ല. പിന്നെ ഇനി വേറൊരു കാര്യം, മാഡത്തിന് ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞ് വല്ല പെൻഷൻ അറിയറോ മറ്റോ വരണമെങ്കിൽ അന്ന് റിലീഫ് ക്ലെയിം ചെയ്യേണ്ടി വരും. ആ ആവശ്യത്തിനും പഴയ വർഷത്തെ റിട്ടേണിലെ ഇൻകം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം എന്തുകൊണ്ടും റിട്ടേൺ
3: കഴിഞ്ഞു
0: റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.
2: വെറുതെ ആണെങ്കിലും
0: ഫയൽ ചെയ്യുന്നതാണ്. നമുക്ക് ഭാവിയിൽ വരുന്ന കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ, ഒരു അരിയറ കിട്ടില്ല എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫയൽ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്.
2: ഓക്കെ മാം, ഇപ്പോ അതുപോലെ തന്നെയുള്ള ഈ ഒരു ടേമാണ്
0: ഇതും ഓൾഡ് റെജീമിൽ വരുന്നതാണ്. 80TTAയും TTBയും ഇൻട്രസ്റ്റ് ഇൻകത്തിന് കിട്ടുന്ന എസ് ബി ഇൻട്രസ്റ്റിന് 10,000 രൂപ വരെ സീനിയർ സിറ്റിസൺ അല്ലാത്ത ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ് 80TTA. 80TTB ഫിക്സഡിന്റെയും സേവിങ്സിന്റെയും ഇൻട്രസ്റ്റ് സീനിയർ സിറ്റിസൺസിന് 50,000 രൂപ വരെ ഡിഡക്ഷൻ എടുക്കാം. ഇതെല്ലാം ഓൾഡ് റെജീമിൽ മാത്രമേ ഉള്ളൂ, ന്യൂ റെജീമിൽ കിട്ടില്ല.
2: ഇപ്പോ ഈ ക്രിപ്റ്റോ കറൻസി ഇപ്പോ കുറച്ചും കൂടെ നമ്മൾ കേട്ടു തുടങ്ങുന്ന ഒരു പദമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ അസറ്റ്സിൽ നിന്നുള്ള വരുമാനം, ഇതൊക്കെ എങ്ങനെയാണ്, ഇവിടെയൊക്കെ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
0: ഇതിനെല്ലാം ഒരു ലാഭവും നഷ്ടവും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതെല്ലാം നമ്മുടെ ഷെയർ ട്രാൻസാക്ഷൻ പോലെ ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ITR 2 അതിന്റെ വരുമാനം അല്ലെങ്കിൽ നഷ്ടം എന്തായാലും അത് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാം.
2: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
4: കേട്ടിട്ടുണ്ട്?
2: ഹലോ.

0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. പേരും സ്ഥലവും പറയാമോ? ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
0: അൻസാർ കൊല്ലം കരുതാപ്പള്ളി.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
0: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
2: ഗുഡ് മോർണിംഗ് സാർ.
0: മാഡം, ഈ ആദായ നികുതി റിട്ടയർ ഫയൽ ചെയ്യുമ്പോഴേ അത് അറിയാനുള്ള ഒരു അവകാശം ആർക്കും ഉണ്ടാവുമല്ലോ.
2: അതെ.
0: അത് ഈ റിട്ടയർഡ് ഫയൽ ചെയ്യുമ്പോ അത് നമ്മൾ ഏതിന്റെ ഒക്കെ നിയമപരിധിയിൽ ഇത് വരുന്നുണ്ട്?
2: ഇൻകം ടാക്സ് ആക്ടിന്റെ പരിധിയിലാണ്.
0: ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അത് ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ അതിന്റെ നിയമം നിലവിലുണ്ടോ?
2: എല്ലാവർക്കും, എന്ത് ഇന്ത്യക്കകത്ത് വരുമാനം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും. നമുക്ക് എന്തെങ്കിലും വരുമാനം ഇന്ത്യക്കകത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാരെയും ബാധിക്കുന്ന ഒരു നിയമമാണ് ഇൻകം ടാക്സ് നിയമം.
0: അല്ല, ഞാനിത് സംശയം ചോദിച്ചെന്താ പറയാ, ഞാൻ കാഴ്ചയില്ലാത്ത ആളാണ്.
2: ഓക്കെ.
0: അറിയാനുള്ള അവകാശം ആർക്കും ഉണ്ടാവുമല്ലോ.
2: അതെ,
0: അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ നമുക്ക് വലുതായിട്ട് വരുമാനമൊന്നുമില്ല, ഒരു മാസം 2000 രൂപ പെൻഷൻ കിട്ടുന്ന ആ വരുമാനേ ഉള്ളൂ.
2: സാറേ, നികുതി വിധേയ ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അതിന് മുകളിൽ പോകുന്ന ആൾക്കാർ എന്ത് വരുമാനമാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം.
0: എത്ര രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇത് റിട്ടയർ ചെയ്യേണ്ടത്?
2: ഓൾഡ് റെജീമില് 3 ലക്ഷം വരെയും ന്യൂ റെജീമില് 4 ലക്ഷത്തിന് മുകളിലും വന്നു കഴിഞ്ഞാൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം.
0: ഓക്കെ.
1: ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ചെറുകിട കച്ചവടക്കാർക്ക്, അവർക്ക് ഈ കൃത്യമായി കണക്ക് സൂക്ഷിക്കാൻ പറ്റാത്തവർ, ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് ഒന്നും ഇല്ലാത്തവർക്ക്, അവർക്ക് ഇത് ചെയ്യാൻ എന്ത് അസിസ്റ്റൻസ് എങ്ങനെയാണ് കിട്ടുക?
2: അസിസ്റ്റൻസ് കിട്ടുക, നമ്മുടെ ഈ ഫയലിംഗ് പോർട്ടലിൽ തന്നെ ധാരാളം വീഡിയോകളും ഒക്കെ ഇട്ടിട്ടുണ്ട്, എങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാം എന്നുള്ള ബുക്ക്ലെറ്റ്സ്, ഫാംലെറ്റ്സ്, അതുപോലെ വീഡിയോസും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അപ്രൂവ്ഡ് ടാക്സ് പ്രാക്ടീഷണേഴ്സിനെ കണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കൊണ്ട് ചെയ്യിക്കാം.
1: ഓക്കെ. നമ്മൾ നേരത്തെ സംസാരിച്ചു ഈ 26 AS ഉം AIS ഉം ഈ ഫോം TDS പിടിക്കുകയും അതിൽ കാണാതിരിക്കുകയും ചെയ്താൽ, മാം മുമ്പേ അത് സംസാരിക്കുകയും ചെയ്തു, അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
2: 26 AS TDS ക്രെഡിറ്റ് വന്നില്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ നിന്ന് ആരാണോ ടാക്സ് പിടിച്ചത് ആ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് അടുത്തുള്ള ഇൻകം ടാക്സ് ഓഫീസിൽ, എല്ലാ ജില്ലകളിലും TDS ഓഫീസേഴ്സ് ഉണ്ട്, അവരെ ഇത് അറിയിക്കുക, റൈറ്റിംഗിൽ കൊടുക്കുക, ലെറ്റർ എഴുതി കൊടുക്കുക, എൻ്റെ ഇത്ര രൂപ ഇന്ന മാസം TDS പിടിച്ചിട്ടുണ്ട്. പിടിച്ചതിൻ്റെ തെളിവുണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക, പറ്റുമെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ടാൻ നമ്പർ അതുകൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ TDS ഓഫീസർ ഈ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ ടാക്സ് പിടിച്ച വ്യക്തിയില്ലെങ്കിൽ സ്ഥാപനത്തിന് ലെറ്റർ അയക്കുകയും അവരെ കൊണ്ട് ഇത് ഫയൽ ചെയ്യിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും.
1: ഓക്കെ. ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: മാഡം, ഞാൻ കോട്ടയത്തിൽ നിന്നാണ്. എന്റെ പേര് ഉഷ. എന്റെ ഹസ്ബൻഡിന് 2025-26 വർഷത്തില് 11,731 രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ടായിരുന്നു, റിട്ടേൺ കിട്ടി.
2: ഓക്കെ.
3: ഈ വർഷം നമ്മളത് ചെയ്യണം, അതായത് 26-27 റിട്ടേൺ ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷം 93,650 രൂപയാണ് ബാങ്ക് ഇൻട്രസ്റ്റ്, ബാങ്കിലെ ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ്.
2: അത് മാത്രമേ ഉള്ളൂ
3: ഇപ്രാവശ്യം? അതെ, മാത്രമേ ഉള്ളൂ
2: ഇപ്രാവശ്യം.
3: അതായത്
2: ഫിനാൻഷ്യൽ ഇയർ 25-26 സാർ, മാഡം ഈ 94, അതിൽ നിന്ന് ടാക്സ് വല്ലതും പിടിച്ചിട്ടുണ്ടോ?
3: അതിനകത്ത് 11,731
2: മാഡം റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് കിട്ടി. പിന്നെന്താ സംശയം?
3: ഈ വർഷം
2: എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷത്തെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് അടുത്ത വർഷമാണ്, അടുത്ത മാർച്ച് 31 കഴിഞ്ഞിട്ടാണ്. ആ റിട്ടേൺ ആണല്ലോ മാഡം ഇപ്പൊ ഈ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ ഫയൽ ചെയ്ത റീഫണ്ട് വാങ്ങിയത്. ഇനി ഈ സാമ്പത്തിക വർഷത്തെ മാർച്ച് 31 കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എത്ര വരുമാനമുണ്ട്, അതിന് ടാക്സ് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോ അതിന് ടാക്സ് പിടിച്ചിട്ടുണ്ട്, റീഫണ്ട് വാങ്ങിക്കണമെങ്കിൽ മാഡം അടുത്ത വർഷവും റിട്ടേൺ ഫയൽ ചെയ്യണം. അല്ല, ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ട് വേണമല്ലോ. ഇനി മാഡത്തിന് ഈ വരുമാനമേ ഉള്ളെങ്കിൽ ടാക്സ് പിടിക്കേണ്ടതില്ല എന്നൊരു ഫോം ബാങ്കിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റും. അത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടാക്സ് പിടിക്കില്ല. ടാക്സ് പിടിച്ചു പോയാൽ റീഫണ്ട് വാങ്ങിക്കാൻ നിർബന്ധമായിട്ടും റിട്ടേൺസ് ഫയൽ ചെയ്യണം.
3: അപ്പൊ ഈ ഫോം ഫില്ല് ചെയ്ത് ബാങ്കിൽ കൊടുക്കേണ്ടതിന് ടൈം ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ?
2: ഏപ്രിൽ മാസത്തിൽ കൊടുക്കണം ഓരോ വർഷവും. മാഡം ബാങ്കിൽ അന്വേഷിക്കുക, അവര് ആൾറെഡി ടാക്സ് പിടിച്ചു തുടങ്ങിയോ എന്ന്, ഇല്ലെങ്കിൽ അവിടെ

0: കൊടുക്കുക.
1: ആ ഓക്കെ, താങ്ക് യു മാഡം.
2: ഓക്കെ മാം, അതുപോലെ ഈ മൈനറായിട്ട് ഒരാളുടെ, ഇപ്പൊ നമുക്കറിയാം കുട്ടികളൊക്കെ ഒരുപാട് വ്ളോഗേഴ്സ് ആവുന്നുണ്ട്, ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നത്, അപ്പൊ അവരുടെയൊക്കെ പേരിൽ ടാക്സ് പിടിച്ചാൽ അവർക്ക് എങ്ങനെയാണ്, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ അതോ ടാക്സ് പിടിച്ചാൽ എന്ത് ചെയ്യണം?
3: അതായത് മൈനറായ ആൾക്കാരുടെ റിട്ടേൺ അവരുടെ സ്കില്ല് കൊണ്ടല്ല കിട്ടുന്നതെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ പലിശ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ അങ്ങനെയൊക്കെ ഉള്ള ഇൻകം ആണെങ്കിൽ അത് ഗാർഡിയൻ്റെ ഇൻകത്തിൽ ക്ലബ് ചെയ്യണം എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഗാർഡിയൻ്റെ ഇൻകത്തിൽ അതുകൂടെ കൂട്ടുക, എന്നിട്ട് ഗാർഡിയൻ റിട്ടേൺ ഫയൽ ചെയ്യുക. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ടാക്സ് പിടിച്ചിരിക്കുന്നത് ഈ ഡെപ്പോസിറ്റ് മൈനറുടെ പേരിലായതുകൊണ്ട് അവരുടെ പാനിലായിരിക്കും ടാക്സ് പിടിച്ചു പോയിരിക്കുന്നത്. അതിന് ITR 2 ഫോമിൽ അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് TDS ഷെഡ്യൂളിനകത്ത്. സാധാരണ ITR 1 നമ്മുടെ അവരവരുടെ പാനിലുള്ളത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ITR 2 എനി അതർ പേഴ്സൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ മൈനറുടെ പാനും ഒക്കെ അടിക്കേണ്ട ഓപ്ഷൻസ് അവിടെ വരും. അങ്ങനെ TDS ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ ഷെഡ്യൂൾ മാത്രം ഫില്ല് ചെയ്താൽ പോരാ, ഷെഡ്യൂൾ SPI എന്ന് പറഞ്ഞിട്ട് റിലേറ്റഡ് പേഴ്സൺസിൻ്റെ ഇൻഫർമേഷൻ, ആരുടെ ഇൻകമാണ് ഞാൻ കാണിക്കുന്നത് എന്ന് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു കോളവും കൂടി ITR 2 അതിൽ കാണിച്ചിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യണം.
2: ഇതിലേക്ക് കൂടുതൽ വരാം മാം. ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ, ഹലോ,
4: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? സംസാരിച്ചോളൂ മാഡത്തിനോട്.
4: മാഡം, എനിക്ക്
2: റേഡിയോ ഒന്ന് മാറ്റി വെക്കാമോ?
4: മാറ്റി ഓഫ് ചെയ്തു, ഓഫ് ചെയ്തു. അപ്പൊ എനിക്ക് അറിയേണ്ടത്, ഞാൻ ഈ വർഷം, ഞാൻ പെൻഷനറാണ്, ഈ വർഷത്തെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാങ്കിൽ നിന്ന് TDS ഇത് വന്നത്, സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എനിക്ക് തോന്നി ചെറിയൊരു വ്യത്യാസം, ഞാൻ കൂടുതൽ TDS കാണിച്ചിരുന്നു. അപ്പൊ എനിക്കത് തിരിച്ചു കിട്ടണമെങ്കിൽ എങ്ങനെയത്?
3: മാഡത്തിന് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ജൂലൈ 31 കഴിഞ്ഞാലും ഡിസംബർ 31 വരെ നമ്മൾ ആദ്യം ഫയൽ ചെയ്ത റിട്ടേണിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് റിവൈസ്ഡ് റിട്ടേൺ ഡിസംബർ 31 വരെ ഫയൽ ചെയ്യാൻ
4: പറ്റും.
3: അല്ല, ഈ വർഷം റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇപ്പൊ സമയമുണ്ടല്ലോ മാഡത്തിന്, ഡിസംബർ 31 വരെ റിവൈസ് ചെയ്യാം. അപ്പൊ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാം.
4: അടുത്ത വർഷത്തിലും
3: ക്ലെയിം ചെയ്യാം. അപ്പം ഇതിപ്പോ TDS ആണ് വിട്ടുപോയതെങ്കിൽ അതിന് ആസ്പദമായ ഇൻകം, ആ വരുമാനവും അടുത്ത വർഷത്തെ റിട്ടേണിൽ കാണിക്കണം. കാണിച്ചു കഴിഞ്ഞാൽ ഈ TDS അത് ITR 1 പറ്റില്ല, 2 ബ്രോഡ് ഫോർവേഡ് കഴിഞ്ഞ വർഷത്തെ TDS ഈ വർഷത്തേക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ കറസ്പോണ്ടിങ് വരുമാനവും ആ വർഷത്തെ റിട്ടേണിൽ കാണിച്ചിരിക്കണം.
2: അപ്പൊ
3: ഈ മൈനറുടെ സ്കില്ല് കൊണ്ട്, അതായത് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ പറഞ്ഞ അതുപോലുള്ളവരുടെ ഇൻകം ആണെങ്കിൽ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്, അതായത് ഒരു മൈനർക്ക് പാൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഡയറക്റ്റ് ഗാർഡിയന്റെ പാനിൽ കയറിയിട്ട് റെപ്രസെന്റേറ്റീവ് അസസി എന്ന് പറഞ്ഞ് മൈനറുടെ പാൻ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ഇൻകം സെപ്പറേറ്റ് ഇൻകം ആയിട്ട് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അത് അവരുടെ സ്കില്ല് കൊണ്ട് ഏൺ ചെയ്യുന്ന ഇൻകം ആണെന്ന് അവർ പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ റെപ്രസെന്റേറ്റീവ് അഡിഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കത്തുള്ളൂ.
2: ഓക്കെ, ഇനി അതുപോലെ തന്നെ മരിച്ചുപോയ ഒരാളുടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമോ?
3: പറ്റും. മരിച്ചുപോയ ഒരാൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് റീഫണ്ട് കിട്ടാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ലീഗൽ ഹയേഴ്സ് ആരാന്ന് വെച്ചാൽ അവര് അത് അങ്ങനെ ഉണ്ടെങ്കിൽ ലീഗൽ ഹയറായിട്ട് ഈ മൈനർ ആഡ് ചെയ്തപോലെ ലീഗൽ ഹയറിന് ഡിസീസ്ഡിന്റെ, അതായത് മരിച്ചുപോയ ആളുടെ പാനിനെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ്, പിന്നെ ലീഗൽ ഹയറിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാറിന്റെ കോപ്പി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഫയലിംഗ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് ഇദ്ദേഹം തന്നെയാണ് യഥാർത്ഥ ലീഗൽ ഹയർ എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യപ്പെടുകയും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ലീഗൽ ഹയർ ആരാണോ അവരുടെ പാൻ ലോഗിനിൽ കയറുമ്പോൾ അവർക്ക് 2 ലിമ്പ് കിട്ടും. അവർക്ക് സ്വന്തം റിട്ടേൺ ഫയൽ ചെയ്യാനും സെൽഫ് എന്നുള്ള ലിമ്പും, അതേസമയം റെപ്രസെന്റേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മരിച്ചുപോയ ആളുടെ 26 AS AAS എല്ലാം കാണാൻ പറ്റും. അതെല്ലാം കണ്ട് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്ന റിട്ടേണിൽ എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ അത് ഈ ലീഗൽ ഹയറിന്റെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുക.
2: ഇത് പലർക്കും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ അവരത് മിസ്സായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോട്ടീസ് വരും?
3: മിസ്സായി പോയി കഴിഞ്ഞാൽ, അതായത് റീഫണ്ട് കിട്ടാനുള്ള കേസ് ആണെങ്കിൽ മിസ്സായി പോയി കഴിഞ്ഞാൽ

0: കൺഡൊണേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതായത് അതാത് സ്ഥലത്തെ കമ്മീഷണർമാർക്ക് ഈ ഡിലേ കണ്ടോൺ ചെയ്യാനുള്ളൊരു പവർ ആക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്മീഷണർക്ക് റൈറ്റിങ്ങിൽ കൊടുക്കുക ഡീറ്റെയിൽഡായിട്ട് എന്തുകൊണ്ടാണ് സമയത്തിന് ഫയൽ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള റീസൺ എല്ലാം കാണിച്ച് ഫയൽ ചെയ്യുകയും അദ്ദേഹം അത് പരിശോധിച്ച് ഈ ഡിലേ കണ്ടോൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് റിട്ടേൺ ഫയൽ ചെയ്യാം, റീഫണ്ട് ആണെങ്കിൽ. ഇനി റീഫണ്ട് അല്ല, ടാക്സ് അങ്ങോട്ട് അടയ്ക്കാനുണ്ടെങ്കിലും ലീഗൽ ഹെയർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ അതിനാണെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. അങ്ങനെ 4 വർഷം വരെയും അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസ് വരും. അപ്പോൾ ആ നോട്ടീസ് വരുന്ന സമയത്ത് അറിയപ്പെടും ഇതിങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളത്. അന്നേരം ആ നോട്ടീസിനെ റെസ്പോണ്ട് ചെയ്ത് കറക്റ്റ് ഇൻഫർമേഷൻ കാണിച്ച് റിട്ടേൺസ് ഫയൽ ചെയ്യുക.
1: ഈ മിക്കപ്പോഴും നമുക്ക് ഈ നോട്ടീസ് വരുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് പലരും അറിയുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് അറിയാനുള്ള അവയർനെസ് കൊടുക്കാനുള്ള നടപടികൾ എന്തെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ
0: ധാരാളം പരസ്യങ്ങളും പത്രത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ AS 26 AS പ്രാധാന്യം എല്ലായിടത്തും വിപുലമായി തന്നെ അറിയിക്കുന്നുണ്ട്. AAS എല്ലാവരും നിർബന്ധമായും പരിശോധിക്കണം എന്നാണ് നമുക്കും പറയാനുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും അതിലുണ്ടാവും. അതിലൊന്നും വിട്ടുപോകാതെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി.
1: ഓക്കെ, ടാക്സ് ഓഡിറ്റ് അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെയാണ്?
0: അതായത് 1 കോടിയിൽ കൂടുതൽ ടേൺ ഓവറുള്ള ബിസിനസ്സുകാരോ ഇല്ലെങ്കിൽ 50 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവറുള്ള പ്രൊഫഷണൽസും നിർബന്ധമായും ടാക്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം.
1: ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാം, ഹലോ. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ, പറഞ്ഞോളൂ.
2: ആ, താങ്ക് യു. ഞാൻ മിസ്സസ് സുമം ജ്യോതി ആണ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിക്കുകയാണ്.
1: സംസാരിച്ചോളൂ മാഡത്തിന്.
2: അതെ
0: മാഡം, പറഞ്ഞോളൂ.
2: ഹലോ.
0: ആ, പറഞ്ഞോളൂ.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്
2: മാം. മാഡം, ഇറ്റ്സ് നൈസ് യു കം ടു ദ ഷോ. ദേർസ് എ ലോട്ട് ഓഫ് ക്ലാരിഫിക്കേഷൻ. യു സ്പോക്ക് വെരി വെൽ.
0: Thank you.
2: But yeah, I just have a small grievance in the sense that we have been consistent taxpayers throughout our lives. Okay. My husband is a central government senior officer. Okay. Yeah, Government of India senior officer holding a senior post. Okay.
0: Yes.
2: And we have always followed all our income tax rules to the T, and we even got both of us. I was also working.
0: Yes.
2: In a senior position. Now we even got in between a couple of years back. Both of us got, I think, twice or thrice some certificate from the what do you call income tax department, stating that we are model taxpayers.
0: Yes.
2: All that is fine.
0: Yes.
2: But in the end, my husband passed away on April 25th. Okay.
0: Okay.
2: The ITR return for FY 24-25 was filed. AY 25-26 was filed a little late because he a little late means that's okay.
0: Okay.
2: I paid all whatever has to be paid because I was traumatized after his death, and the question of my looking into a return doesn't arise at that time. I'm submitting a return, and I wanted to submit it correctly, and especially his return, not my return, his return. Okay. Now we submitted it, but no acknowledgement whatsoever from CPC Bangalore. This is very, very painful.
0: Madam, you mean this return was not yet processed?
2: No. I don't mean that. I mean, normally they will give an acknowledgement. No.
0: Yes, yes.
2: Since he passed away, this return, I had filed it.
0: Yes.
2: And I wrote there very specifically.
0: Madam, you have filed after registering as legal heir, right?
2: Not legal heir.
0: Yes.
2: I mean, wife, no.
0: Then you will very, very well get the acknowledgement, madam. You log in into your e-filing portal. Select a representative associate option.
2: One minute, madam. I got my acknowledgement immediately.
0: That is in your login.
2: And everywhere.
0: Yes.
2: Okay. But it's my login. But in his case, it is not coming his number. Okay, it's not coming his number because I have submitted on his behalf stating that he's no more.
0: Yes.
2: I'll tell you why I did that. He has paid all the taxes.
0: Madam, your issue is acknowledgement not received. That is correct. Madam, you do one thing.
2: Where I stand.
0: Madam,
2: as far as this return is concerned.
0: Madam, you do one thing.

0: visit our income tax office at Trivandrum. They will help you.
1: Okay, I will tell you, income tax officer, Trivandrum. In fact, I'm a senior officer and I was working in Chennai.
0: Yes.
1: And I used to go
0: okay,
1: to
0: then you visit the Chennai income tax office.
1: Four meetings with the income tax officers.
0: Mm.
1: Okay, very interesting meetings in Aikar Bhavan, Chennai.
0: Yes.
1: Okay, but what I'm trying to say is, okay, so I have to log in as representative.
0: Yes.
1: I didn't realize that.
0: Yes, yes. You first log in using your PAN and select the option as representative SSC, then you can view all the returns filed.
1: No, ma'am, filed by your
0: husband.
1: No, it was filed by me.
0: Okay, but you can see all the returns filed by him also in the authorized representative option.
1: No, ma'am, the return and all we have ensured, no problem.
0: Okay.
1: I want to know the response, the final response from CCC,
0: intimation. You want the intimation.
1: Intimation
0: also you can download from this view filed returns option.
1: Okay. Oh, yeah, I got what you're saying. Thank you very much.
0: Thank you, ma'am.
1: I did not talk in Malayalam, although
2: it's okay,
1: I am a Malayali, but I was...
0: No issue, madam.
1: Thank you very much.
0: Okay, thank you.
1: And Ruby Babu, anchor Ruby Babu of All India Radio, I must congratulate her.
2: Thank you, ma'am. Thank you.
1: Yeah, thank you.
2: Thank you, ma'am. അപ്പോ ആ മാഡത്തിന്റെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്
0: അതായത് മാഡം ചോദിച്ചത് മാഡം ഹസ്ബൻഡ് മരിച്ചുപോയി, മാഡം റെപ്രസെന്റേറ്റീവ് അസസി ആയിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്തു. മാഡത്തിന് ആദ്യം പറഞ്ഞത് അക്നോളജ്മെന്റ് കാണാൻ പറ്റുന്നില്ല, പിന്നെ ഇന്റിമേഷൻ കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു മാഡം ചെയ്തത് മാഡം ലോഗിൻ ചെയ്തു മാഡത്തിന്റെ ഇതില്, അതിനകത്ത് വ്യൂ ഫയൽഡ് റിട്ടേൺസിൽ മാഡത്തിന്റെ സെൽഫ് റിട്ടേൺസേ കാണാൻ പറ്റുള്ളൂ. അതിന്റെ ഡാഷ്ബോർഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഡ്രോപ്പ് ഡൌൺ ബോക്സിൽ സെൽഫ് എന്നും, നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് സെൽഫ് ആയിരിക്കും വരിക. അതിനെ നമ്മൾ ഡ്രോപ്പ് ഡൌൺ ബോക്സിൽ നിന്ന് റെപ്രസെന്റേറ്റീവ് അസസി സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ ഫയൽഡ് റിട്ടേൺസ് എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഇത്രയും നാൾ ഫയൽ ചെയ്ത എല്ലാ റിട്ടേൺസിന്റെ അക്നോളജ്മെന്റും റിട്ടേൺസ് ഫോംസും ഇന്റിമേഷൻസും അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.
2: നമ്മൾ ഈ പരിപാടി കുറച്ച് മുമ്പ് അത് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പക്ഷേ അതായിരിക്കാം. എന്തായാലും മാഡത്തിന്റെ ആ ഒരു കൺസേൺ മാം അത് പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് മാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ടാക്സ് ഓഡിറ്റിനെ കുറിച്ചാണ്. അവരുടെ സമയപരിധി
0: നവംബർ 31.
2: ഓക്കെ, അതുപോലെ തന്നെ ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേംസ് ഉണ്ട്, അപ്പം അവർക്കൊക്കെയുള്ള
0: ഡ്യൂ ഡേറ്റ്സ്, അതായത് ഓഡിറ്റ് ചെയ്യാനുള്ള എല്ലാ കേസുകൾക്കും നവംബർ 31. ഓഡിറ്റ് ചെയ്യേണ്ടാത്തവർക്ക്, ബിസിനസ്സോ പ്രൊഫഷണൽ ലിങ്കോ ഉള്ളവർക്ക് ഓഗസ്റ്റ് 31. ഇതിൽ ഈ രണ്ട് കാറ്റഗറിയിലും വരാത്തവരുടേത് ജൂലൈ 31. ഡിസംബർ 31 വരെയും ഫൈൻ അടച്ചുകൊണ്ട് റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും.
2: അവർക്ക് ഈ പറഞ്ഞ നമ്മൾ സാലറിഡ് ഇൻകം ഉള്ളവർക്കൊക്കെ കുറെ ഫോംസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഫോംസ് ഉണ്ടോ?
0: അതായത് ITR 1, 2 സാലറി, ITR 1 എന്ന് പറയുന്നത് സാലറി, ഹൗസ് പ്രോപ്പർട്ടി അതായത് വീട് വാടക, പലിശ, ഇത് മാത്രമുള്ളവർക്കാണ് ITR 1 പറ്റുക. ITR 2 എന്ന് പറയുന്നത് ഈ പറയുന്നത് കൂടാതെ ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് വസ്തു വിറ്റതോ അല്ലെങ്കിൽ ഷെയർ ട്രാൻസാക്ഷൻ നടത്തിയ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നവർക്ക് ITR 2. ഇനി ITR ഈ പറഞ്ഞ പ്രിസംപ്റ്റീവ് ഇൻകം, നേരത്തെ നമ്മൾ പറഞ്ഞു 44ADAയിലെ അഡ്വക്കേറ്റ്സ് പോലുള്ളവർക്ക്, അവർക്ക് ഫയൽ ചെയ്യേണ്ടത് ITR 4. ഇനി ബിസിനസ്സുകാർ ഈ പ്രിസംപ്റ്റീവ് കാറ്റഗറിയിൽ വരാത്തവർക്ക് ഫയൽ ചെയ്യേണ്ടത് ITR 3 ആണ്. ഇനി കമ്പനികൾക്ക് ITR 6, ട്രസ്റ്റ് പോലുള്ളവർക്ക് ITR 7, പിന്നെ ഇതൊന്നും കൂടാതെ ചില ഫേംസ് AOP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേംസ് ഒക്കെ കാണും, അവർക്ക് ITR 5. ഈ രീതിയിലാണ് ഫോംസ്, ഈ വർഷത്തെ ഫോംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
2: ഈ ഫയല് ITR സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം ഇടയ്ക്കറി പറഞ്ഞോട്ടെ, അതായത് ഈ ഫയലിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറും മെയിൽ ഐഡിയും കൊടുക്കണം നിർബന്ധമായി. അത് അവരവരുടേത് തന്നെ കൊടുക്കുക, മറ്റൊരാളുടേത് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്ന കമ്മ്യൂണിക്കേഷൻ അവരറിയാതെ പോകും. ഈ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു SMS മെയിലും ഈ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും മെയിൽ ഐഡിയിലും എല്ലാവർക്കും കിട്ടും. അതിലൂടെ നമുക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ടോ, നമ്മൾ ഫയൽ ചെയ്തതിൽ മിസ്റ്റേക്സ് ഉണ്ടോ, ചില റിട്ടേൺസ് ഡിഫക്റ്റീവ് ആയിട്ട് വരും, ഇല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ഡീറ്റെയിൽസ് CPC ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ പോസ്റ്റ്മാൻ പോസ്റ്റലായിട്ട് വരത്തില്ല, മെയിലിലോ SMS മാത്രമേ വരുള്ളൂ. അത് അറിയണമെങ്കിൽ നിർബന്ധമായും ഈ മൊബൈൽ നമ്പറും മെയിൽ ഐഡിയും അവരവരുടേത് തന്നെയായിട്ട് കൊടുക്കുക.
2: ഇതിലേക്ക് വരാം മാം, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,

0: നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാർ. എന്റെ പേര് ബാബുരാജ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കരിക്കകത്തുനിന്നാണ് വിളിക്കുന്നത് സാർ. നമസ്കാരം സാർ.
0: നമസ്കാരം
1: സാർ. പാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിക്കാമോ സാർ?
0: ചോദിച്ചോളൂ.
1: അതായത് ഞാൻ ഒരു പാൻ എടുത്തത് ചണ്ഡീഗഡിൽ നിന്നാണ്. പക്ഷെ ഞാനിപ്പോ തിരുവനന്തപുരത്തോട്ട് താമസം മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നിയമപരമായി മാറ്റേണ്ട ആവശ്യമുണ്ടോ, അതോ മാറ്റാൻ സാധിക്കും?
0: സാർ, ഓരോ പാൻ നമ്പറിനും ഒരു ജൂറിസ്ഡിക്ഷണൽ ഓഫീസർ കാണും, അസസിംഗ് ഓഫീസർ, ഇൻകം ടാക്സിന്റെ. ഇപ്പൊ സാറ് ചണ്ഡീഗഡോ മറ്റോ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ നിന്ന് പാൻ എടുത്തതാവാം, അവിടെ ആയിരിക്കാം ജൂറിസ്ഡിക്ഷൻ കിടക്കുന്നത്. സാറ് സ്ഥിരമായി ട്രിവാൻഡ്രത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ സാറ് ചെയ്യേണ്ടത് ട്രിവാൻഡ്രത്തെ ഇൻകം ടാക്സ് ഓഫീസർക്കും, ഇപ്പോൾ ആ പാൻ ഏത് ജൂറിസ്ഡിക്ഷനിലാണോ, ചണ്ഡീഗഡ് ആണെങ്കിൽ അവർക്കും, രണ്ടുപേർക്കും ഒരു ലെറ്റർ കൊടുക്കുക. എൻ്റെ പാൻ തിരുവനന്തപുരത്ത് സ്ഥിര താമസമായതുകൊണ്ട് എൻ്റെ പാനിൻ്റെ ജൂറിസ്ഡിക്ഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുക്കുക. അന്നേരം സാറിൻ്റെ പാൻ നമ്പറിൻ്റെ ജൂറിസ്ഡിക്ഷൻ തിരുവനന്തപുരത്തേക്ക് വരും, സാറിൻ്റെ പാൻ നമ്പർ മാറില്ല.
1: അല്ല, അത് കറക്റ്റ്. പാൻ അപ്ഡേറ്റ് എല്ലാം ചെയ്ത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പോയിട്ടാണ് ചെയ്തത്.
0: അപ്പൊ സാറ് ഇൻകം ടാക്സ് ഓഫീസിൽ ഈ പാൻ കാണിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ അതിന്റെ ജൂറിസ്ഡിക്ഷൻ, ഇൻകം ടാക്സ് ഓഫീസിൽ പോകണം എന്നില്ല, ഈ ഫൈലിംഗ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ തന്നെ നോ യുവർ അസസിംഗ് ഓഫീസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പാൻ അടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ പാൻ ജൂറിസ്ഡിക്ഷൻ ഇപ്പൊ എവിടെയാണെന്ന് കൃത്യമായിട്ട് സാറിന് അറിയാൻ സാധിക്കും.
1: അതെ, റൈറ്റ് സാർ. അപ്പോഴേ ഞാൻ ഇത് ഒരു അവർക്ക് മെയിൽ അയച്ചിരുന്നു രണ്ട് കൂട്ടർക്കും. ഞാൻ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഓഫീസിൽ പോയിട്ട് തിരക്കിയിട്ട് അപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് മാറ്റാനായിട്ട് അവർക്ക് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന്
0: അപേക്ഷ കൊടുത്തു.
1: അപേക്ഷ മെയിൽ അയച്ചു, ഒരു റെസ്പോണ്ടും ഇല്ല. ഇവിടെ നമ്മള്
0: സാർ അത് കഴിഞ്ഞ് പാൻ ജൂറിസ്ഡിക്ഷൻ മാറിയോ എന്നുള്ളത് ചെക്ക് ചെയ്തായിരുന്നോ?
1: ചെയ്തില്ല
0: സാർ. ഒരു കാര്യം ചെയ്യുക, സാർ ഒന്ന് പോർട്ടലിൽ കയറി ഇപ്പൊ നിലവിൽ ജുറിസ്ഡിക്ഷൻ എവിടെയാണെന്ന് നോക്കുക. ഇപ്പോഴും മാറിയിട്ടില്ല എങ്കിൽ സാർ തിരുവനന്തപുരം ഇൻകം ടാക്സ് ഓഫീസിൽ ഒന്ന് പോയി ഒന്ന് തിരക്കുക, ഇല്ലെങ്കിൽ ഒരു മെയിലൂടെ അയക്കുക, ഒരു റിമൈൻഡർ മെയിലൂടെ
1: അയക്കുക. വളരെ നന്ദി സാർ, ഇങ്ങനെയുള്ള കാര്യം പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കുന്നതിന് ആകാശവാണിക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു സാർ.
2: താങ്ക് യു സാർ. അപ്പോൾ മാം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആഫ്റ്റർ ഫൈലിംഗ് ശ്രദ്ധിക്കണം.
0: ആഫ്റ്റർ ഫൈലിംഗ് ശ്രദ്ധിക്കേണ്ടത് റിട്ടേൺ പ്രോസസ്സ് ചെയ്തോ ഇൻറ്റിമേഷൻ വരുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇൻറ്റിമേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും, അത് പാൻ നമ്പർ സ്മോൾ ലെറ്ററിലും അതിനോട് ചേർത്ത് ഡേറ്റ് ഓഫ് ബർത്തുമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ പഞ്ചുവേഷൻ മാർക്സ് ഒന്നും ഇടരുത്, സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ സീറോ ചേർത്തടിക്കുക. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനകത്ത് രണ്ട് കോളം കാണും, നമ്മൾ എന്താണോ റിട്ടേണിൽ എഴുതിയത് പ്രോസസ്സ് ചെയ്തപ്പോൾ എന്താണോ, ഇതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലാണ് ഡിമാൻഡ് വരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുകയാണ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇൻറ്റിമേഷൻ വരുമ്പോൾ നോക്കുക, അതിനെ നിസ്സാരമായി കളയാതിരിക്കുക.
2: ഈ വെരിഫൈ ചെയ്ത് ആധാർ ലിങ്ക്ഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്.
0: അതെ, അതായത് ഒരാൾ റിട്ടേൺസ് ഇ വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്താലേ റിട്ടേൺ ഫയൽഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഒപ്പിടിട്ട് ഫയൽ ചെയ്യുന്നതിന് പകരമാണ് ഇ വെരിഫിക്കേഷൻ. അപ്പം വെറുതെ സബ്മിറ്റ് ചെയ്താൽ ഇ വെരിഫൈ ലേറ്റർ ഒക്കെ കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ ഈ പക്ഷേ അത് 30 ദിവസത്തിനകം ഇ വെരിഫൈ ചെയ്യണം എന്നാണ്. നമ്മൾ 30 ദിവസത്തിനകം ഇ വെരിഫൈ ചെയ്തില്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആ റിട്ടേൺ ഇൻവാലിഡായി.
2: അത് ഓൺലൈൻ അല്ലാതെയും ഓഫ്ലൈൻ ചെയ്യാൻ പറ്റുമോ?
0: ഇല്ല, ഓഫ്ലൈൻ പറ്റില്ല, ഓൺലൈനിലേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ 30 ദിവസത്തിനകം നമുക്ക് ആധാർ എന്തെങ്കിലും ഇഷ്യൂസായി ഇ വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് ഉണ്ട്. DSC ഉണ്ട്, ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പ്രീവാലിലുള്ള EVC വെച്ച് ചെയ്യാം. ഇതൊന്നും നടന്നില്ല എങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും, അത് സൈൻ ചെയ്ത് അതിൽ തന്നെ ഒരു അഡ്രസ്സ് ഉണ്ട് ബാംഗ്ലൂർ CPC അത് ആ അഡ്രസ്സിൽ 30 ദിവസത്തിനകം ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുക.
2: ഓക്കെ, ആസ് എ കൺക്ലൂഡിംഗ് റിമാർക്ക്, നമ്മുടെ സമയം ഏകദേശം തീരാറായി. മാമിന് എന്താണ് ടാക്സ് പേയേഴ്സിനോട് പറയാനുള്ളത് ആസ് എൻ ഇൻകം ടാക്സ് ഓഫീസർ?
0: അതായത് എല്ലാവരും കൃത്യമായി ടാക്സ് അടയ്ക്കുക, റിട്ടേൺസ് സമയത്തിന് ഫയൽ ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്തെങ്കിലും നോട്ടീസ് വന്നാൽ അതിന് സമയത്തിന് തന്നെ പ്രതികരിക്കുക. അതിന് പ്രതികരിക്കാൻ ഇപ്പം നേരിട്ട് വരണം എന്നില്ല, എല്ലാ ഓഫീസർമാർക്കും മെയിൽ ID ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഏത് കമ്മ്യൂണിക്കേഷനിലും അവരുടെ മെയിൽ ID കാണിച്ചിരിക്കും. ആ മെയിലിൽ റെസ്പോണ്ട് ചെയ്യുക സമയത്തിന്. നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ അഡ്ജോൺമെൻറ്റ് ചോദിക്കാം, പക്ഷേ റെസ്പോൺസ് ഇല്ലാതിരിക്കരുത്. എന്നാൽ അടുത്ത ഫർദർ നടപടികളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പോയിക്കൊണ്ടേയിരിക്കും. പഴയതുപോലെ പോസ്റ്റിലെല്ലാ കമ്മ്യൂണിക്കേഷനും കിട്ടണം എന്നില്ല. അതുകൊണ്ട് മെയിൽ എല്ലാവരും അവരവരുടെ മെയിൽ ID തന്നെ നിർബന്ധമായും എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും സഹായിച്ചിട്ടായിരിക്കും. അപ്പോൾ അവരവരുടെ മെയിൽ ID ഇടും. മുമ്പൊക്കെ 10 പേരുടെ വരെ ഒരാൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പം 3 പേർക്കേ പറ്റുള്ളൂ ഒരു മെയിൽ ID. അപ്പോൾ

0: അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. വരുന്ന നോട്ടീസുകൾക്കെല്ലാം നിർബന്ധമായും റെസ്പോണ്ട് ചെയ്യുക. ഇതാണ് ഒന്നാമത് നോക്ക് ചെയ്യേണ്ടത്. പിന്നെ ടാക്സ് സമയത്തിന് അടയ്ക്കുക. സമയത്തിന് അഡ്വാൻസ് ടാക്സും അല്ലെങ്കിൽ എല്ലാം അടച്ചു കഴിഞ്ഞാൽ ഒരുപാട് പലിശ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് 26 AASഉം AIS ഉം നിർബന്ധമായും വെരിഫൈ ചെയ്യണം. ഇനി AIS എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, AIS തെറ്റ് വരാം, നമ്മുടേതല്ലാത്ത ഒരു ട്രാൻസാക്ഷൻസ് കയറി വരാം, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫീഡ്ബാക്ക് ഓപ്ഷനുണ്ട്, എൻ്റേതല്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ സാലറി നമ്മുടെ എംപ്ലോയർ അപ്ലോഡ് ചെയ്യുന്നു, കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നു, ഡബിളായി പോകുന്നു, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിലൊരു ഫീഡ്ബാക്ക് ഓപ്ഷനുണ്ട്, അതിൽ നമുക്ക് കറക്റ്റ് എമൗണ്ട് ഇത്രയാണ് എന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തിട്ട് കറക്റ്റ് ഇൻകം കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്താൽ മതിയാവും. ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സ് ഓഫീസിൽ ഇതിനായിട്ട് പോകേണ്ട കാര്യമില്ല. എല്ലാവരും കൃത്യമായിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യുക.
1: താങ്ക് യു മാം. ഈ ആദായ നികുതി റിട്ടേൺ സമയബന്ധിതമായി ഫയൽ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവസാന തീയതിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മാം വളരെ വ്യക്തമായി തന്നെ ശ്രോതാക്കൾക്ക് മറുപടി നൽകി. ഇന്നത്തെ അതിഥിക്ക് പ്രത്യേക അതിഥിയായിട്ട് വന്നത് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR ആണ്. മാമിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മോടൊപ്പം ചേർന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
2: സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്, സ്റ്റുഡിയോ സഹായം അനില ബിന്ദ് ജമാൽ, അനന്തു മൈലച്ചൽ. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ബോയ്സ് ലെറ്റ്സ് ഗോ പ്രാക്ടീസ്. നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
1: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
0: ബാങ്കിനെ അറിയിച്ചിട്ട് ഒരു മാസമായി, അവർ ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാ.
2: എന്നാൽ RBIയുടെ ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
3: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയറില്ലേ, അതുപോലെയാ RBIയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മൻ. RBI പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് RBIയുടെ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ RBI വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
4: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ആകാശവാണി സമയം ഇപ്പോൾ 12 മണി. പ്രേക്ഷോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നമുക്ക് CID നസീർ എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദൻ പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചന ശ്രീകുമാരൻ തമ്പിയാണ്, MK അർജുനനാണ് സംഗീതം.

ഭാര്യ വിജയം ഈ ചിത്രത്തിനു വേണ്ടി എം കെ അർജുനന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി.

തിക്കൃഷിയുടെ രചന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. അച്ഛൻ്റെ ഭാര്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഉംബർട്ടോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

0: ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.
1: ഇനി ബി വസന്ത പാടിയ ഒരു ഗാനം കേൾക്കാം. കറുത്ത പൗർണമി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് എം കെ അർജുനൻ.

ആകാശവാണി സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സംഗീത് എം ടി പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സംഗീതം ദർശൻ രാമൻ. ശിശിരം മൂകം പൊഴിയുന്നു, നിലവിൽ തൂവൽ തളരുന്നു, ഇങ്ങനെ ആരംഭിക്കുന്ന ഈ ഗാനത്തിന്റെ രചന അനു കാവുമൂലയിൽ.

അടുത്ത ഗാനത്തിന്റെ രചന ശരത് വംശ. ഈ ഗാനം ഇങ്ങനെ ആരംഭിക്കുന്നു. ആലില മഞ്ഞായി ഓർമ്മകൾ തൂകും, പൂനില മഴയിൽ ഉണരുന്നു ഞാൻ.

0: സംഗീത് എം ടി പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം ദർശൻ രാമൻ, ഗാനരചന അനു കാവമൂലി, ശരത് വംശ. സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കേരളം പുനർനാമകരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ ഇന്ന് ആരംഭിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറത്തിറക്കി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യന് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണി വരെ നിർത്തിവച്ചു. കേരള എന്ന പേര് കേരളമായി പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഈ മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. കായിക താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്നും യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: मेरे यहाँ मुझे यहाँ लगभग 12-13 साल हो इसी मकान में. अगर मैंने रेगुलरली और हर बार किसी को रिसीव किया है, किसी को मैं मिला हूँ तो खिलाड़ी है. पिछले 10-12 सालों के आप लोगों के पुरुषार्थ के कारण, भारत को लगातार विजय दिलाने के आपके प्रयासों के कारण, जो काम शायद हम स्कूलों में जाके कहें कि नहीं नहीं खेलना चाहिए, ये करना चाहिए, स्कूलों में जाकर के हम कर सकते थे, उससे ज्यादा आपका मेडल उनको इंस्पायर करता.
1: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർഘർ തിരംഗ യജ്ഞത്തിന് രാജ്യമെമ്പാടും മികച്ച പ്രതികരണം. തിരംഗയാത്രകൾ, റാലികൾ, സംഗീത

0: പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ത്രിവർണ പതാകയുടെ ആഘോഷത്തിൽ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൂര്യപത് തിരംഗ സംരംഭം ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം ഇന്നു മുതൽ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ ആരംഭിക്കും. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടും. സമകാലിക EOD രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് ഈ പരിപാടി വഴിയൊരുക്കും. ഒപ്പം ഇരുവിഭാഗത്തിന്റെ പ്രവർത്തന ആശയങ്ങൾ, തൊഴിൽപരമായ കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത് അവസരമൊരുക്കുന്നു. ഇരു നാവികസേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുന്നതിനും പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനും അഭ്യാസ പ്രകടനം സഹായിക്കും.
0: സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കുന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. പരിപാടിയിൽ ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക പ്രദർശിപ്പിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് വേങ്ങേരി പച്ചക്കറി വിപണന കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പച്ചക്കറി വിലവർദ്ധന തടയാൻ 10,50,00,000 രൂപ വിപണി ഇടപെടലിന് മാറ്റിവച്ചിട്ടുണ്ടെന്നും കൃഷിമന്ത്രി അറിയിച്ചു. സംസ്ഥാനവ്യാപകമായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഓപ്പറേഷൻ ഗ്രിപ്പുമായി കേരള പോലീസ്. ADGP പി വിജയന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പരിശോധനകൾ നടന്നു. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ നടപടികളും ഒന്നിലധികം കേസുകളിൽ പ്രതിയായവർ, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങി സമാധാനപരമായ പൊതുജനജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തുമെന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ബംഗളൂരു KSRTC ബസ് അപകടത്തിൽ മരിച്ച ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവർക്ക് മതിയായ വിശ്രമം ലഭിച്ചില്ല എന്ന ആരോപണം ശരിയല്ലെന്നും ബസ്സുകളുടെ റണ്ണിംഗ് സമയം സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കടൽക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം എറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുള്ള തീരുമാനം വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ടകരയിലെ ഗൌതം കൃഷ്ണന്റെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അതേസമയം മുഖ്യമന്ത്രി VD സതീശനും ഗൌതമിന്റെ വീട് സന്ദർശിച്ചു. അട്ടപ്പാടിയുടെ പരമ്പരാഗതമായ കാർഷിക അറിവിനും തദ്ദേശീയ വിത്തുകളുടെ സംരക്ഷണത്തിനും സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. ഇത്തവണത്തെ പൈതൃക കാർഷിക പുരസ്കാരം നേടിയ വൊട്ടിയാർക്കണ്ടി ഉന്നതിയെക്കുറിച്ച് ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രധാനമായും കുറുമ്പ ആദിവാസി സമൂഹം താമസിക്കുന്ന ഈ ഉന്നതിയിൽ തലമുറകളായി കൈമാറി വരുന്ന പഞ്ചകൃഷി സമ്പ്രദായത്തിനൊപ്പം ചെറുധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ജൈവ പ്രകൃതി കൃഷി, സംയോജിത കാർഷിക രീതി എന്നിവയാണ് പിന്തുടരുന്നത്. കൃഷിഭവന്റെ പിന്തുണയോടെ കർഷകരും ഊരുമൂപ്പനും ഉൾപ്പെടെയുള്ള ഉന്നതിയിലെ കുടുംബങ്ങളാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജലക്ഷാമവും വന്യമൃഗശല്യവും സമ്പന്ന സൗകര്യങ്ങളുടെ കുറവും അതിജീവിച്ച് കരസ്ഥമാക്കിയ അംഗീകാരം കൊട്ടിയാർകണ്ടിയുടെ കാർഷിക വികസനത്തിന് കൂടുതൽ സാധ്യതകൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.
0: കേരളത്തിൽ കർക്കിടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം

0: ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടവാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA വിലയിരുത്തി. കർക്കിടകവാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-നും 11:30-ക്കും സർവീസ് ഉണ്ടായിരിക്കും. ഇടുക്കി മറയൂരിലെ ആദിവാസി സമൂഹത്തിന്റെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഗിരിജ്യോതി ട്രൈബൽ ഫാർമൽ പ്രൊഡ്യൂസർ കമ്പനി നടത്തുന്നത് മാതൃകാപരമായ മുന്നേറ്റം. മുതുവാൻ ഹിൽപുലയ സമുദായങ്ങളിൽപ്പെട്ട 780 കർഷകരാണ് ഈ കമ്പനിയിലെ ഓഹരി ഉടമകൾ. നബാർഡിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കാട്ടുതേൻ, മറയൂർ ശർക്കര, പരമ്പരാഗത ധാന്യങ്ങൾ എന്നിവ ശേഖരിച്ച് ന്യായവില ഉറപ്പാക്കിക്കൊണ്ട് ആദിവാസി കർഷകർക്ക് മികച്ച ജീവനോപാധിയാണ് ഗിരിജ്യോതി ഒരുക്കുന്നത്. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ ഉൽപ്പന്നങ്ങളും അഞ്ചുനാട് കുടിവെള്ളവും നേരിട്ട് വിൽപ്പന നടത്തുന്നതിനായി മറയൂരിൽ പ്രത്യേക ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നുണ്ട്. വനമേഖലയിലെ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള ജലം ശാസ്ത്രീയമായി ശുദ്ധീകരിച്ചാണ് 1 ലിറ്ററിന്റെ ബോട്ടിലുകളിൽ കുടിവെള്ളം വിപണിയിലെത്തിക്കുന്നത്. നബാർഡിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് വിവിധ ഉൽപാദന വിപണന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്.
0: ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 178 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവച്ചു. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, ഗൃഹാരോഗ്യം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള 4 വ്യത്യസ്ത സെഷനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെമിനാറിനോടനുബന്ധിച്ച് പോസ്റ്റർ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കേരള പുനർനാമകരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ ഇന്ന് ആരംഭിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറത്തിറക്കി. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ധി. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യന് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ അനീഷ് TS സംസാരിക്കുന്നു.
3: കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ പ്രമേഹവും രക്താതി സമ്മർദ്ദവും ഒക്കെയാണ്. പക്ഷെ പകർച്ചവ്യാധികൾ പിടിപെടുകയാണെങ്കിൽ ഇന്ന് പിടിപെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രോഗം ഏതെങ്കിലും രീതിയിൽ പിടിപെട്ട് കഴിഞ്ഞാൽ ആശുപത്രി വാസത്തിലേക്കോ ചില സമയത്തൊക്കെ അപകടങ്ങളിലേക്കോ നയിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയിൽ ഒരു സീസണാലിറ്റി ഉണ്ട്. 1 വർഷത്തിൽ 12 മാസവും നമ്മുടെ നാട്ടിൽ നിന്ന് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും അത് കൂടുതലും കുറവുമായിട്ടാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡെങ്കിപ്പനി വരുന്ന മാസം ജൂലൈ മാസമാണ്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജൂണും ഓഗസ്റ്റും. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഒരു അവബോധം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഡെങ്കിപ്പനി ഒരു വൈറൽ പനിയാണ്. പക്ഷേ മറ്റ് വൈറസുകൾ ഉണ്ടാക്കുന്ന പനിയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള പല പ്രത്യേകതകൾ ഡെങ്കിപ്പനിക്കുണ്ട്. അതിലൊന്ന്, ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന വൈറസ് ഒരു വൈറസ് മാത്രമല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഡെങ്കിപ്പനിയുടെ 4 വകഭേദങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തവണ ഡെങ്കിപ്പനി വന്നിട്ടുള്ള ഒരാൾക്ക് പിന്നീട് ഡെങ്കിപ്പനി വരില്ല എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ഒരു വകഭേദം മാത്രമുള്ള വൈറസാണ് വ്യാപിക്കുന്നതെങ്കിൽ ഒരു തവണ രോഗം വന്നിട്ടുള്ള ആൾക്കാർക്ക് പിന്നീട് രോഗം വരില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചിക്കൻ ബോക്സ് വരില്ല. കാരണം ചിക്കൻ ബോക്സിൽ ഒരു പ്രധാനപ്പെട്ട ജനിതക വകഭേദമാണ് വ്യാപിക്കുന്നത്. പക്ഷെ ഡെങ്കിപ്പനിയിൽ അങ്ങനല്ല. ഒരു തവണ ഡെങ്കിപ്പനി വന്നാൽ വീണ്ടും ഡെങ്കിപ്പനി വരാം എന്ന് മാത്രമല്ല, ഒരു തവണ ഡെങ്കിപ്പനി വന്നിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഡെങ്കിപ്പനി വരുന്ന സമയത്ത് അത് കൂടുതൽ അപകടകരമാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമുക്ക് ഡെങ്കിപ്പനി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഡെങ്കിപ്പനി അത്രത്തോളം അപകടം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നുപോയ ഏതെങ്കിലും ഒരു പനി ഡെങ്കിപ്പനി ആകാനുള്ള സാധ്യതയുണ്ട്. സിംഹഭാഗം ഡെങ്കിപ്പനികളും നമ്മൾ അറിയാതെ കടന്നു പോകുന്നു. അതുകൊണ്ട്

തന്നെ രണ്ടാമത് ഡെങ്കിപ്പനി വരുന്ന സമയത്ത് നമുക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊതുക് നശീകരണമാണ്. കാരണം ഇത് കൊതുക് വഴി പകരുന്ന ഒരു രോഗമാണ്. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും നമ്മുടെ വീടുകളിൽ രാവിലെ ഒരു 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്തും വൈകുന്നേരം ഏതാണ്ട് ഒരു 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ കടിക്കുന്ന ചെറിയ ഒരുപാട് വെള്ള പുള്ളികളും വരകളും ഒക്കെയുള്ള കൊതുകുകളാണ് ഈഡിസ് കൊതുകുകൾ. ഈ കൊതുകുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഡെങ്കിപ്പനി പരത്തുന്നത് തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. സർക്കാരും ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ഡെങ്കിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊതുകുകൾ മിക്കപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് കണ്ടെയ്നർ ബ്രീഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ്. കണ്ടെയ്നർ ബ്രീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ വെള്ളക്കെട്ടുകളോ കിണറുകളോ അല്ല കുളങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ പുഴകളോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. നമ്മുടെ വീട്ടിന്റെ ചുറ്റും ചിതറിക്കിടക്കുന്ന ചില വസ്തുക്കൾ, ഉദാഹരണത്തിന് മുട്ടത്തോടുകളോ അല്ലെങ്കിൽ ഒഴിഞ്ഞ പാത്രങ്ങളോ ചെടിച്ചട്ടികളോ അല്ലെങ്കിൽ മരത്തിന്റെ പൊത്തുകളോ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളിൽ ധാരാളമായിട്ട് കൂത്താടികൾ കാണും. നമ്മുടെ പ്ലാന്റേഷൻ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിരട്ടകളിൽ നമ്മൾ കാണുന്ന കൂത്താടികൾ, പ്രത്യേകിച്ചും എസ് ആകൃതിയിൽ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് വെള്ളത്തിൽ നീന്തി കളിക്കുന്ന കൂത്താടികൾ പ്രത്യേകിച്ചും ഈഡിസ് ആകാനാണ് സാധ്യത. ഇത്തരത്തിൽ വ്യാപകമായിട്ട് കൂത്താടികൾ നമ്മുടെ പ്രദേശത്ത് മുഴുവനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവയെ കഴിയുന്നത്ര നശിപ്പിച്ചാൽ അവ വിരിഞ്ഞ് കൊതുകാകുന്നത് തടയുകയും ആ കൊതുക് നമ്മളെ കടിച്ച് ഡെങ്കിപ്പനി പരക്കുന്നത് തടയുകയും ചെയ്യാനായിട്ട് കഴിയും. ഈ കൊതുകുകൾ വീട്ടിൽ ഉള്ളിൽ കടന്ന് നമ്മളെ കടിക്കാനുള്ള സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞ രാവിലെയും വൈകുന്നേരമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരമുള്ള സമയത്ത് വീട്ടിനുള്ളിൽ പുകയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ കൊതുകുകളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. കൊതുക് വലകളിൽ കിടന്നുറങ്ങുന്നതോ രാത്രികാലങ്ങളിൽ വീടുകളിൽ ലിക്വിഡൈസർ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതോ ഒരുപക്ഷെ അത്ര വലിയ ഫലം ചെയ്യില്ല. അത് മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങളെയാണ് പ്രധാനമായിട്ടും പ്രതിരോധിക്കുക. എന്തുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ഈഡിസിനെതിരെ ഫലിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈഡിസ് രാത്രികാലങ്ങളിൽ പൊതുവെ ആളുകളെ കടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രാവിലെയും വൈകുന്നേരവും കൊതുക് കടിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കൊച്ചുകുട്ടികൾ വളരെ ആക്റ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ചും രാവിലെ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് കുട്ടികൾ ട്യൂഷനൊക്കെ പോകുന്ന സമയമാണ്. വൈകുന്നേരമാണെങ്കിൽ 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം കുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ കുട്ടികളെ കൊതുക് കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓടാൻ പോകുന്ന കുട്ടിയാണ്, കളിക്കാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ പോലും ട്രാക്ക് സൂട്ടുകൾ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഈഡിസ് കൊതുകുകൾ വീട്ടിന് പുറത്ത് വിരിഞ്ഞിട്ട് വീട്ടിനുള്ളിലേക്ക് കടക്കണം എന്ന് നിർബന്ധമില്ല. ഒട്ടേറെ സമയങ്ങളിൽ അത് വീട്ടിനുള്ളിൽ തന്നെ വിരിയാനുള്ള സാധ്യതയുണ്ട്. വീട്ടിനുള്ളിൽ തന്നെ കൊതുക് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊതുകുകൾ തീർച്ചയായിട്ടും നമ്മെ തന്നെ കടിക്കുകയും ഏതെങ്കിലും രീതിയിൽ ആ കൊതുകിന് ഒരു അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ രോഗാണുബാധ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിൽ കൊതുക് വളരുന്ന യാതൊരു സാഹചര്യവും ഉണ്ടാകരുത്. വീട്ടിനുള്ളിൽ കൊതുക് വളരുന്ന സാഹചര്യം ഏറ്റവും പ്രധാനമായിട്ടും ഫ്രിഡ്ജിന്റെ പുറകിൽ കെട്ടി നിൽക്കുന്ന വെള്ളമാണ് പലപ്പോഴും ഉള്ളത്. നമ്മുടെ വീട്ടിൽ ഒറ്റ ഡോർ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ അതിൽ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് വെള്ളം ഫ്രിഡ്ജിന്റെ പുറകിലുള്ള ചെറിയൊരു അറയിൽ കെട്ടിക്കിടക്കും. മിക്ക ആളുകൾക്കും അത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാവില്ല. അതിൽ കാലങ്ങളായിട്ട് കൊതുക് വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജിന്റെ പുറവുഭാഗത്ത് ഇത്തരത്തിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ വീട്ടിനുള്ളിൽ മണി പ്ലാന്റ് പോലെയുള്ള ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി വച്ചിരിക്കുന്ന പാത്രത്തിൽ കൊതുക് വളരാനുള്ള സാഹചര്യമുണ്ട്. കട്ടിലിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ആൻട്രാപ്പുകൾ ചില വീടുകളിൽ വയ്ക്കും. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൊതുക് വളരാം. നമ്മുടെ വീട്ടിൽ തന്നെ കക്കൂസിന്റെ ക്ലോസറ്റിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ടാങ്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൊതുക് വളരാം. ചില സമയത്ത് പഴയ ആട്ടുകല്ലോ അല്ലെങ്കിൽ ഗുരുളിയോ ഒക്കെ വീട്ടിനോട് ചേർന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ടയറുകളാണ്. വീട്ടിൽ പലപ്പോഴും ഉപയോഗശൂന്യമായിട്ടുള്ള കാറിന്റെയോ ബൈക്കിന്റെയോ ഒക്കെ ടയർ വീടിനോട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ വ്യാപകമായിട്ട് കൊതുക് വളർന്ന് നമ്മളെ കടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുകയും അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുകയും വേണം. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യാൻ പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ കൊതുകിന്റെ കൂത്താടി വളർന്ന് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകായിട്ട് മാറാൻ ഏതാണ്ട് ഒരാഴ്ച എടുക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളിത് കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞാൽ അത് കൊതുകാകുന്നതിന് മുമ്പ് തന്നെ കൂത്താടി അവസ്ഥയിൽ തന്നെ നമുക്കതിനെ നശിപ്പിക്കാനായിട്ട് കഴിയും. മറ്റൊന്ന്, നമ്മുടെ വീട്ടിൽ ഡെങ്കിപ്പനി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അയാളെ കടിച്ച കൊതുകുകൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിൽ വിവരം അറിയിച്ചിട്ട് വീട്ടിനുള്ളിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ കൊതുകിനെ നശിപ്പിക്കാനുള്ള, അതിന് ഫോഗാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രദേശത്ത് മുഴുവനാണ് ചെയ്യുക, വീട്ടിനുള്ളിൽ തന്നെ ചെയ്യാവുന്ന ഇൻഡോർ സ്പേസ് സ്പ്രേയിങ് പോലെയുള്ള മാർഗങ്ങൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ വീട്ടിനുള്ളിൽ തന്നെ ചെയ്യും. അതും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഡെങ്കിപ്പനി ഒഴിവാക്കും.

0: ായിട്ടുള്ള മേലുവേദന, മറ്റേതെങ്കിലും ഡേഞ്ചർ സൈൻസ്. ഡേഞ്ചർ സൈൻസ് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ചുവന്നതടിച്ച പാടുകൾ എവിടെയെങ്കിലും ഉണ്ടാവുക, അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് രക്തം വരുന്നതായിട്ട് തോന്നുക, അതല്ലാന്നുണ്ടെങ്കിൽ ഡെങ്കിപ്പനിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡെങ്കിപ്പനിയിൽ പ്രത്യേകിച്ചും മസിലുകൾക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനുകൾ കുറയ്ക്കുന്നതാണ് നല്ലത്. ഡെങ്കിപ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് ആണ്. അതായത് ഡെങ്കിപ്പനിയിൽ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാനുള്ള ശേഷി ഒരല്പം കുറയാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് മാംസപേശികളിലേക്ക് എടുക്കുന്ന കുത്തിവയ്പ്പുകൾ മാംസപേശികളിൽ രക്തം കെട്ടി നിൽക്കുന്നതിന് കാരണമാകും. അതോടൊപ്പം തന്നെ പലപ്പോഴും ഡെങ്കിപ്പനിയിൽ നമ്മൾ ഡ്രിപ്പ് കൊടുക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് ഒരു പരിധിയിൽ കൂടുതൽ കൊടുത്താൽ അത് ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് തങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനി ആണ് ഡോക്ടർ സംശയിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പൊതുവിൽ കണ്ടുവരുന്ന ഇഞ്ചക്ഷന് വേണ്ടിയിട്ടും അതോടൊപ്പം ഡ്രിപ്പിന് വേണ്ടിയിട്ടുള്ള വാശി ഡോക്ടറോട് കാണിക്കാതിരിക്കുക, ഡോക്ടറുടെ ഒരു തീരുമാനത്തിനനുസരിച്ച് ഡ്രിപ്പ് തരികയോ തരാതിരിക്കുകയോ ചെയ്യും. പലപ്പോഴും ഡെങ്കിപ്പനിയാണ് എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ഷനുകൾ മാറ്റി ഗുളികകളായിട്ടായിരിക്കും പലപ്പോഴും തരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിയുടെ ചികിത്സ പൂർണ്ണമായിട്ടും ഡോക്ടർക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. കാരണം സാധാരണ പനി ചികിത്സിക്കുന്നത് പോലെ ആയിരിക്കില്ല അദ്ദേഹം അത് ചികിത്സിക്കുക. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: ഡെങ്കിപ്പനിയെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി എസ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 58 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. കേരള പുനർനാമകരണം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലകശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. അതിനിടെ കേരള എന്ന പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ 2026 അവതരിപ്പിക്കും. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിജയം നേടുന്നത് മാത്രമല്ല ആവേശത്തോടെ കളിക്കുന്നതും അഭിമാനമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഖേലോ ഇന്ത്യയുടെ അന്തസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം അത്ലറ്റുകളെ പ്രോത്സാഹിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചു. കായിക സംസ്കാരം വളർത്തിയെടുത്താൽ മാത്രമേ മത്സരവേദികളിൽ ഇന്ത്യക്ക് ശോഭിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: സ്പോർട്സ് വ്യവസ്ഥ ഏക് ബാത് ഹൈ ലേക്കിൻ ദേശ് മെഡൽ തബ് പ്രാപ്ത കർത്താ ഹൈ ജബ് ദേശ് മേ സ്പോർട്സ് കൾച്ചർ ബൻതാ ഹൈ. ദോസ്തോ ആപ്നെ ബഹുത് ബഡാ കാം കിയാ ഹൈ, ദേശ് കാ നാം റോഷൻ കിയാ ഹൈ. ആപ്കോ മേ ബഹുത് ബധായി ദേതാ ഹൂം ഓർ ആപ് വിശ്വാസ് കീജിയേ ആഗേ ഭി ആപ് വിജയി ഹോംഗേ ഓർ ഫിർ സേ ഏക് ബാർ യഹീ പർ ഹം മിലേംഗേ.
1: ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണം ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർ ഘർ തിരംഗ യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരംഗയാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്ത വ്യാപാര മൂല്യത്തിൽ കഴിഞ്ഞ ദശകത്തിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വാശ്രയത്വത്തിന്റെ ഒരു പ്രധാന ചാലകശക്തിയായി ജയം ഉയർന്നു വരികയാണെന്നും ഇത് വികസിത് ഭാരതിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുവെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക

0: സിംഹദിനം. ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ നേടിയ വിജയം വന്യജീവികളോടും ജൈവ വൈവിധ്യത്തോടുമുള്ള സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥന്റെ 4 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം 2026 ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കും. ഇരു നാവികസേനകളുടെയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് ഉഭയകക്ഷി പരിശീലന അഭ്യാസം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാസംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തും. എന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, വിദർഭ, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ജമ്മുകശ്മീർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒഡീഷയിലെ വെള്ളപ്പൊക്ക സ്ഥിതി ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നിരവധി ജില്ലകൾ വെള്ളത്തിനടിയിലാകുമെന്ന് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഹിരാക്കുട് അണക്കെട്ടിന്റെ 12 ഗേറ്റുകൾ തുറന്നു. ഉത്തരാഖണ്ഡിലും മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ കാരണം മലയോര പ്രദേശങ്ങളിലെ നിരവധി റോഡുകൾ അടച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ പൊതുരൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ സമിതി ചർച്ചയ്ക്ക് ശേഷം എതിരില്ലാതെയാണ് രൂപരേഖ പാസാക്കിയത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ പുതിയ പാത തുറക്കുന്നത് സംബന്ധിച്ച് ആഴ്ചകളായി ഇറാനും ഒമാനും സംഭാഷണം നടത്തിവരികയാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. കേരളത്തിൽ കർക്കടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തി. കർക്കടകവാവ് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് ഉണ്ടായിരിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക 152 പോയിന്റ് ഉയർന്ന് 78,651 നിഫ്റ്റി 44 പോയിന്റ് വർദ്ധിച്ച് 24,614 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 111,440 രൂപയും ഗ്രാമിന് 13,930 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നു.

0: യാണ് ദിനാചരണ ലക്ഷ്യം. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 128 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവച്ചു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദന ശേഷി 300 ഗിഗാവാട്ട് പിന്നിട്ടു. 2030 രാജ്യം ലക്ഷ്യമിടുന്ന 500 ഗിഗാവാട്ട് ശേഷിയുടെ 60%. രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുത്തുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരളം പുനർനാമകരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലക ശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ഗാനസല്ലാപം. പ്രിയ ശ്രോതാക്കളെ, ഗാനസല്ലാപം തത്സമയ ഫോണിൽ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ മുതൽ 2 മണിവരെ നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് ഫോൺ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ പറയാം: 9495649321 9495556 1 9496 5963 1. ഇപ്പോൾ നിങ്ങളോടൊപ്പം എൻ ജെ ജോഷിലാൽ.
2: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
3: ഹലോ.
2: ആ, ഗാനസലാപത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറയൂ.
3: ഞാൻ മഹാദേവ്ഗാട് നിന്ന് മിനിയാണ്.
2: മിനി എവിടെ നിന്നാണ്?
3: മഹാദേവ്ഗാട് കാർത്തികപ്പള്ളി.
2: ആ, മഹാദേവിഗാട് കാർത്തികപ്പള്ളി. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
3: വിശേഷം ഇവിടെ നല്ല വെയിലാണ്.
2: മഴയായിരുന്നു. നമുക്ക് മഴ മഴ
3: ഇന്ന് നല്ല തെളിവുണ്ട്.
2: മഴയാണെങ്കിലും വെയിലാണെങ്കിലും വിശേഷമാണ് അല്ലേ? ഞാൻ ശരി ശരി, ആദ്യമേ ഒന്ന് ചോദിക്കട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് പൊന്നാന പുറത്തെഴുന്നള്ളും ൂരപ്പ
2: അക്കരപ്പച്ച എന്ന ചിത്രത്തിന് വേണ്ടി മാധുരി പാടി അല്ലേ? വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം. ഇനി പറയൂ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
3: വിശേഷങ്ങള്, എനിക്ക് 2 മക്കളുണ്ട്. അശ്വതി ആദര, വീട്ടിൽ ചിഞ്ചു ചിഞ്ഞു എന്ന് വിളിക്കും. ഒരാൾക്ക് 2 മക്കള്, അനുഗ്രഹ അനുരൂപ്. ഒരാൾക്ക് 1 മോള്, ആത്മീയ. വീട്ടിൽ ആമീന്ന് വിളിക്കും.
2: വിശേഷം തീരുന്നില്ല.
3: എന്റെ ഭർത്താവുണ്ട്. ഞങ്ങള് ഒരു ചെറിയ കുടുംബം,
2: സന്തോഷ കുടുംബം അല്ലേ?
3: സന്തോഷ കുടുംബം.
2: അങ്ങനെ പോകുന്ന റേഡിയോ കേൾക്കുന്നു.
3: റേഡിയോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. റേഡിയോ
2: നല്ല ഇഷ്ടമാണ് അല്ലേ?
3: ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. ആദ്യം മുതലേ വന്ദേ മാതരം മുതല് വെച്ച് കേൾക്കുമായിരുന്നു.

0: പിന്നെ
1: എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് റേഡിയോ.
0: അതെല്ലാവർക്കും ഇഷ്ടമാണ്. റേഡിയോ കേട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ വഴിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഈ പാട്ട് രാത്രി വരെ കേൾക്കുമോ പരിപാടിയൊക്കെ? മിക്കവാറും അല്ലേ? ശരി, അപ്പോൾ നമുക്ക് ഗാനം കേട്ടാലോ? ഇന്ന് ഗാനശലാപത്തിലെ ആദ്യത്തെ ആളാണ് കേട്ടോ.
1: അപ്പം
0: ശരി, നമുക്ക് ഗാനം ഇതാർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: എല്ലാവർക്കും.
0: ശരി ശരി, അപ്പോൾ നമുക്ക് ഗാനം കേൾക്കാം. ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കണം.
1: ശരി,
0: അക്കരപ്പച്ച എന്ന ചിത്രത്തിന് വേണ്ടി മാധുരി പാടി ഗാനം, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
3: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
2: ആ, ആരാണ് വിളിക്കുന്നത്?
3: എന്റെ സൗണ്ടാക്കുമ്പോ സാറിന് അറിയാ, 2.5 മാസത്തിന് മുമ്പ് ഞാൻ വിളിച്ചതാ.
2: ആഹാ, 2.5 മാസം മുമ്പ് വിളിച്ച ആളുടെ പേരും കൂടെ ഒന്ന് പറയൂ.
3: കരുനാഗപ്പള്ളി, കൊല്ലം കരുനാഗപ്പള്ളി.

0: അറിയാൻ
1: ആ
0: പറ്റുമോ?
1: വാ, കൊല്ലം കരുനാഗ പള്ളിയിൽ നിന്ന് പേര് പറയൂ.
0: എന്റെ പേര് അൻസാർ.
1: അൻസാർ. ആ നമ്മളൊരു സന്തോഷത്തിലാണല്ലോ അൻസാറിനെ.
0: അതെ, ഞാനൊരു കാര്യം പറഞ്ഞു.
1: ഓ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: ഈ കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി ഗാനസല്ലാപത്തിനകത്ത് ഒരു ശ്രോതാവ് വിളിച്ചിട്ട് സങ്കടങ്ങളൊക്കെ പറഞ്ഞു. എന്തുകാര്യമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു.
1: ഓ
0: പക്ഷെ ആ എനിക്ക് അത് കേട്ടപ്പോ അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അല്ല, അവിടെ ഒരു സങ്കടം കേട്ടപ്പോഴേ.
1: അങ്ങനെ അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് യാതൊരു സഹായവും ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോയ ഒത്തിരി സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്.
0: അല്ല, അവരുടെ നമ്പരൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടായിരുന്നു.
1: പക്ഷേ
0: നമ്മൾ
1: നമ്മളിവിടെ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. നമ്മൾ അങ്ങനെ പുറത്ത് മറ്റുള്ളവരുടെ നമ്പർ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. ആ കാര്യം നമുക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ?
0: ഓ ഞാന് കാണാൻ പോയായിരുന്നു സാർ. കുട്ടനാട് ചെമ്മീൻ ഫാക്ടറി ഇല്ല. കുട്ടനാട് ചെമ്മീൻ ഫാക്ടറി ഇല്ല. ഞാൻ അവിടെ തിരക്കി പോയി.
1: ശരി ശരി, നല്ല കാര്യം.
0: നമ്മള് മറ്റൊന്നുള്ളതൊന്നല്ല, ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് നമ്മൾ സഹായിക്കണം. കാര്യം നമ്മളെ കൊണ്ട് വലിയ സഹായങ്ങളും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ പലപ്പോഴും അത് അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രത്യേക ആള് മാത്രം ആക്കണ്ട. നമുക്ക് സഹായിക്കാൻ സാധിക്കുന്ന ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിക്ക് സഹായം ആവശ്യമാണെങ്കിൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ. ശരി, അപ്പോൾ ഇന്ന് ഏത്, ശരി, നല്ല നല്ല മനസ്സിന് നന്ദിയുണ്ട് കേട്ടോ. ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് പിന്നെ ഏണിപ്പടികൾ എന്ന ചിത്രത്തിലെ ഒന്നാം മാനം പൂമാനം പിന്നത്തെ മാനം പൊന്മാനം എന്നുള്ളത്.
1: വയലാർ എഴുതി ജി ദേവരാജന് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമല്ലേ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: ഡെഡിക്കേഷൻ ഉണ്ട്.
1: ഓ പറഞ്ഞോളൂ.
0: പി വി മുഹമ്മദ് വടക്കേ വാങ്ങുന്നൊരു പാലക്കാട് പട്ടാമ്പി. പിന്നെ ഈ വിളിച്ച ശ്രോതാവ്, സങ്കടം പറഞ്ഞ ശ്രോതാവ്.
1: സങ്കടം പറഞ്ഞ ശ്രോതാവിന്റെ പേര് അറിഞ്ഞൂടെ?
0: ഇല്ല, പേരറിയത്തില്ല. അഖിലേന്താ പറഞ്ഞു, ഞാൻ കേട്ടില്ല. ഞാൻ അന്ന് വിളിച്ചപ്പോ എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല, ഇവിടെ സങ്കടം കേട്ടിട്ട്.
1: അന്ന് മാത്രമാണ്. അപ്പൊ നമുക്ക് നമുക്ക് ചുറ്റും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ചുറ്റും ഇതുപോലുള്ള ധാരാളം സഹോദരങ്ങളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കഥകളും അവരുടെയൊക്കെ അനുഭവങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മിക്കപ്പോഴും ഉറക്കം വരാറില്ല കേട്ടോ. ഓ
0: പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മഴക്കെടുതികൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ശ്രോതാക്കൾക്ക്,
1: അവർക്ക് വേണ്ടിയിട്ട്.
0: പിന്നെ പിന്നെ തങ്കമ്മ ശിവരാമൻ, ശിവരാമൻ ചേട്ടൻ മരിച്ചുപോയി. പിന്നെ തങ്കമ്മ ചേച്ചിക്കും, പിന്നെ ആകാശവാണി കേൾക്കുന്ന വൈക്കം വിജയലക്ഷ്മി, പിന്നെ കായംകുളം ബാബു, പിന്നെ പിന്നെ ജോസില സാറിന്, പിന്നെ സ്റ്റുഡിയോയിൽ സഹായം ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും എന്റെ ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: നല്ല കാര്യം, അവരെ നിങ്ങൾ മറന്നില്ലല്ലോ. അതിനൊരു വലിയ
0: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ.
1: പിന്നെ കാര്യം നമ്മൾക്ക് നമുക്ക് അണിയറയിൽ നമ്മുടെ സുഹൃത്തുക്കൾ കുറെ പേരുണ്ട്. അവരെ എല്ലാം നമ്മൾ സ്മരിക്കുന്ന പോലെ നല്ല കാര്യമാണ് കേട്ടോ.
0: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ കേട്ടോ.
1: നമ്മളിപ്പം കർക്കിടകം തീരാറായി, ഓണം വരാറായി അല്ലേ. വരട്ടെ വരട്ടെ, നല്ല നല്ല നല്ല കാലങ്ങളൊക്കെ വരട്ടെ. നല്ല കാലങ്ങളും നല്ല വാർത്തകളും നല്ല നല്ല കാര്യങ്ങളും കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഗാനം കേട്ടാലോ.
0: ഓക്കെ, താങ്ക് യു.
1: ശരി, കേൾക്കാം.

0: ആയിരം വിജയികളുമായി പിട്ടാമ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ.
1: ആ ഗാനസലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. ആർദ്രവ്. ആ എവിടെന്നാ വിളിക്കുന്നത് ആർദ്രവ്?
2: ഞാൻ ചങ്ങനാശ്ശേരി പായിപ്പാട് നിന്നാണ്.
1: എന്ത് ചെയ്യുന്നു ആർദ്രവ്?
2: ഞാൻ പഠിക്കുകയാണ്.
1: എത്രാം ക്ലാസ്സിലാണ്? ഓ, ആറാം ക്ലാസ്സിലാണോ?
2: അതെ.
1: ഇന്ന് സ്കൂളിൽ പോയില്ലേ?
2: ഇല്ല, ഞങ്ങളുടെ സ്കൂളിൽ ക്യാമ്പ് ഒക്കെയാണ്.
1: എന്തോ നിന്റെ ക്യാമ്പ്?
2: മഴയൊക്കെ അല്ലേ, അപ്പൊ വെള്ളപ്പൊക്കം.
1: ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്നുണ്ടോ സ്കൂളിൽ? അതുകൊണ്ടാണ് ക്ലാസ് ഇല്ലാത്തെ.
2: അതെ അതെ.
1: നാളെ എന്തോ ഒരു സംഭവം പറഞ്ഞല്ലോ ആർദ്രവ്. എന്താ പറഞ്ഞ?
2: അത് നാളെ സ്കൂള് വീണ്ടും തുറക്കും, അതാ പറഞ്ഞ.
1: ആ നാളെ വീണ്ടും സ്കൂള് തുറക്കുന്നല്ലേ?
2: അതെ.
1: നാളെ സ്കൂൾ തുറക്കുന്നതിന്റെ സങ്കടമാണോ സന്തോഷമാണോ?
2: സന്തോഷമാണ്, കാരണം ഇവിടെ വീട്ടില് വലിയ പണിയൊന്നും ഇല്ല. അപ്പൊ അവിടെ ആണെങ്കിൽ പഠിക്കുകയും ചെയ്യാം, കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ.
1: അപ്പൊ സ്കൂളിൽ ഇരുന്ന് മാത്രമേ പഠിക്കുള്ളൂ, വീട്ടിൽ വന്നിരുന്ന് പഠിക്കില്ല. സ്കൂളിൽ പോയി കൂട്ടുകാരെയൊക്കെ കാണാം അല്ലേ? അതിന്റെ സന്തോഷമൊക്കെ ഉണ്ട്. ആരൊക്കെ കൂട്ടുകാര്?
2: വസുദേവ്, അഭിനവ്, അങ്ങനെ കുറേ.
1: ഒത്തിരി കൂട്ടുകാരുണ്ട്. നമുക്ക് എല്ലാരും കൂട്ടുകാരാണ് അല്ലേ ആർദ്രവെ? വീട്ടിലാരൊക്കെ ഉണ്ട് മോനെ?
2: വീട്ടില് അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അച്ഛനുണ്ട്, അച്ഛച്ചനുണ്ട്, കൊച്ചച്ചയുണ്ട്, പിന്നെ അച്ഛനാണെങ്കിൽ. ഒത്തിരി പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ടുണ്ട്. അച്ഛമ്മച്ചി അച്ഛമ്മച്ചിയും ഞാനും ഒക്കെ ആകാശവാണിയുടെ എപ്പോഴും കേൾക്കാറുള്ളതാണ്.
1: ഞാൻ മോനോട് ഒരു ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് കിലുക്ക് എന്ന സിനിമയിലെ കിലുകിൽ പമ്പരം.
1: കിലുകിൽ പമ്പരം തിരിയും മനസ്സ് എന്നുള്ള ഗാനം അല്ലേ? ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: ഉണ്ട്, എന്റെ അച്ഛന്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് സിനിമയും ഈ പാട്ടൊക്കെ.
1: പിന്നെ അച്ഛന് മാത്രമാണോ സമർപ്പിക്കുന്നത്?
2: അതെ, പിന്നെ ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും.
1: അപ്പോ ഇന്ന് ആർദ്രവ് ഫോണിൽ വിളിക്കുന്ന കാര്യം ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ?
2: ഇല്ല, ഞാൻ എന്റെ അച്ഛമ്മച്ചി

0: ചേട്ടാ, ഫോണിന്നാണ് ഞാൻ ഇപ്പൊ വിളിക്കുന്നത്.
1: ആഹാ, അവിടെ വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്?
0: വീട്ടിലിപ്പോ അച്ചച്ചനും അച്ഛനുണ്ട്, പിന്നെ അനിയത്തി സ്കൂളിൽ പോയി.
1: അനിയത്തിയുടെ പേരെന്തോ?
0: അനിയത്തിയുടെ പേര് വെണ്ണില.
1: വെണ്ണില,
0: അതെ.
1: നല്ല പേരാണല്ലോ. എത്ര എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു
0: അവള്? പ്ലേ സ്കൂളിലാ.
1: ആഹാ, കൊച്ചു കുഞ്ഞ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് ആർദ്രവ വിശേഷങ്ങളൊക്കെ? പരീക്ഷ തുടങ്ങുന്നില്ല, അടുത്ത ഈ ആഴ്ച പരീക്ഷ തുടങ്ങുന്നില്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ആർദ്രവ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
0: ഞാൻ തൃക്കോടിത്താനം VBUP സ്കൂളിലാണ്.
1: ആ, നമുക്ക് ഈ ആഴ്ച പരീക്ഷ തുടങ്ങുന്നില്ലേ? ഓണപരീക്ഷയൊക്കെ വരുന്നു അല്ലേ? നല്ല മാർക്കൊക്കെ കിട്ടില്ലേ? ആ, ഉറപ്പാണ്, നല്ല നല്ല മാർക്ക് വാങ്ങിച്ച് നല്ല മിടുക്കനാവണം കേട്ടോ. നല്ല മിടുക്കനായി പഠിച്ച് ഇനി അടുത്ത തവണ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഒത്തിരി നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നമുക്കപ്പോൾ നമുക്ക് ഓ എന്തോ മോനെ പറഞ്ഞു കേട്ടില്ല. ആ, പിന്നല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കണം കേട്ടോ. പിന്നെ നല്ലൊരു നല്ലൊരു നല്ല നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറായി പേര് കേട്ട ഒരാളായിട്ട് വരട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ചും വെണ്ണിലയും നമ്മുടെ വന്നെ അന്വേഷണങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ. ആ, പാട്ട് കേട്ടാലോ നമുക്ക്?
0: ആ,
1: ഇനിയും വിളിക്കണം കേട്ടോ. ഇനി പരീക്ഷ കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇതുപോലെ വിളിക്കണം കേട്ടോ. ശരി എന്നാൽ, ശരി എന്നാൽ, ഓക്കെ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, കോഴഞ്ചേരി. ആ, മനസ്സിലായി. പറഞ്ഞോളൂ. ഓ, നമ്മൾ എല്ലാം പെട്ടെന്ന് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറയണ്ടേ? ഓ ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: ഭർത്താവുണ്ട്, ഞാനുണ്ട്, മൈമോളും രണ്ട് പിള്ളേരും ഉണ്ട്, മോളെ കിട്ടി ചൂട്ടുമോക്കൊരു കുഞ്ഞുണ്ട്, മോൻ ഗൾഫിലാണ്.
2: ഓ, അവരുടെയൊക്കെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
3: മോന്റെ പേര് ഗിരീഷ്, മോളെ പേര് ഗീതു, കൊച്ചുമക്കളെ പേര് നിരഞ്ജന, നീയ, മോളെ കുഞ്ഞിന്റെ പേര് ശ്രേയ.
2: വീട്ടിലുണ്ട് ഈ ചെറുമക്കളെല്ലാം? വീട്ടിലുണ്ട് അല്ലേ.
3: കൊച്ചുമക്കളെ മോളെ ഇവിടെ മെരുവല്ല ഇട്ടിട്ടേക്കുന്നത്. കൊച്ചുമക്കളെ അവിടെ സ്കൂളിൽ പോയി, ഇവിടെ ഒന്ന് പഠിത്തമുണ്ട് പിള്ളേർക്ക്.
2: ഓ, അല്ല, വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വരുമല്ലോ.
3: രണ്ടായിരത്തി ഞങ്ങൾക്ക് വെള്ളം വെള്ളം കയറിയായിരുന്നു,
2: അവിടെ കയറിയല്ലേ. നന്നായി, കാര്യം പറഞ്ഞാൽ വലിയ ദുരന്തങ്ങളില്ലാതെ മഴ തോരട്ടെ, മഴ പെയ്യട്ടെ. മഴ പെയ്തു കഴിഞ്ഞാലും പക്ഷെ നമുക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ നമ്മളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി.
3: അതെ,
2: അവിടെയൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലം കൂടിയാണല്ലോ
3: അല്ലേ.
2: കാരണങ്ങൾ പലതാകാം. ഞാൻ ചോദിക്കട്ടെ, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇനി ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? മഞ്ഞിൽ വിരിഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പാട്ട്. അപ്പോ എസ് ജാനകി പാടിയ മിഴിയോരം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചാലോ? ആ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്. ആ ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഒത്തിരി കൂട്ടുകാരുണ്ടല്ലേ, ബാല്യകാല സുഹൃത്തുക്കളും പിന്നെ ഇപ്പോഴുള്ള സുഹൃത്തുക്കളും എല്ലാം. കാര്യം സാധാരണ നമ്മൾ പഠിക്കുന്ന കാലത്തുള്ള കൂട്ടുകാരെയൊക്കെ പലപ്പോഴും മറക്കാറാണ് പതിവ്.
3: എല്ലാവരും
2: നല്ല കാര്യം കേട്ടോ, സുഹൃത്തുക്കൾ എപ്പോഴും നമുക്കൊരു സമ്പത്താണ് കേട്ടോ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ? നമ്മള് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? പകുതി കഴിച്ച് നിർത്തിയിട്ട് വന്നിരിക്കുകയാണല്ലേ. കഴിച്ചു കഴിഞ്ഞു കിട്ടിയല്ലോ അല്ലേ.
3: പിന്നെ
2: നമ്മള് രണ്ടും കൽപ്പിച്ചൊരു വിളി വിളിച്ചു, രണ്ടും കൽപ്പിച്ച് കിട്ടുക. ശരി, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഗാനം കേട്ടാലോ. ആ, ഭക്ഷണം മുടങ്ങണ്ട കേട്ടോ. ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്ക. പേര് പറഞ്ഞ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, എല്ലാ കൂട്ടുകാരോടും അന്വേഷണം അറിയിക്കുക. നമുക്ക് ഗാനം കേൾക്കാം. ശരി, ഇനിയും

0: പ്രക്ഷോഭകളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025-നുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20-ആണ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനസല്ലാപം തുടർന്ന് കേൾക്കാം.
1: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ.
1: ആ പറഞ്ഞു, പേര് പറഞ്ഞോളൂ.
2: ഹലോ, നമസ്കാരം സാറേ.
1: ഓ നമസ്കാരം, പേര് പറയൂ.
2: ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺതാഴം അമ്പലക്കടയിൽ നിന്ന് രാജേഷ് ഗോപാലാണ് വിളിക്കുന്നത്.
1: രാജേഷ് ഗോപാൽ.

0: പാൽ അല്ലേ?
1: പിന്നെ ഇന്നെനിക്ക് വേണ്ടുന്ന പാട്ടേ ചുനക്കര രാമൻകുട്ടി ശ്യാം കൂട്ടുകെട്ടിൽ പിറന്ന പൊന്നും കുടത്തിനും പൊട്ട എന്ന സിനിമയിലെ ഹേമന്തമായി ഈ വേദിയിൽ ആ പാട്ടുണ്ടല്ലോ, കരിമിഴിയിൽ കവിതയുമായി.
0: അതാ പാട്ട് പകുതി മുറിഞ്ഞു പോയത്. ഓ, ഉച്ചക്ക് ചോറെണ്ണം വന്നോണ്ടാണ് പകുതി മുറിഞ്ഞത്. വിശപ്പുണ്ടോ? നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ പാട്ടിന് രണ്ടു വരി കൂടി രാജേഷ് ഗോപാലിൽ നിന്ന് കേൾക്കാന്ന് കരുതി ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ശരി, അപ്പൊ ഉച്ചക്ക് ശേഷം വീണ്ടും വീണ്ടും പണിക്ക് പോവുകയാണ് അല്ലേ?
1: വീണ്ടും പോണം സാറേ, പിന്നെ ഓണത്തിന്റെ തിരക്ക് പിടിക്കുകയായിരുന്നു.
0: അതിനിടയ്ക്ക് ഓടി വന്നതാണല്ലേ. പിന്നെ നമുക്ക് അവരോടുള്ള വിശ്വാസം ഉണ്ടല്ലോ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നമ്മൾ അന്ന് പറഞ്ഞിരുന്നു എന്റെ വിശേഷങ്ങളൊക്കെ, വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞോളൂ.
1: ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ചേട്ടൻ ഉണ്ടായിരുന്നു, ചേട്ടൻ മരിച്ചുപോയി.
0: ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞിരുന്നു.
1: ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്.
0: അതും പറഞ്ഞിരുന്നു.
1: വായിക്കാറുണ്ട്.
0: പണിക്ക് പോകുന്ന സ്ഥലത്ത് റേഡിയോ കൊണ്ട് റേഡിയോ വെക്കും, അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി.
1: ഫോണിനകത്ത് റേഡിയോ വെച്ചിട്ടുണ്ട്.
0: ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ റേഡിയോ കേട്ടും റേഡിയോ കേൾക്കുകയും പാട്ട് കേൾക്കുകയും ഒക്കെ ചെയ്തു.
1: അങ്ങനെയേ ഉള്ളൂ. പിന്നെ പിന്നെ യൂട്യൂബിന്റെ വലിയൊരു സ്പീക്കർ വർക്ക്ഷോപ്പിനകത്തിരിപ്പുണ്ട്, അതിനകത്ത് പാട്ട് കേൾക്കുന്നു. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ട് ഓണം ഓഫ് ചെയ്യുന്നത്.
0: അപ്പൊ നമ്മുടെ ജോലി സമയങ്ങളെല്ലാം നമ്മൾ എന്താണ് ഉത്സാഹപൂർണമാക്കുകയാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: വിശ്രമവേളകൾ ആനന്ദകരമാക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി സമയങ്ങളെല്ലാം ആനന്ദകരമാകുന്നു അല്ലേ?
1: എല്ലാവർക്കും പാട്ട് കേൾക്കണം. ഞാൻ ചെല്ലുമ്പോഴേ പാട്ട് ഓണാവത്തുള്ളൂ.
0: അപ്പൊ താങ്കളാണ് പാട്ടിന്റെ ആള് അല്ലേ? പാട്ട് പാടി കേൾപ്പിക്കുമോ? ഒരു മൂടില്ല അല്ലേ? ശരി, കുഴപ്പമില്ല. നമുക്ക് അടുത്ത തവണ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ പാടിയതുപോലെ രണ്ടു പേരിന്ന് പാടി തരണം കേട്ടോ. നമുക്ക് ഏതായാലും ഈ ഈ ഓ കൊടുത്തോളൂ കൊടുത്തോളൂ.
1: ഹലോ,
0: ഓ നമസ്കാരം നമസ്കാരം.
2: നമ്മള് സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, രണ്ടു മൂന്ന് തവണ സംസാരിച്ചിട്ടുണ്ട്.
0: നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ രാജേഷ് ഗോപാലിനെ എനിക്ക് വിളിച്ച് പരിചയമുള്ളത് ഉണ്ട്. കാര്യം കാർപ്പന്ററിന്റെ പണിയാണെന്ന് ഇടയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു. പിന്നെ സുഖമായിട്ടിരിക്കുന്നു.
2: പിന്നെ എനിക്കൊരു പരിഭവം പറയാനുണ്ട്.
0: ഓ, എന്താണ് പരിഭവം?
2: ഞാനും രാജേഷും രണ്ട് കത്ത് വീതം അയച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മാസമായി. ഇതുവരെ ഞങ്ങൾക്ക് ആ കത്തൊന്നും പരിഗണിച്ചില്ല.
0: അയ്യോ, ഏതിലേക്ക് അയച്ചത് കത്ത്?
2: എന്നും റേഡിയോയ്ക്കകത്ത്.
0: അല്ല, കത്ത് ഏത് ഏതെങ്കിലും?
2: ഞങ്ങൾ 40 വർഷം കൊണ്ട് ഒരു റേഡിയോ ശ്രോതാവാണ് ഞാൻ. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഞാൻ, മിക്ക പരിപാടികളും ഞാൻ കേൾക്കുന്ന. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ 8:30 തുടർ നാടകമാണേലും നോവൽ വായനയാണേലും പിന്നെ നമ്മുടെ 2:15 നാടകമായാലും എല്ലാം ഞാൻ എന്നും വെച്ച് കേൾക്കുന്നു.
0: ഏത് പരിപാടിയിലേക്കാണ് കത്ത് അയച്ചത്?
2: രഞ്ജിനിയിലേക്ക്.
0: രഞ്ജിനിയിലേക്കാണോ അയച്ചത്? നോക്കാം കേട്ടോ, പരിഗണിക്കാം. നമ്മുടെ ആരുടെയും കത്തുകൾ അങ്ങനെ നമ്മള് ഉപേക്ഷിക്കുകയോ ഒരു ശ്രോതാവിനെ നമ്മൾ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യില്ല. എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ. എല്ലാവരും നമുക്ക് ഒരുപോലെ
2: പ്രിയപ്പെട്ടവരല്ലേ. ആകാശവാണിയിലെ അണിയറ പ്രവർത്തകർക്കും പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ പാട്ട് സമർപ്പിക്കും. പിന്നെ എന്റെ ഒരു പ്രസിദ്ധ ഒരു നല്ല ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങളുടെ അടുത്തുള്ളതാണ്, രമാദേവിക്കും ഈ പാട്ട്
0: സമർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
2: ശരി,
0: അപ്പൊ രാജേഷ് ഗോപാല് വിശന്ന് വന്നതാ, ഭക്ഷണം കൊടുക്കും കേട്ടോ. കഴിച്ചു കഴിഞ്ഞു. സന്തോഷം ഉണ്ടല്ലേ. ശരി ശരി ശരി. സമർപ്പിക്കുന്നു. ശരി, നമുക്ക് പാട്ട്. തീർച്ചയായിട്ടും. അപ്പോ ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം പൊന്നും കുടത്തിനും പൊട്ട്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനശലാപം തത്സമയ ഫോണിൽ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ, ഞാൻ ഇന്ദു മാവേലിക്കരയിൽ നിന്ന്. കുറച്ചുനാള് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.
2: മാവേലിക്കര അല്ലേ?
3: മാവേലിക്കര
2: എവിടെയാ?
3: മാവേലിക്കര വെസ്റ്റ് ഫോർട്ട്.
2: ആ ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് ഇന്ദു?
3: വീട്ടിലിപ്പോ ഹസ്ബൻഡ്.
2: ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അത് ആദ്യം ഒന്ന് പറഞ്ഞോളൂ.
3: ചെയ്യും ബന്ധാരത്തിനാണ്.

0: ജീവിത സമരം എന്ന ചിത്രത്തിൽ അല്ലേ? പി ഭാസ്കർ എഴുതി, ലക്ഷ്മികാന്ത് പാരലൽ ഈണം പകർന്ന ഗാനം അല്ലേ? ശരി, പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറയൂ, മാവേലിക്കരയിലെ വിശേഷങ്ങൾ. ഓ, മാവേലിക്കര, മാവേലിക്കരയിൽ എന്തോ വിശേഷം അല്ലേ? എല്ലായിടത്തും ഉള്ള വിശേഷം തന്നെ ഇവിടെ ഉള്ളത് അല്ലേ? ശരി,
1: പിന്നെ ഞങ്ങള് ഒരു റീയൂണിയൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് കോളേജിന്റെ പേരൊന്നും പറഞ്ഞില്ല. 81-84 വർഷം വന്നേ പറഞ്ഞുള്ളൂ. നങ്ങിയാർകുളം മറ്റേ ടി കെ എം കോളേജില് ബി എ എക്കണോമിക്സ്
0: പഠിച്ചിരുന്നില്ല. സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടി അല്ലേ?
1: എല്ലാം ഒരു ഒത്തുകൂടി. ഇനി ഇപ്പൊ 29-ാം തീയതി ഓണാഘോഷ പരിപാടിയാണ്.
0: ആ, നടക്കട്ടെ. റീയൂണിയൻ വളരെയധികം സജീവമാണ് അല്ലേ? പഴയ കൂട്ടുകാരെയൊക്കെ കാണാനും പഴയ കഥകൾ കഥകളൊക്കെ പങ്കുവെക്കാനും അല്ലേ, പഴയ ഓർമ്മകൾ പങ്കുവെക്കാനും, എന്ത് രസമുള്ള ഒരു അനുഭവമാണല്ലേ അത്. നമ്മൾ കാലം കടന്നു പോകുന്ന നമ്മൾ അറിയുന്നതേ ഇല്ല, അതാണ് അതിന്റെ മറ്റൊരു
1: പ്രത്യേകത.
0: പിന്നെ നമ്മൾ ഇന്നലെ അവിടെ ആ പടി ഇറങ്ങിയതുപോലെയുള്ള തോന്നലാണ് പലപ്പോഴും അല്ലേ. നമ്മൾ പഠിച്ചിരുന്ന സ്കൂളുകളിലേക്കൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് പോയിക്കൊള്ളാൻ വയ്യാതെ പലപ്പോഴും മനസ്സിങ്ങനെ ആഗ്രഹിക്കും അല്ലേ. പഴയ കൂട്ടുകാരെ കാണുമ്പോഴത്തേക്ക് നമ്മൾക്ക് പറയാനുള്ളത് പലപ്പോഴും ഈ എന്താണ് നമ്മുടെ സ്കൂൾ വിശേഷങ്ങളും അല്ലേ ഒക്കെ. ശരി ശരി, അപ്പോ ഏതായാലും നടക്കട്ടെ. പറഞ്ഞോളൂ, എന്തോ എന്തോ പറയാൻ വന്നു. ആ ആ റീയൂണിയനിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലേ. പഴയ അധ്യാപകരെ കാണാറുണ്ടോ?
1: ഞങ്ങളുടെ ടീച്ചറിനെ പോയി കണ്ടിരുന്നു. ടീച്ചറിന് വയ്യാതെ ഇരിക്കുകയാണ്.
0: എക്കണോമിക്സ്
1: പഠിപ്പിച്ച മദനമ്മ ടീച്ചർ.
0: ഒത്തിരി വർഷമായില്ലേ? നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ കാണണം. കാര്യം അവര് കാരണമാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ആകാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ ഒത്തുകൂടുമ്പോൾ അവരെ നമ്മൾ സ്മരിക്കുകയും അവര് അവരുണ്ടെങ്കിൽ അവരെ പോയി കാണുകയും സുഖാന്വേഷണം നടത്തുകയും ചെയ്യണം. ചിലപ്പോ അതെ, നല്ല കാര്യം. അപ്പോ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും കുറച്ച് ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും തീർച്ചയായിട്ടും അങ്ങനെ വിളിക്കാവൂ. കാര്യം നമുക്ക് മറ്റു ശ്രോതാക്കൾക്ക് നമുക്ക് അവസരം കൊടുക്കണ്ടേ? ശരി, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ സാറേ.
0: ആരാണ്?
1: സാറേ, എന്റെ പേര് ഷീബ റാണി.
0: ഷീബ റാണി, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ ആലപ്പുഴയ്ക്കടുത്ത് ഹരിപ്പാടിനടുത്ത് മുതുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്.
0: ആലപ്പുഴ മുതുകുളം അല്ലേ?
1: നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ഓ,
1: നേരത്തെ വിളിച്ചിട്ടുണ്ട്.
0: ശരി ശരി. എന്താ ചെയ്യുന്നു ഷീബ റാണി?
1: സാറേ, ഞാനൊരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. എടുത്തു എന്റെ ഹസ്ബൻഡിന് ഒരു സർജറി ഒക്കെ വന്നപ്പോഴത്തേക്ക് നോക്കാൻ വേറെ ആരും ഇല്ല.
0: വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഇപ്പൊ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു മോനുള്ളത്. മോൻ ഫ്രാൻസിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നു.
0: പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ? ഇപ്പൊ എങ്ങനെ അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് സുഖമുണ്ടോ ഇപ്പോഴേ? കുഴപ്പമില്ല, വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നു കാര്യങ്ങൾ അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇടയ്ക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? കളി ദേശാടനം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം എഴുതി ഈണം പകർന്ന് യേശുദാസ് പാടിയത് അല്ലേ? പാട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്? എനിക്ക് തോന്നി എന്തോ അടുത്തുള്ളപ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷവും, ഒരു സാമീപ്യം, നമുക്കൊരു ആശ്വാസമൊക്കെയാണ് അല്ലേ? നമ്മളിൽ നിന്നും ദൂരെ ആകുമ്പോഴാണല്ലോ നമ്മുടെ ബന്ധത്തിൻ്റെ ഊഷ്മളതയൊക്കെ നമ്മൾ അറിയുന്നത് അല്ലേ? അവിടെ എന്താണ് എന്ത് പഠിക്കുന്നുണ്ടോ അതോ? നാട്ടിലേക്ക് വരുമല്ലേ?
1: നാട്ടില് വന്നിട്ടുണ്ടായിരുന്നു, ഒരു മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അവനൊരു സുഖമില്ലായ്മ വന്നായിരുന്നു, അങ്ങനെ അതുകൊണ്ട് വന്നതാ.
0: ശരി ശരി.
1: പെട്ടെന്ന് വന്ന് ഒരു മാസത്തേക്ക് വന്ന് പെട്ടെന്ന് പോയി.
0: അപ്പൊ വന്നിട്ട്

0: പോകുമ്പോഴത്തേക്കും മനസ്സിന് വല്ലാത്തൊരു വിങ്ങലൊക്കെയാണ്
1: ഇത്
0: അല്ലേ.
1: വീണ്ടും വ്യക്തമാകും. അതെ,
0: വീണ്ടും നമ്മൾ പഴയ പഴയ ജീവിതം, പഴയ കാലം, പണ്ടത്തെ ഇതൊക്കെ നമുക്കിങ്ങനെ ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ
1: തീർച്ചയായും. അതെ
0: പിന്നെ എന്ത് ചെയ്യാൻ
1: സാറേ,
0: പറ്റും.
1: അതെ,
0: നമ്മുടെ
1: ഞാൻ അത്
0: നമ്മുടെ
1: അഭ്യർത്ഥിക്കുന്നു
0: നമ്മുടെ
1: തന്നെ.
0: നമ്മുടെ ജീവിതം ഇങ്ങനെയാണല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ അല്ലേ.
1: തീർച്ചയായിട്ടും കുട്ടികളെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിടണ്ടേ,
0: അതെ
1: നമ്മൾ
0: അതെ
1: പിടിച്ചു
0: അതെ,
1: വെച്ചുകൊണ്ടിരിക്കുന്നു.
0: നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പോഴീ ഗാനം കേട്ട് തുടങ്ങിയാൽ നമുക്ക് മുഴുവനും കേൾക്കാം.
1: ആ
0: ഏതായാലും
1: ശരി സാർ,
0: ഏതായാലും
1: ശരി,
0: ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്കിതേപോലുള്ള കാര്യങ്ങൾ
1: തീർച്ചയായും
0: ചർച്ച ചെയ്യാം. ഗാനം കേൾക്കാം.
1: ശരി സാർ,
0: ദേശാടനം എന്ന ചിത്രത്തിന്
1: താങ്ക് യു.
0: വേണ്ടി കൈതപ്രം എഴുതി ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, ലീന ആനന്ദം, അമ്പൂരി ജയൻ, ആർ ജി മഹേഷ്. സംവിധാനം എൻ വാസുദേവ്.
1: പപ്പേട്ടോ.
2: എന്താ ബാവാ?
1: അയാളെ കുറിച്ച് അന്വേഷിക്കണം. പറഞ്ഞതൊക്കെ സത്യമാണോ അതോ നമ്മളെ തേച്ചിട്ട് അവളെ തട്ടിക്കൊണ്ടു പോയതാണോ എന്ന്?
2: ഏയ്, അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. അവര് തമ്മിൽ കണ്ടപ്പോ തന്നെ പരസ്പരം പേര് വിളിച്ചത് കേട്ടില്ലേ? അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു.
1: ആ, എന്തായാലും ഇപ്പോ പോയിക്കോട്ടെ. എന്റെ തലയിലൊരു പ്രഹരവും മനസ്സിലൊരു മുറിവും ഏൽപ്പിച്ചിട്ടുണ്ട്, അത് മറക്കൂല. ആൻഡ്രൂസേ, പൂനേന്ദ്ര, വാട.
3: ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ആശുപത്രിയിൽ ഞാനായിട്ട് ചേച്ചിയെ കൊണ്ടുവന്നതല്ല.
4: പിന്നെ ശോഭയോടൊപ്പം മറ്റാരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ?
3: ഇല്ല, ഇവിടെ ബസ്സിൽ കയറി വന്ന ഉടനെ പരിചയപ്പെട്ടതാ ആ ഓട്ടോക്കാരൻ പപ്പുവേട്ടനെ. അയാളെ നിർബന്ധിച്ച് സർക്കാർ ആശുപത്രിയിൽ പോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചത്.
4: ഒരു കണക്കിനത് നന്നായി. ചേച്ചി സുരക്ഷിതയാണെന്ന് തന്നെ കരുതിക്കോളൂ. ഇവിടുത്തെ വർമ്മസാറ് അത്രയ്ക്ക് ഫേമസാ.
3: പക്ഷേ പണച്ചിലവിന്റെ കാര്യം ഓർക്കുമ്പോഴാ.
4: ഇനി എന്തിനാ അതൊക്കെ ഓർത്ത് പറയാവണേ? ഞാനില്ലേ കൂടെ. ആശുപത്രി ചിലവിന്റെ കാര്യം ഓർത്ത് താൻ തല പുണ്ണാക്കണ്ട.
3: ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?
4: ചോദിച്ചോളൂ.
3: ആ ഗുണ്ടകളുടെ മുന്നിൽ വെച്ച് പറഞ്ഞതൊക്കെ സത്യാണോ?
4: സത്യമാണ്. അജന്ത ആശുപത്രിയിൽ അങ്ങനെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നതും 100% സക്സസ് ആയതും പരമസത്യമാണ്. മന്ത്രിമാരുൾപ്പെടെ പല പ്രമുഖരും ആശുപത്രിയിലെത്തിയതും സർജറി ടീമിനെ അഭിനന്ദിച്ചതും ഒക്കെ സത്യമാണ്. പക്ഷേ എന്നെ ഒരു മന്ത്രിയും കെട്ടിപ്പിടിച്ചിട്ടുമില്ല, അഭിനന്ദിച്ചിട്ടുമില്ല. അതിന് ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ 7 അയലത്ത് പോലും ഞാൻ പോയിട്ട് വേണ്ടേ? ഞാൻ അവിടെ ജൂനിയർ ഡോക്ടറായി ജോയിൻ ചെയ്തിട്ട് 6 മാസമേ ആയുള്ളൂ. അല്ലെങ്കിൽ തന്നെ തനിക്ക് കണക്കറിയില്ലേ? താൻ 2ാം വർഷം പഠിത്തം നിർത്തി പോകുമ്പോൾ ഞാൻ 4ാം കൊല്ലക്കാരൻ. MBBS കഴിഞ്ഞ് ഹാർട്ട് സ്പെഷ്യലിസ്റ്റും ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസും നേടി ഒരു മേജർ സർജറി സംഘത്തോടൊപ്പം എത്താനുള്ള പ്രായവും പക്വതയും ഒന്നും എനിക്കായിട്ടില്ലെന്ന് തനിക്ക് ചിന്തിച്ചുകൂടെടോ?
3: ചിന്തിച്ചു. അതല്ലേ ഇപ്പൊ സംശയം തീർത്തത്. എന്നാലും അവന്മാരുടെ മുമ്പിലെ ആ പ്രകടനം.
4: ആ, ഞാനങ്ങനെ പ്രതികരിച്ചില്ലായിരുന്നെങ്കിലോ
3: എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ.
4: ആ, ഞാൻ കാറിനകത്ത് വെച്ച് തന്നെ ശോഭയെ കണ്ടു, തിരിച്ചറിഞ്ഞു, പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതാ രണ്ടും കൽപ്പിച്ചൊരു നമ്പർ ഇട്ട് നോക്കിയത്.
3: അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്.
4: ചേച്ചി മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ?
3: ചിലപ്പോഴൊക്കെ വേണ്ടാന്നും പറഞ്ഞ് തട്ടിക്കളഞ്ഞ് ബഹളം വെക്കും. പിന്നെ ഞാൻ ഇണക്കി മെരുക്കി നിർബന്ധിച്ച് കഴിപ്പിക്കും.
4: ഒക്കെ ശരിയാവും. ശോഭയും സമയത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പിയായി ഇരുന്നോളൂ. ഒന്നിനും ഒരു പേടിയും വേണ്ട. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?
3: എന്താ?
4: നമ്മള് ചേച്ചി കിടത്തിയിരിക്കുന്ന മുറിയിൽ നിൽക്കുമ്പോ ചേച്ചിയെ ചെക്കപ്പ് ചെയ്യാനായിട്ട് ഒരു ലേഡി ഡോക്ടർ വന്നു.

0: അതെ, ഡോക്ടർ ഗീത.
1: അവര് ഫേമസ് ഗൈനക്കോളജിസ്റ്റാണ്. ചേച്ചിയെ പരിശോധിച്ചിട്ട് കൂടെയുള്ള ഡോക്ടറോട് ചിലതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പുറത്ത് വാതിക്കൽ നിൽക്കുമ്പോൾ ഞാൻ കേട്ടു. അതൊക്കെ കേട്ടപ്പോൾ എന്റെ ഒരു സംശയമാണ്.
0: സംശയം വേണ്ട, ചേച്ചി ഗർഭിണിയാ.
1: ഓ മൈ ഗോഡ്, ഈ അവസ്ഥയിൽ റിസ്ക് ആണെന്നും സീരിയസ് ആണെന്നും ഒക്കെ അവരുടെ ഡിസ്കഷനിൽ നിന്നും എനിക്ക് മനസ്സിലായി. സോ എല്ലാം നല്ല രീതിയിൽ തന്നെ ഭവിക്കുമെന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. പിന്നെ ചേച്ചിയുടെ ഭർത്താവ് എന്താ ശോഭ? പെട്ടെന്ന് ഷോക്ക് പോലെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമവും, എന്ത് പറ്റി?
0: അതാണ് എന്റെ മനസ്സിനെ തീപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം. പരിഹാരം കണ്ടെത്താൻ ഒരു പഴുതും ഇല്ലാത്ത ചോദ്യവും അതാണ്.
1: എന്നുവെച്ചാൽ?
0: എന്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞില്ല മോഹൻ.
1: വിവാഹം കഴിഞ്ഞിട്ടില്ലേ? അപ്പോ ഏയ്, കരയണ്ട. ഇനി കരയുകയും തളരുകയും ചെയ്യുകയല്ല വേണ്ടത്. ആരാണ് അയാൾ?
0: അറിയില്ല, എനിക്കൊന്നും അറിയില്ല.
1: അത് സംഭവിക്കാൻ സാധ്യതയും സാഹചര്യങ്ങളും വ്യക്തിയും അത് അന്വേഷിച്ചറിയണം. നാട്ടിൽ ചേച്ചിക്ക് ആരുമായിട്ടെങ്കിലും ഒരു സ്നേഹബന്ധം?
0: ചേച്ചിയോട് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനും കഴിയില്ല
1: എന്ന് കരുതി മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ചേച്ചിയുടെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദിയായ ഒരാൾ ഉണ്ടാവുമല്ലോ. ഉണ്ട്. അതാര്? അതറിഞ്ഞേ പറ്റൂ.
0: എങ്ങനെ? സംശയിച്ച് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ?
1: അങ്ങനെ ഏതെങ്കിലും വ്യക്തിയോട് നേരിട്ട് ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വീടിന്റെ അരികത്തോ അകലത്തോ ഉള്ള ആരോ ഒരാളുമായി ചേച്ചിക്ക് സ്നേഹമായിരുന്നു. എല്ലാ അർത്ഥത്തിലും ബന്ധമുണ്ടായിരുന്നു. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ അയാളിൽ നിന്നുള്ള പ്രതികരണം മോശമായിരുന്നിരിക്കാം. എന്ന് മാത്രമല്ല, കൈ ഒഴിഞ്ഞിട്ടും ഉണ്ടാകും. ഒരുപക്ഷെ ആ ഷോക്ക് തന്നെയായിരിക്കും ചേച്ചിയെ മാനസിക രോഗിയാക്കിയത്.
0: അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ആളെ തിരിച്ചറിഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നിഷേധിക്കുകയല്ലേ ഉള്ളൂ.
1: ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഒരുപക്ഷെ മനസ്സുമാറിയാലോ? അങ്ങനെ സംഭവിച്ചാൽ ആ വ്യക്തി ഇപ്പോൾ ചേച്ചിയുടെ അരികത്തുണ്ടായാൽ ഒരുപാട് ഗുണം പ്രതീക്ഷിക്കാം. അസുഖം, ഡെലിവറി ഒക്കെ നല്ല റിസൾട്ടായിരിക്കും.
0: ഞാൻ ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല.
1: ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ശോഭ അതുപോലൊക്കെ ഒന്ന് അനുസരിച്ചാൽ മതി.
0: പറഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ചോളാം.
1: ശോഭ ഇടയ്ക്കൊന്ന് വീട്ടിലോട്ട് പോകണം.
0: വീട്ടിൽ?
1: ആ, വേറെ ആരുമില്ല. അതല്ലേ, വീടും നാടും ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. ചേച്ചിയുടെ അസുഖ വിവരം നാട്ടിലിപ്പോ ആളുകൾക്കൊരു സംസാര വിഷയം തന്നെയായിരിക്കും.
0: ഇപ്പോഴല്ല, വളരെ മുമ്പേ അങ്ങനെ ആയി കഴിഞ്ഞു.
1: ആ, പക്ഷേ ഈ കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെയും ഒബ്സർവ് ചെയ്തിട്ടില്ലല്ലോ. എത്ര രഹസ്യമായിട്ടുള്ള ബന്ധമാണെങ്കിലും ഏതെങ്കിലും വഴിക്ക് ഒരല്പസ്വല്പം പുറത്തറിയും, പ്രത്യേകിച്ച് നാട്ടുംപുറങ്ങളിൽ.
0: ഇടയ്ക്കൊന്ന് പോയിട്ട് വരാന്ന് വെച്ചാ ചേച്ചിയുടെ അടുത്ത് നിന്ന് എങ്ങനെ മാറി നിൽക്കും?
1: ആ, അതിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ലേഡി അറ്റൻഡർ ഉണ്ടായിരുന്നു. മായ എന്നാണ് പേര്. സാധു സ്ത്രീയാ, നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ചേച്ചിയായിരുന്നു. താൽക്കാലിക പോസ്റ്റായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ അവരെ പിരിച്ചുവിട്ടു. നാളെ രാവിലെ തന്നെ അവരെ ഞാനിവിടെ എത്തിക്കും.
0: അങ്ങനെ ഒരാളെ വിളിച്ചു നിർത്തിയ?
1: ചേച്ചിയെ നന്നായിട്ട് പരിചരിക്കും. ഒരുപാട് ക്ഷമയുള്ള സ്ത്രീയാ, അതുകൊണ്ട് വിശ്വസിക്കാം. ശോഭയ്ക്കും വളരെ ഹെൽപ്പായിരിക്കും.
0: അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കണ്ടേ?
1: ഓ, അതൊക്കെ ഞാൻ കൊടുത്തോളാം. ശോഭയോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആശുപത്രി ചിലവിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ടെന്ന്. മായ ചേച്ചിക്ക് കൊടുക്കുന്ന ശമ്പളവും ആശുപത്രി ചിലവിൽ ഉൾപ്പെടും. പിന്നെ ശോഭയ്ക്ക് നിർബന്ധമാണെങ്കിൽ മായ ചേച്ചിയുടെ ശമ്പളത്തിന്റെ കണക്ക് ഞാൻ വേറൊരു കണക്ക് പുസ്തകം വാങ്ങി അങ്ങ് എഴുതി വെച്ചോളാം. എന്താ, പോരെ?
0: മെഡിക്കൽ കോളേജിൽ വെച്ച് മോഹന്റെ ഹ്യൂമർ കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ചിരിയൊക്കെ മറന്നുപോയി മോഹൻ.
1: എന്താ ശോഭ, ഇത് ഇപ്പോഴുള്ളതൊരു താൽക്കാലിക ദുഃഖമാണ്, പെട്ടെന്നത് മാറും. ജീവിതത്തിൽ ഒരുപാട് ചിരിക്കാനുള്ള അവസരം ദൈവം തരും, അങ്ങനെ വിശ്വസിക്കണം.
2: മോനെ വിശ്വ.
3: എന്താ?
2: ഡോക്ടർ വർമ്മ എന്ന് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അല്പായുസുകാർക്ക് ദീർഘായുസ് സമ്മാനിച്ച ദൈവത്തിന്റെ സ്ഥാനമാ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനായ നീ
3: ചെകുത്താന്റെ സ്ഥാനത്താണ് അല്ലേ?
2: എപ്പോഴും നീ ഇങ്ങനെയാ, എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ ചങ്കിക്കൊള്ളുന്ന മറുപടിയാ.
3: സുഖമുള്ള വാക്കുകളൊന്നും എന്റെ കയ്യിലിപ്പോ സ്റ്റോക്ക് ഇല്ലല്ലോ.
2: അബദ്ധങ്ങൾ ഒരുപാട് കാട്ടിയിട്ടുണ്ടെങ്കിലും കൂട്ടുകാരുമായി നീ കളിച്ചു ചിരിച്ചു നടക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷമായിരുന്നു മോനെ.
3: അതിന്റെ അർത്ഥം ഇപ്പോ ഉള്ളു നിറയെ വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അല്ലേ?
2: സ്വന്തം മകന് എന്ത് കുറ്റവും കുറവും ഉണ്ടെങ്കിലും പെറ്റമ്മയ്ക്ക് വെറുക്കാൻ പറ്റുമോടാ?
3: പകരം പലിശ അടക്കം അച്ഛന്റെ മനസ്സിലുണ്ടല്ലോ.
2: വെറുപ്പോ? അച്ഛന്റെ മനസ്സിൽ നിന്നോട് വെറുപ്പോ?
3: അല്ല, ഭയങ്കര വാത്സല്യമാ. അതല്ലേ കാണുമ്പോ ഒരു നികൃഷ്ട ജീവി.

0: നോക്കുന്നത് പോലെ കണ്ണ് തുറക്കുകയും കടിച്ചു പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്.
1: അത് വെറുപ്പല്ല മക്കളെ, ആ ഉള്ള് നൊന്ത് നീറുന്നതിന്റെ വിങ്ങല. ആ അച്ഛൻ വന്നു.
0: പേടിക്കണ്ട, ഞാൻ പൊക്കോളാം.
1: നീ അവിടെ ഇരുന്ന് കഴിക്കുമോനെ? ചായ പോലും മുഴുവനും കുടിച്ചില്ലല്ലോ.
0: വേണ്ട, മതി.
1: ഡോക്ടർക്ക് എന്ത് പറ്റി? പതിവില്ലാതെ വളരെ നേരത്തെ
2: വരാൻ തോന്നി, ഇങ്ങു പോന്നു.
1: ഡോക്ടറുടെ മുഖത്ത് എന്താ ഒരു നിഴലാട്ടം പോലെ? മനസ്സ് ശരിയല്ലെന്ന് തോന്നുന്നു.
2: എനിക്കിനി എന്ത് ശരികേടുണ്ടാവാനാ ലക്ഷ്മി?
1: എന്നാലും അങ്ങനെയല്ലോ, ഏത് പാതിരാത്രി വന്നു കയറുമ്പോഴും പ്രസന്നതയോടെ പെരുമാറുന്ന ഡോക്ടർക്ക് രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഒരു വല്ലാത്ത ടെൻഷൻ അനുഭവപ്പെടുന്നത് പോലെ.
2: ഒരു ടെൻഷനും ഇല്ല, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.
1: വേണ്ട വേണ്ട, ഒരു മിനിറ്റ് ഇവിടെ ഇരുന്ന് നല്ലൊരു ചായ കുടിച്ചിട്ട് ഡ്രസ് മാറി ഫ്രഷ് ആവാം. ഇതാ ഇപ്പൊ ഇട്ട് വെച്ച ചായയാ.
2: വേണ്ട, ഇപ്പൊ ചായ ഒന്നും വേണ്ട.
1: വേണം, ഡോക്ടർ വർമ്മയോട് ഈ ലക്ഷ്മിയാ പറയുന്നത് ചായ കുടിക്കണം.
2: പണ്ടേ നീ ഇങ്ങനെയാ, എന്തെങ്കിലും ഒന്ന് ഇപ്പൊ വേണ്ട പിന്നെ മതി എന്നൊന്ന് പറഞ്ഞു പോയാ പിന്നെ നിരീക്ഷണമായി, ചോദ്യം ചെയ്യലായി, മനസ്സിനെ എക്സാം ചെയ്ത് അന്ത്യം കണ്ടെത്തി അടങ്ങും.
1: അതെ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ പൾസും മനസ്സും സെക്കൻഡ് കൊണ്ട് റീഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ദൈവം അറിഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് നൽകുന്ന ഗിഫ്റ്റാണ്. അത് നിങ്ങളെ കെട്ടിയപ്പോ തന്നെ എനിക്ക് കിട്ടിയെന്ന് വെച്ചോ.
2: സമ്മതിച്ചു. ആ വിജയനേട്ടം കൈവരിച്ച പ്രതിഭയ്ക്ക് എന്റെ വക ഒരു അവാർഡ് കൂടി തന്നേക്കാം, പോരെ?
1: ഓ, സന്തോഷമായി. എന്നാൽ ഇനി പറ, എന്താണെങ്കിലും ഇനി മറയ്ക്കാൻ ശ്രമിക്കണ്ട. വലിയ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർക്ക് രോഗികളുടെ മനസ്സ് പഠിക്കാൻ ഒരല്പം സമയമെങ്കിലും വേണ്ടിവരും. എന്നാൽ അങ്ങയുടെ മനസ്സിലുള്ളത് പഠിച്ചെടുക്കാൻ ഈ ഭാര്യയ്ക്ക് അത്ര പോലും സമയം വേണ്ടെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഒരു നോക്ക്, ഒരു വാക്ക്, ദാറ്റ്സ് ഓൾ. ടെൽ മീ പ്ലീസ്.
2: പറയാം. രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ക്ലിനിക്കിൽ അഡ്മിറ്റായ ഒരു പേഷ്യന്റിന്റെ കാര്യത്തിൽ ഒരാശങ്ക.
1: ആയിരക്കണക്കിന് രോഗികളെ സമർത്ഥമായി ചികിത്സിച്ച അങ്ങേക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ? പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലേറ്റ പോലെ.
2: പ്രതീക്ഷക്കുറവൊന്നുമല്ല, ഈ രോഗിയുടെ കാര്യത്തിൽ അല്പം ആകാംക്ഷ കൂടുതൽ അനുഭവപ്പെടുന്നത് പോലെ.
1: അതെന്താ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണം?
2: രോഗം മാത്രമല്ല, മറ്റൊരു അഗ്നി പരീക്ഷണം കൂടിയുണ്ട്. 100% മെന്റൽ പേഷ്യന്റ് ആയ യുവതി, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞും വളരുന്നുണ്ട്.
1: എന്റെ ഈശ്വരാ, എന്റെ പൊന്നു ഡോക്ടറെ, ആ അമ്മയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരാതെ കാത്തോളനേ.
2: ഗർഭം പൂർണ്ണമാവും തോറും അപകടവും വർദ്ധിച്ചു വരും.
1: എന്താ ഇപ്പോ ഡോക്ടറുടെ മനസ്സിൽ?
2: രോഗിയുടെ പ്രസവഘട്ടത്തിന് മുമ്പ് മാനസിക രോഗം മാറണം.
1: അങ്ങനെ തന്നെ സംഭവിക്കുമോ?
2: അതിപ്പോ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. തുടരെ ഷോക്കും ഇഞ്ചക്ഷനും കൊടുക്കാനും സാധ്യമല്ല.
1: പാവം, എവിടെയുള്ളതാ?
2: കുറച്ചു ദൂരെയുള്ളതാ, ഹൈറേഞ്ചിനോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിൽ.
1: കൂടെ ആരാ? ബന്ധുക്കളൊക്കെ ഉണ്ടോ?
2: ഒരനിയത്തി പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ശോഭ എന്നാണ് പേര്. 22 വരും. ഐശ്വര്യമുള്ള ഒരു പെങ്കൊച്ച്. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്, മരിച്ചുപോയി.
1: രോഗി ഗർഭിണിയാണെന്നല്ലേ പറഞ്ഞത്? അപ്പോ അവളുടെ ഭർത്താവോ?
2: അയാളും മരിച്ചു.
1: അപ്പോ അമ്മയും ഭർത്താവും ഒക്കെ മരിച്ചപ്പോ ഉണ്ടായ ഷോക്ക് കൊണ്ടാവാം അവൾക്ക്.
2: അല്ലല്ല, മൂത്ത മകൾ മുഴുഭ്രാന്തിയായി പോയതിലുള്ള ആദിയും മനോവേദനയും കൊണ്ടാണത്രേ.
1: കഷ്ടം. എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും മനസമാധാനം ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് എന്താ ഒരു സുഖം കിട്ടുക?
2: ചായ കുടിയും വിസ്താരം ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്നെ ഒന്ന് റിലീസ് ചെയ്യാമോ? എനിക്കൊന്ന് ഫ്രഷ് ആവണം, 4-5 ഫോൺ കോളും ചെയ്യാനുണ്ട്.
1: ഒരു മിനിറ്റ്, എനിക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇതുപോലെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ.
2: എന്താ അത്?
1: പിന്നെ നാളെ കുറെ ആയില്ലേ, ഇനി മോനോടുള്ള പിണക്കം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൂടെ?
2: എനിക്ക് താല്പര്യമില്ലെന്നറിയില്ലേ?
1: നമുക്ക് അവൻ ഒന്നല്ലേ ഉള്ളൂ. അച്ഛനും മകനും ശത്രുക്കളെ പോലെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കാതെ ജീവിക്കുമ്പോ ഒരമ്മയ്ക്കുണ്ടാകുന്ന വിഷമം അങ്ങക്ക് മനസ്സിലാകാത്തത് എന്താണ്?
2: എനിക്കിപ്പോ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, അവൻ എന്റെ മകനായി ജനിച്ചു പോയല്ലോ എന്ന വിഷമം. ഇവിടെ നിർത്താം ഈ വർത്തമാനം.
1: പോവുകയാണോ ഡോക്ടറെ?
3: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, ബാമ, അമ്പൂരി ജയൻ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.

0: ITTP-യിൽ അംഗത്വമെടുത്തു. ഇനി വിമാനത്താവളത്തിൽ എങ്ങനെ വേഗത്തിൽ ക്ലിയറൻസ് നേടാം? വിമാനത്താവളത്തിലെ പ്രത്യേകം സജ്ജമാക്കിയ ഈ ഗേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ആദ്യ ഗേറ്റിൽ സ്കാൻ ചെയ്യുക. തുടർന്ന് അടുത്ത ഗേറ്റിൽ നിങ്ങളുടെ മുഖവും വിരലടയാളവും നൽകുക. ബയോമെട്രിക് പരിശോധന വിജയിച്ചാൽ ഗേറ്റ് തനിയെ തുറക്കും. നിങ്ങളുടെ ഇമിഗ്രേഷൻ പൂർത്തിയായി. ഇപ്പോൾ ഇമിഗ്രേഷൻ നടപടികൾ വളരെ എളുപ്പമല്ലേ? കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിലും ഈ സൗകര്യം ലഭ്യമാണ്.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
5: ആകാശവാണി ഇപ്പോൾ ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി.

0: अभी आप सुन रहे थे कार्यक्रम वीर तुम बढ़े चलो। श्रोताओं, इस कार्यक्रम के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब मुझे यानी अजीत को उमंग कार्यक्रम की तकनीकी टीम यानी कुसुमलता, जगबंधु
1: और मंजू जी के साथ विमलेश को कल तक के लिए आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: இதுவரை கேட்டதா உமங் சிஐஇடி ஸ்பான்சர்ட் பரிபாடி.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ആകാശവാണി സമയം 3 മണി. പ്രേക്ഷകരെ ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ചീഫ് ഗസ്റ്റ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയ യേശുദാസ്, ഗാനരചന ONV, സംഗീതം 80 ഉമ്മർ.

ഓൻവി രചിച്ച മറ്റൊരു ഗാനം പൊന്നുചാമി എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻ സിത്താരയുടെ സംഗീത നിർദ്ദേശത്തിൽ ചിത്രയാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

വിജയ് നായരമ്പലം രചിച്ച് സച്ചിൻ കൈതപ്രം സംഗീതം നൽകി. മധുബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം അറബി പൊന്ന്. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഈ ഗാനം അറബിക്കടലൂരും എന്ന ചിത്രത്തിനു വേണ്ടിയാണ്. ഗിരീഷ് പുത്തൻശ്ശേരിയാണ് വരികൾ എഴുതിയത്. സിർപ്പിയുടെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഉസ്സിപ്പച്ചൻ സംഗീതം നൽകി. ഉണ്ണിമേനോനും സുജാതയും മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി രവീന്ദ്രന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസും രാധിക തിലക്കും പാടിയ ഗാനം കേൾക്കാം. അമ്മക്കിളിക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമാണ് വരികൾ എഴുതിയിട്ടുള്ളത്.

ഗാനോപഹാരത്തിൽ ഇനി ശ്രേയാ ഘോഷൽ പാടിയ ഒരു ഗാനം കേൾക്കാം. 2011 പുറത്തിറങ്ങിയ രത്തിനിർമ്മേദം എന്ന ചിത്രത്തിന് വേണ്ടി മുരുകൻ കാട്ടാക്കട രചിച്ച് എം ജയചന്ദ്രൻ സംഗീതം പകർന്നിരിക്കുന്നു.

കെ എസ് ഹരിഹരൻ രചിച്ച്, വിജയകൃഷ്ണ സംഗീതം നൽകി, ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം ഇനി ഗാനോപഹാരത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം. ചിത്രം ബ്രഹ്മാസ്ത്രം.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. മോഹൻ സിത്താര സംഗീതം നൽകി യേശുദാസും ആശാജി മേനോനും പാടിയതാണ് ഈ ഗാനം. കൂട്ട് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത്

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

0: സായന്ദിനത്തിൽ ഇന്നത്തെ അതിഥി ചിത്രകാരനും അധ്യാപകനുമായ ചിക്കു ശിവൻ.
1: ആലപ്പുഴയിൽ വന്ന് അന്വേഷിച്ച ഗതകാലങ്ങളിൽ സദാശിവൻ നായർ എന്ന ചിത്രകാരൻ, പിന്നീട് ഒരു കളിയരങ്ങിൻ്റെ കളിയച്ഛനായി മാറിയ ചിക്കൂസ് എന്ന പേര് മാത്രം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ചിക്കു ശിവൻ സാറായി എങ്ങനെ മാറി എന്നുള്ളതാണ്. ചിക്കു ശിവൻ സാറിനെ ഞങ്ങൾ ആലപ്പുഴക്കാരെല്ലാം വിളിക്കുന്നത് ശിവൻചേട്ടനാണ്. ശിവൻചേട്ടന്, സായന്ദനം പ്രോഗ്രാമിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം.
2: ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നിറയെ നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു.
1: കുട്ടനാട് നമ്മളുടെ അതിരടയാളപ്പെട്ട സ്ഥലമാണ്. കുട്ടനാടുമായി ജന്മം കൊണ്ടും ഹൃദയപരമായ ബന്ധം കൊണ്ടും അടിത്തറയുള്ള ആളാണ് ശിവൻചേട്ടൻ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശിവൻചേട്ടൻ്റെ അച്ഛനാണ് ഒരു കാലത്ത് പാർത്ഥസാരഥി ചുണ്ടൻവള്ളത്തിൽ ഒന്നാം അമരക്കാരനായി നിന്ന കുട്ടൻപിള്ളച്ചേട്ടൻ, ആ കുട്ടനാട്ടുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന പട്ടാളം കുട്ടൻപിള്ളച്ചേട്ടൻ. ഒരുപക്ഷെ ശിവൻചേട്ടൻ അദ്ദേഹത്തെ കേട്ടിട്ടുള്ളായിരിക്കാം. എങ്കിലും വള്ളംകളിക്കാലം കൂടിയാണല്ലോ ഓണക്കാലം. ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഓർമ്മക്കുറിപ്പുകൾ നമുക്കൊന്ന് പുനർവായിക്കാം.
2: എൻ്റെ ശൈശവത്തിലേക്ക് തന്നെ എന്നെ കൊണ്ടുപോയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ അച്ഛൻ, എനിക്ക് 3 വയസ്സ് ഉള്ളൂ, പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ്. ചെമ്പക്കുളം മൂലം വള്ളംകളിയിൽ പാർത്ഥസാരഥി ചുണ്ടൻ്റെ 1-ാം അണിയത്ത് അച്ഛനായിരുന്നു, ആചാര്യബാഹുവായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നെടുമുടിയാണ് എൻ്റെ അച്ഛൻ്റെ ജന്മദേശം. പക്ഷെ ഞാൻ ജനിച്ചത് ആലപ്പുഴയിലാണ്.
1: ശിവചേട്ടൻ്റെ ബാല്യം ആലപ്പുഴ സനാതനധർമ്മ വിദ്യാശാലയുടെ സ്കൂളിൽ നിന്നാണ്. അന്നത്തെ സകല കലകളുടെയും ഒരു കേന്ദ്രമാണ് SDV സ്കൂള്. അവിടെ നിന്നുള്ള ആ ബാല്യത്തിൽ നിന്ന് സ്നേഹമയിയായ കമലാക്ഷി അമ്മ എന്ന അമ്മ ഒരുക്കി വിടുന്ന ആ ബാലൻ സ്കൂളിൽ പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ കേവലം നമ്മുടെ ചരിത്രം മാത്രമല്ല, അല്ലെങ്കിൽ നാടിൻ്റെ സംസ്കാരം മാത്രമല്ല പഠിച്ചത്, കലകളിലും അസാമാന്യമായ പ്രാവീണ്യം നേടി. അത് കഴിഞ്ഞ് കാക്കാഴത്ത് ഹൈസ്കൂളിലേക്ക് ചിത്രകലയിൽ ഒരു അധ്യാപകനായിട്ടാണ് മാറുകയുണ്ടായത്. ഈ ചിത്രകലയിലേക്ക് പെട്ടെന്നൊരു അഭിനിവേശം വരാനുള്ള കാരണം, സാധാരണ അതിനു മുമ്പ് കായിക മേഖലയിൽ വളരെ പ്രശസ്തമായ രീതിയിലുള്ള സനാതനധർമ്മ വിദ്യാശാലയിൽ SDVയിലെ ഗ്രൗണ്ടിലെ ഏറ്റവും തിളക്കമേറിയ കായിക താരം എന്നുള്ള തുടക്കം കുറിച്ച ആളാണ്, പിന്നെ എങ്ങനെ പെട്ടെന്ന് ചിത്രകലയിലേക്കൊരു വഴി മാറാനിടയായി?
2: ഞാൻ SDV സ്കൂളിൽ പഠിക്കാനായിട്ട് എത്തിയ ഹൈസ്കൂള് മാത്രമാണ്, 8, 9, 10 ക്ലാസ്സുകളാണ് അവിടെ പഠിച്ചത്. എൻ്റെ 3 ജ്യേഷ്ഠന്മാരും കായിക രംഗത്ത് ഏറ്റവും പ്രതിഭാശാലികളായിരുന്നു. അവർ 3 പേരും ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ കായിക താരങ്ങളുമായിരുന്നു. ഞാനും ഒരു ഫുട്ബോൾ താരമായിരുന്നു 10-ാം ക്ലാസ് വരെയൊക്കെ. അത് കഴിഞ്ഞ് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാകാം എനിക്ക് ഈ ചെറിയ നാൾ മുതൽ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഭയങ്കര താല്പര്യമായിരുന്നു. പ്രൈമറി ക്ലാസ് പഠിക്കുമ്പോൾ ഏമാളമ്മ എന്ന ഒരു കന്യാസ്ത്രീ മദർ എൻ്റെ കയ്യക്ഷരം മെച്ചമാണെന്ന് അവർ മനസ്സിലാക്കിയതിന് ശേഷം അന്ന് അവരെഴുതിയിരുന്ന പോസ്റ്റ് കാർഡ് ആർക്കെങ്കിലും അയക്കണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എന്നെ കൊണ്ട് ഇരിക്കുന്നു. അതെനിക്ക് കിട്ടിയ പ്രയോജനം വളരെ വലുതായിരുന്നു. അപ്പോൾ 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ കോളേജ് വിദ്യാഭ്യാസം എന്നുള്ളതിനെ ചിന്തിക്കാതെ തന്നെ SL Arias എൻ്റെ ഗുരുനാഥൻ്റെ ചിത്രകലാ വിദ്യാലയത്തിലേക്ക് പോവുകയും ഡിപ്ലോമ നേടുകയും ചെയ്തു. പക്ഷേ ഡിപ്ലോമക്ക് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ കാക്കാട് സ്കൂളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അവിടെ അധ്യാപകനായിട്ട് ജോലി കിട്ടുകയായിരുന്നു. അവിടുന്ന് ഒരു ചിത്രകല അധ്യാപകൻ എന്ന നിലയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ കായിക രംഗവും SDV സ്കൂളും മറക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ എല്ലാ തലങ്ങളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. കലാരംഗത്തെ താല്പര്യം പോലെ തന്നെ കായിക രംഗത്തും എനിക്ക് വളരെയധികം ആഗ്രഹങ്ങളായിരുന്നു. ഒരുപാട് വായിക്കുകയും കാണുകയും കായിക താരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഹോബിയായിരുന്നു. എൻ്റെ സ്കൂൾ കായികമേളയാണെങ്കിലും ജില്ലാതല കായികമേളയാണെങ്കിലും പിന്നീട് സംസ്ഥാന സ്പോർട്സ് കായികമേളയിലും എൻ്റെ ഒരു സാന്നിധ്യം സംഘാടകർ ആഗ്രഹിച്ചിരുന്നു. എനിക്കത് വളരെ സന്തോഷമായിരുന്നു.
1: ഇതിനൊക്കെ ഒരുപാട് സഹായം നമ്മുടെ കാക്കാഴം സ്കൂളിലെ അധികൃതർ തന്നിരുന്നു അല്ലേ?
2: അയ്യോ, തീർച്ചയായിട്ടും. ഞാൻ സ്കൂളിൽ ചെന്നതാണ് എൻ്റെ സംസ്ഥാന തലത്തിൽ ഇങ്ങനെ ഒരു ശ്രദ്ധേയനാകാൻ കാരണമുണ്ടായിരുന്നു. കാരണം SLV ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടുത്തെ ഹെഡ് മാസ്റ്റർ നാരായണ പണിക്കർ സാർ എന്ന് പറയുന്ന പ്രതിഭാശാലിയായ അധ്യാപക ശ്രേഷ്ഠൻ ഒരു വർഷം സംസ്ഥാന സ്കൂൾ

0: ശാസ്ത്രോത്സവം നടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹെഡ്മാസ്റ്റർ എന്നോട് പറയുകയാണ്, ശിവ നീ ഒരു കാര്യം ചെയ്യുക, ആ ശാസ്ത്രങ്ങൾ നടക്കുന്നിടത്തേക്ക് നിന്റെ ആവശ്യമുണ്ട് വരാൻ പറയുന്നു. അവിടെ ചെന്ന് പരിചയപ്പെടുത്തുന്നു, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് എഴുതാൻ ശിവനെ ഏൽപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏതാണ്ട് 300 സർട്ടിഫിക്കറ്റുകൾ ഒരു പകലും ഒരു രാത്രിയും കൊണ്ട് എഴുതി കൊടുത്തു. അത് ഞാൻ പറയുന്നത് ദിവാളമ്മ എനിക്ക് പോസ്റ്റ് കാർഡ് എഴുതാനുള്ള സമയം അനുവദിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ കയ്യക്ഷരം, അത് എൻ്റെ അന്നത്തെ ആ ശാസ്ത്രമേളയിലെ മുഴുവൻ സർട്ടിഫിക്കറ്റുകൾ എഴുതാൻ എനിക്ക് മഹാഭാഗ്യം കിട്ടി. അത് സംസ്ഥാന തലത്തിൽ നമ്മുടെ
1: ഈ കൂട്ടത്തിൽ നിന്ന് ചോദിക്കുകയാണ്,

0: ഈ കായിക മേഖലയിൽ ഒരു കൈയടക്കം, അത് ഒരു കലാകാരന്റെ ഹൃദയ ഐക്യം കൂടി അല്ലെങ്കിൽ ഒരു മനോധർമ്മം കൂടി വരുമ്പോൾ പലപ്പോഴും ആകർഷകമാകാറുണ്ട്. കാരണം ഒരു വിരസതയില്ലാതെ കായിക മേഖലയിലെ ഇടവേളകളിൽ ചില കലാരൂപങ്ങൾ അവതരിപ്പിക്കാനും ചില പാട്ടുകാരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനും ചില ശബ്ദാനുകരണ കലാകാരന്മാരെ കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇടവേളയില്ലാതെ കായിക മേഖലയെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഒരു മിടുക്കായിരുന്നു, നല്ലൊരു ഒരു പ്രത്യേക പ്രാഗൽഭ്യമായിരുന്നു. അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ?
1: തീർച്ചയായിട്ടും. അത് നമ്മുടെ കായിക മേളയാണെങ്കിലും കലാമേളയാണെങ്കിലും അത് പ്രേക്ഷകന് അല്ലെങ്കിൽ ആസ്വാദകന് അല്ലെങ്കിൽ ഓരോ സന്തോഷിക്കാനുള്ള വകയാകണം എന്നുള്ളതായിരുന്നു. ഇപ്പൊ ചോദിച്ചല്ലോ ഒരു ചോദ്യം, ഈ കലാകാരൻ എങ്ങനെ കായികരംഗത്ത് അതിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടു എന്നുള്ളത്. എൻ്റെ സുഹൃത്തുക്കള് ആയിരുന്ന അധ്യാപക ശ്രേഷ്ഠരുടെ സൗകര്യത്തിൽ, പ്രത്യേകിച്ച് കലയിൽ രാഘവൻപിള്ള സാറിൻ്റെ, എൻ്റെ പ്രിയതക്ക് ഗുരുനാഥൻ, എൻ്റെ മാതൃകാ വിഷയമാണ് അദ്ദേഹം. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആലപ്പുഴയില്. പിന്നെ അദ്ദേഹമാണ് എൻ്റെ 10-ാം ക്ലാസ്സിലെ അധ്യാപകൻ. ആ സ്കൂളിൽ എൻ എസ് മണി എന്ന് പറഞ്ഞൊരു വലിയൊരു അധ്യാപക ശേഷം ഉണ്ടായിരുന്നു. സ്പോർട്സ് രംഗത്ത് പ്രതിഭാശാലിയായിരുന്നു. അതൊക്കെ കണ്ടും കേട്ടും വളർന്നാണല്ലേ. ഇപ്പൊ അതുപോലെ ചോദിച്ചില്ലേ ഒരു ചോദ്യം, ആ കാലങ്ങളിൽ ഇന്റർ സ്കൂൾ കായിക മേളയുടെ ഒഫീഷ്യൽ വർക്ക് ആധികാരികമായി ചെയ്തിരുന്നതാണ് ഞാനാണ്. അതൊരു ചിത്രകലാധ്യാപനെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമായിരുന്നില്ല. അതിപ്പോഴും ഓർക്കുകയാണ്. അതിന്റെ ഓഫീസ് വർക്ക് കംപ്ലീറ്റ് ഞാൻ ചെയ്തിരുന്നു. എന്നിട്ട് അതിന്റെ പ്രോഗ്രാം ചാർട്ടിംഗ് ഒക്കെ എനിക്കാണ് തന്നിരുന്നത്. അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ലോകത്തേക്ക് സാധനം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ചെയ്തിരുന്ന കൈപ്പടയെങ്കിലും
0: ശിവചേട്ടൻ എഴുതിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളിലെ ആ അക്ഷരങ്ങൾ എത്രയോ ആളുകളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ കായിക താരങ്ങൾക്ക് ആ അക്ഷരങ്ങൾ പ്രിയങ്കരമായിരുന്നു. ഇപ്പൊ ഞാൻ വേറെ ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ആലപ്പുഴ എന്ന് പറയുന്നത് അയൺ ഗെയിംസിന്റെ ഈറ്റിലാണ്. അതായത് ഭാരോദ്വഹന മത്സരങ്ങളുടെ ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്നു ആലപ്പുഴ, ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ചിത്രകലാകാരൻ, വീണ്ടും ഞാൻ നോക്കുമ്പോൾ ഇരുമ്പിന്റെ മത്സരം, അയൺ ഗെയിംസ് നമ്മൾ പറയുന്ന ചേതനമല്ലാത്ത ഒരു വസ്തുവിൽ ചൈതന്യം കണ്ടെത്തുന്ന ഒരു ഒരു മത്സര രംഗമാണ് അയൺ ഗെയിംസ്. അതിലെ ദേശീയ മത്സരം, അന്തർദേശീയ മത്സരങ്ങൾ വരെ ആലപ്പുഴയിൽ നടക്കുമ്പോൾ, ആതിഥ്യം വഹിക്കുമ്പോൾ മിക്കവാറും അതിനകത്ത് അനൗൺസറായിട്ടും റഫറിയായിട്ടും ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് എഴുതുന്ന ആളായിട്ടും ഒരു സെലിബ്രിറ്റിയായിട്ട് പോലും ചിലപ്പോഴവിടെ നിറഞ്ഞാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വെയിറ്റ് പോലും എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു നല്ല പൊക്കക്കാരൻ, നല്ല കൊലുന്നനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഈ അയൺ ഗെയിംസിന്റെ വക്താവായി മാറുമായിരുന്നു?
1: കേരളോത്സവം കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ, ജില്ലാതല മത്സരം വന്നപ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിലിലാണ് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, രാജീവും അർജുന അവാർഡ് വിജയ ജോസഫും. അവർ രണ്ടുപേരും കൂടിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി സ്പോർട്സ് കൗൺസിലാക്കുകയും അതിന്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യാനായിട്ട് എന്നോട് പറയുകയും തുടർന്ന് അവരുമായിട്ടുള്ള സുപരിചിതമായ ബന്ധങ്ങൾ, ആ ബന്ധം വളർന്നു. പിന്നീട് ജോസഫ് എന്ന് പറയുന്ന അയൺ ഗെയിംസിന്റെ ഏറ്റവും പ്രാധാന്യമായ വ്യക്തി സംഘടിപ്പിക്കുന്ന അയൺ ഗെയിംസിന്റെ പബ്ലിക്കും ചാമ്പ്യൻഷിപ്പിലൊക്കെ ഞാനൊരു സഹകാരിയായിട്ട് അവരോട് ചേരുകയും അതും തുടർന്ന് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഓഫീസ് വർക്കിന് വരെ എനിക്ക് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അങ്ങനെയാണ് അതോട്ട് വരുന്നത് തന്നെ.
0: പറന്ന് നടക്കുന്നതും പാറി നടക്കുന്നതും കണ്ടു, അതുപോലെ തന്നെ അയൺ ഗെയിംസിന്റെ തട്ടകങ്ങളിൽ കണ്ടു. ഇതുകൂടാതെ ആലപ്പുഴയിൽ വളരെ പ്രശസ്തമായ YMCA വോളിബോൾ, ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടുകളിലും പിച്ചുകളിലും അവിടുത്തെ ഓരോ മാച്ചുകളിലും സചേതനമായി കണ്ടു. ഈ കളികളെ പറ്റിയൊക്കെ നല്ല ഒരു അടിത്തറയും അതിനെപ്പറ്റിയുള്ളൊരു പഠനവും നന്നായി എങ്ങനെ നടത്തിയിരുന്നു?
1: ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു സ്പോർട്സ് കുടുംബമായിരുന്നു. എവിടെ സ്പോർട്സ് മീറ്റ് ഉണ്ടെങ്കിലും ശരി, ഞങ്ങൾ കാണാനായിട്ടൊക്കെ അന്ന് പോകുമായിരുന്നു. ഞാൻ 84 ഏഷ്യാഡ് കാണാൻ ഡൽഹിക്ക് പോയവനാണ്.
0: ഇതൊരു വലിയ അനുഭവമല്ലേ?
1: അനുഭവമാണ്. ചില PT ഉഷ അന്ന് റെക്കോർഡ് കൈ ഓടി ചാടി വരുന്നതും ഒക്കെ സ്റ്റേഡിയത്തിലിരുന്ന് കണ്ട ആളാണ് ഞാൻ.
0: ഏതാണ്ട് 50-ഓളം വർഷത്തിനടുക്കുന്നത്, 4 പതിറ്റാണ്ട് കഴിഞ്ഞു,
1: വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ട്. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അത്ലറ്റിക്സിലെയും ലോകനിലവാരമുള്ള താരങ്ങളെ കുറിച്ചുമൊക്കെ അവരൊക്കെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ഒരു മനുഷ്യനാണ് ഞാൻ. എത്ര പറഞ്ഞാലും അതിനൊന്നും മാറ്റം വരുന്നില്ല.
0: അതിന്റെ പിൻബലമായിരിക്കും ശിവൻചേട്ടൻ നടത്തിയ കുറെ ഈ പ്രശ്നോത്തരികൾ, ക്വിസ് മത്സരങ്ങളിലൊക്കെ കായിക മേഖലയിൽ അല്ലെങ്കിൽ സ്പോർട്സ് ക്വിസ് മാസ്റ്റർ എന്നുള്ളൊരു മേലങ്കി കൂടെ ചെറിയ കാലങ്ങളിൽ, അതൊരു 10-30 വർഷം മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്.
1: തുടക്കകാലത്ത് ഞാൻ അങ്ങനെയൊക്കെ, എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ആർട്സിലുള്ള ക്വിസ് കോമ്പറ്റീഷൻ.

0: ചിത്രരചനയിലാണെങ്കിലും രചനാ മത്സരങ്ങളിലാണെങ്കിലും സാധാരണക്കാർക്ക് അത്ര പ്രാപ്യമായ ഒരു കാലഘട്ടമായിരുന്നില്ല. പക്ഷെ നമ്മളുടെ ഇടയിൽ അതുപോലുള്ള കലാകാരന്മാരെയെല്ലാം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇന്നൊരു വളരെ ചാരിതാർത്ഥ്യം നൽകുന്നൊരു അനുഭവമല്ലേ?
1: എൻ്റെ വീട്ടിലന്ന് ഇതിന് പറ്റിയ സൗകര്യങ്ങൾ അത്ര ഇല്ലായിരുന്നു. അന്ന് അന്നത്തെ കാലത്ത് വീട്ടുമുറ്റത്ത് ഞാനൊരു കൂടാരം ഉണ്ടാക്കി അവിടെയാണ് തുടങ്ങിയത്.
0: അവരെല്ലാ മേഖലകളിലും ഉള്ളവരുണ്ടാവും, ചിത്രരചനയുണ്ട്,
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
0: നാടകം, നാടകക്കാരുണ്ട്,
1: നാടകം,
0: വാദ്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്,
1: നൃത്തം,
0: പാടുന്നവരുണ്ട്.
1: മോഹൻജി, തോമസ് വള്ളിയാട് ഇവരൊക്കെ കൂടെ കൊണ്ടുവന്ന് ഞാനത് രാവിലെ ഏർലി മോർണിംഗ് 2 മണി വരെ നടത്തി. അത് പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി സംസ്ഥാന തലത്തിലോട്ട് ഉയർത്തപ്പെട്ടപ്പോൾ അവനെ അന്വേഷിച്ചു ഇവൻ എവിടെ നിന്നാണ് ഈ പരിശീലനം എന്നുള്ളത്. ആ കുട്ടിയിലൂടെയാണ് ഈ ചിക്കൂസ് എന്ന ഒരു സ്ഥാപനം ഞാൻ തുടങ്ങാൻ കാരണം.
0: അതൊന്ന് ഓർത്തെടുക്കാം, ആ പേര് അങ്ങനെ മോന്റെ പേര് ഈ സ്ഥാപനത്തിന്.
1: അതായത് ഞാനിങ്ങനെ നമ്മുടെ ജവഹർ ബാലഭവന്റെ ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഒരു ചിത്രരചനാ മത്സരത്തിൽ ഞാൻ ഒഫീഷ്യൽ ജഡ്ജായിരുന്നു. ഞാനങ്ങനെ ജഡ്ജ്മെന്റിനായിട്ട് പോയ സമയത്ത് കുട്ടികളിരുന്ന് നിരനിരയായിട്ട് ഇന്ന് വരയ്ക്കുന്നു. വരയ്ക്കുന്ന കൂട്ടത്തിൽ കണ്ണി എന്ന് അകപ്പെടുന്ന ഒരു കുട്ടി, ഒരു 5 വയസ്സുകാരനായ കുട്ടിയുടെ അരയിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ മാറി നിന്ന് കണ്ടു. മത്സരം കഴിഞ്ഞപ്പോൾ അവനെ അടുത്ത് വിളിച്ച് ചോദിച്ചു, നീ ഇനി വീട് താമസിക്കുന്നു, ആരാ പഠിപ്പിക്കുന്നത്? അത് പഠിപ്പിക്കാനൊന്നുമില്ല, ആലപ്പുഴ പുന്നമടക്കായലിൻ്റെ തീരത്തെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. ഞാൻ പറഞ്ഞു, മോൻ ഒരു കാര്യം ചെയ്യും, നിനക്ക് ചിത്രകല പഠിക്കണ്ടേ, പോരാൻ പറഞ്ഞു. അവനാണ് ഫസ്റ്റ് സ്റ്റുഡൻറ്റ്.
0: അവിടുന്നുള്ള ഗണപതി കുറിക്കലാണ്.
1: അവരാണ് ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. അവനിലൂടെയാണ് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ പ്രസ്ഥാനത്തിന് പേര് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ

0: ഞാൻ ചോദിച്ചു എന്റെ പേര് വെക്കണം. അവൻ നാട്ടുകാരോട് മറ്റു ആൾക്കാരോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എവിടാ നീ പഠിക്കാൻ പോണെന്ന് ചോദിച്ചാൽ ചിക്കൂസിൽ പഠിക്കാൻ പോണെന്നാ പറയുന്നത്. ചിക്കൂസ് എന്ന് പറഞ്ഞാൽ എന്റെ
1: ഇളയമകനാണ്.
0: അങ്ങനെയാണ് ആലോചിച്ചപ്പോ അങ്ങനെയാണെങ്കിൽ ചിക്കൂസ് എന്ന സ്ഥാപനം തുടങ്ങാം. സുനിൽ പുന്നമട എന്നാണ് അവൻ. എലിഫന്റ് സ്കൂളിലെ ആർട്ട് ഡയറക്ടറായിട്ട് ഇപ്പൊ അവിടെ ജോലി നോക്കുന്ന ചിത്രകാരനാണ്. ഇന്ത്യ ലെവലില് ചിത്രകലയിൽ ഒന്നാം സ്ഥാനം നേടിയ വ്യക്തികുട്ടിയാണ്.
1: ചിക്കൂസ് കളിമുറ്റത്ത് വരയുടെ ആദ്യ കാലങ്ങൾ കോറിയിട്ട വ്യക്തിയാണ് ഈ ഉയരങ്ങളിലെത്തിയത്.
0: എന്നിലൂടെ അല്ല, മകന്റെ പേരിൽ, അവന്റെ സുഹൃത്തിന്റെ പേര്, അവൻ രണ്ടുപേരും ഒരു പ്രായക്കാരൻ, അവനാണ് വളർത്തിയെടുത്തത്. അവൻ ഇന്നും മാനസപുത്രനായിട്ട് മനസ്സിൽ നിറഞ്ഞു.
1: നമ്മുടെ കളിയരങ്ങിലൊക്കെ വരാറുള്ള ഒരാളല്ലേ, സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ലേ?
0: ഇപ്പോഴും കളിയരങ്ങിന്റെ അവധി കാലത്ത് അവനുണ്ടാവും.
1: ആലപ്പുഴയിലെ സ്ഥല സൗകര്യങ്ങൾ വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിലാണ് ചിക്കൂസ് ശിവൻ എന്ന് പറഞ്ഞ മാഷ് വീട്ടില് കുട്ടികളുടെ കലാപരിശീലന കളരി തുടങ്ങുന്നത്. ശരിക്കും ചിക്കൂസ് കളിയരങ്ങ് എന്നറിയപ്പെടുന്നു. കളിയരങ്ങിന്റെ നടുനായകൻ കളിയച്ഛനായി കുട്ടികൾ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ 100, 200, 500 എന്നുള്ള നിലയിലേക്ക് കുട്ടികളുടെ ഒരു ബാഹുല്യം വന്നപ്പോഴാണ് ശിവൻചേട്ടനെ സഹായിക്കാനായിട്ട് കിടങ്ങാമ്പറമ്പ് ദേവസ്വം മുൻകൈ എടുത്ത് അവരുടെ സ്കൂൾ വിട്ടു തരുന്നത്. അതൊരു വലിയ മാറ്റമായിരുന്നു അല്ലേ?
0: അതാണ് മാറ്റം. ഞാൻ 5 വർഷം വീട്ടിൽ ചെയ്തിട്ടു. ബാക്കി വർഷങ്ങളിലൊക്കെ ആലപ്പുഴ നഗരത്തിന്റെ നടുമധ്യത്തിലുള്ള കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെ തിരുനടയിലുള്ള കിടങ്ങാമ്പറമ്പ് സ്കൂളാണ്. അവിടെ അവരെ എനിക്ക് അനുവദിച്ചു തരുന്നു. 50 കുട്ടികളുമായിട്ടാണ് ആ വർഷത്തെ ക്യാമ്പ് ആരംഭിച്ചത്. പിന്നീടൊരു പ്രവാഹമായിരുന്നു. നാടിന്റെ നാനാഭാഗത്ത് അന്യ ജില്ലകളിൽ നിന്ന് പോലും കുട്ടികളെ കൊണ്ടുവന്നു അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ താമസിപ്പിച്ച് കളിയരങ്ങിൽ പങ്കെടുക്കുക. എല്ലാ വർഷവും April 1 മുതൽ May 11 വരെ 41 ദിവസത്തെ കളരി കേരളത്തിൽ ആദ്യമായിട്ട് അവധിക്കാല കളരികൾക്ക് രൂപം കൊടുത്ത സ്ഥാപനമാണ്
1: ചിക്കൂസ് കളിച്ച്
0: സ്ഥാപനം.
1: എന്റെ ഓർമ്മയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവര് കേട്ടറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചിത്രങ്ങളിൽ കണ്ടറിഞ്ഞിട്ടുള്ള മഹാരഥന്മാരെ കാണാനും അവരുടെ ഭവനങ്ങളിൽ ചെല്ലാനും ഒരു തീർത്ഥയാത്ര പോലെ അല്ലെങ്കിൽ ഒരു അന്വേഷണ യാത്ര പോലെ അവരെ കൊണ്ടുപോകാനും ഒക്കെ ഉള്ളൊരു നവ്യമായ ഒരു സമീപനം ചേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് തകഴി ശിവശങ്കരപ്പിള്ള ചേട്ടൻ്റെ വീട്ടിലേക്ക് ഒരു ബസ് നിറയെ കുട്ടികളുമായിട്ട് പോകുന്നത്. കേവലം ജ്ഞാനപീഠ പുരസ്കൃതനായ ഒരാളെ പറ്റിയോ അല്ലെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരത്തെ പറ്റിയോ മാത്രം കേട്ടിട്ടുള്ള കുട്ടികൾ ഇതെല്ലാം നേരിട്ട് കാണുമ്പോൾ അതിശയിച്ചു നിൽക്കുകയായിരുന്നു. കുട്ടികളുമായി പോയി കണ്ട ഒരു ഓർമ്മ ചേട്ടനുണ്ടല്ലോ.
0: എനിക്കത് മറക്കാൻ കഴിയും. 1995 ആദ്യമായിട്ടാണ് നമ്മുടെ തകഴിച്ചേട്ടന്റെ വീട്ടിൽ ഒരുപറ്റം ആൾക്കാർ കയറിച്ചിരുന്നതാണ്. ചെന്ന് അനുവദിച്ചു നമ്മുടെ പ്രൊഫസർ ജി ബാലേന്ദ്രന്റെ സഹായകരമുണ്ടല്ലോ. അത് മാത്രമല്ല, ഈ കുട്ടികളുടെ നടുവിൽ ഇരുന്നു കൊണ്ട് ഈ കുട്ടികളുടെ കലാപരിപാടികൾ മുഴുവൻ കണ്ട് ആസ്വദിച്ചു. അദ്ദേഹം അകത്തു നിന്ന് കാത്തയെ വിളിച്ച് കാത്തയെ ഞങ്ങളുടെ കൂടെ ഇരുത്തി. ഒന്ന് അത്ഭുതമാണ് ഈ വിശ്വ സാഹിത്യകാരന്റെ ആ പ്രതിഭയുടെ തണലിൽ ഒരു പകൽ മുഴുവൻ.
1: അല്ല, അക്കാലത്ത് ഇറങ്ങിയ പത്രങ്ങളെ ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ചാരുകസേരയുടെ പടിയൽ വരെ കുട്ടികളെ ഇരുത്തിയിരുന്നു,
0: ചേർത്തിരുത്തിയിരിക്കുകയാണ്. പഴങ്ങളെല്ലാം കൊണ്ടു കൊടുത്ത് അദ്ദേഹം അതൊക്കെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ചെയ്ത്. മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന ഒരനുഭൂതി ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്, 25 വർഷം 30 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കൂടെ കൂടുന്ന കുട്ടികള് ഇന്ന് പലയിടത്തും എന്നോട് വിളിച്ച് സംസാരിക്കുമ്പോൾ തഴി മാമന്റെ വീട്ടിൽ പോയതൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: അതൊരു തുടക്കം മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ദർശനം പങ്കേശ്വര കുറുപ്പ് സാറിന്റെ വീട്ടിൽ പോയി, തികച്ചും ഗാന്ധി മാർഗത്തിലുള്ള ഒരു പർണശാലയിൽ കുട്ടികളുമായിട്ട് പോയി കൃഷി കാണാൻ, കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലേക്ക് പോയി,
0: ചമ്പക്കുളം പാച്ചുപള്ള സാറിന്റെ വീട്ടിൽ പോയി,
1: കഥകളി ആചാര്യൻ അവിടെ പോയി.
0: ഞാൻ പേരെടുത്ത് പറയാമെങ്കിൽ ഒരുപാട് പറയും.
1: അതെ, ധാരാളം
0: പേരുടെ വീട്ടിൽ ഒരു ദിവസം മുഴുക്കുക അദ്ദേഹത്തോട്
1: ഉണ്ടായി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാടകശാലയിൽ നാടകം അഭിനയിക്കുന്നതും ആ കളരി അവരെ കാണിക്കാൻ
0: കഴിയും. അതെ, ആ കിടാമംഗലം സദാനന്ദനാണ്.
1: സർവതോമുഖമായ ഒരു കലാമേഖലയിൽ കുഞ്ഞുങ്ങൾക്ക് തൊട്ടറിയാനും അനുഭവിക്കാനുമുള്ള ഒരു സൗകര്യം നമ്മുടെ കളിയരങ്ങ്.
0: മാത്രമല്ല, എന്റെ കളിയരങ്ങിൽ വന്നിട്ടുള്ളവരുടെ പ്രഗത്ഭരുടെ ലിസ്റ്റ് കേട്ടാൽ എനിക്ക് പോലും ജഗദീശ്വരകുമാർ ഒരു
1: ക്ലാസ് എടുക്കാൻ വരും.
0: 10 പ്രാവശ്യമെങ്കിലും പരിപാടി
1: ക്ലാസ് എടുക്കുമായിരുന്നു.
0: മരിച്ചുപോയ കലാമണി
1: നല്ല, ഞാൻ പറഞ്ഞു ആലപ്പുഴ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരുടെ ഒരു പ്രദേശത്ത് ഇതുപോലുള്ള മഹാരഥന്മാരൊക്കെ വന്ന് നമ്മുടെ കളിയരങ്ങിന്റെ കൂരയ്ക്ക് കീഴിൽ കുട്ടികളുമായി ചെലവിടുന്ന സമയങ്ങളൊക്കെ കളിയരങ്ങിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെ ചേട്ടൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ ഓർക്കുന്നത്, ഈ കളിയരങ്ങിൻ്റെ കാലഘട്ടങ്ങളിൽ അവധിക്കാലങ്ങളിൽ നാട്ടിലേക്ക് വരുന്ന കുട്ടികൾ പ്രവാസികളായ അച്ഛനമ്മമാരുടെ കുട്ടികളാണ്. അവർ മടങ്ങിപ്പോകുമ്പോഴാണല്ലോ ഒരു ക്ഷണം ചേട്ടൻ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുന്നത്. ആ കുട്ടികളുടെ താല്പര്യമായിരുന്നു ശരിക്കും അവിടേക്ക് സ്മാഷ് വരണം എന്ന് പറയുകയും ഒരു 8-10 രാജ്യങ്ങളിൽ പോയി ഇതുപോലെയുള്ള കലാപരിശീലന കളരികൾ തുടങ്ങാനും കൃത്യമായി 1 ആണ്ടിൽ 2 മാസം അതിന് മാറ്റിവെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കോവിഡിന്റെ കാലഘട്ടം മുൻപ് വരെ കൃത്യമായി വളരെ വളരെ നിയതമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ ഏതെങ്കിലുമൊക്കെ രസകരമായ ഓർമ്മകളുണ്ടോ?
0: കോവിഡ് കാലം കഴിഞ്ഞ് ഞാൻ 1-2 വർഷം കൂടി പോയി
1: പോയായിരുന്നു.
0: ഇപ്പോഴും ഒരു നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം

0: അതല്ല, നമുക്ക് പോകാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 2017 ആദ്യം അബുദാബിക്കാണ് പോകുന്നത്. അബുദാബിയിൽ ഒരു 15 ദിവസത്തെ കുട്ടികളുടെ ക്യാമ്പിലാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് അവരെന്നെ തന്നെ ക്യാമ്പിന് വിളിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിജയമാണ് ഷാർജയിലും ദുബായിലും പിന്നീട് ബഹ്റിനിൽ നിന്ന് നങ്കൂരി വിടുക ചെയ്തത്. ബഹ്റിനിൽ ഞാനൊരു 3 ദിവസത്തെ ക്യാമ്പിൽ ആദ്യം പോയത്. ആ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആ വർഷത്തെ കുട്ടികളുടെ അവധിക്കാല കളരി ജൂലൈ 1 മുതൽ ആഗസ്റ്റ് 21 വരെയുള്ള ദിവസം എനിക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ആ ഡേറ്റ് വേറെ പരിപാടിക്ക് സാർ പോകണം എന്ന് പറഞ്ഞു തരിക.
1: അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം ഞാൻ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 25, ശകവർഷം 1948, ശ്രാവണം 19, 2026 ഓഗസ്റ്റ് മാസം 10, തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4:30:45. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തര വേളയാണ്. ആദ്യം ഇന്നലെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏത്? ഉത്തരം, കബനി നദി. ഇനി ഇന്നത്തെ ചോദ്യം, മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ചോദ്യം ഒരിക്കൽ കൂടി, മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:44 കേൾക്കാം.

101.4 MHz-ൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് അപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. തേനിശൈ. ആദ്യം അവതാരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗായകർ എസ് ജാനകിയും ഇളയരാജയും.

0: ഇയറിംഗ് ഒന്ന് കാണിക്കൂ.
1: പോയി എന്റെ പ്രൈസ് മണി. കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
0: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ.
2: എവിടെ?
0: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചൂരിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
1: നോ ബ്രോക്കറേജ്,
0: നോ ഹിഡൻ ഫീസ്.
1: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
0: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: വൈരമുത്തുവിന്റെ വരികൾക്ക് വിദ്യാസാഗര സംഗീതം നൽകിയ ഗാനം ഇനി കേൾക്കാം. കർണ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും SS ജാനകിയും പാടിയത്.

0: ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ഇനി എസ് പി ബാലസുബ്രഹ്മണ്യവും ഉമ്മാരമണനും പാടിയ ഗാനമാണ്, ചിത്രം നന്ദവനത്തേര്.

0: ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ദേവ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ഗായിക ചിത്ര.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് തേനിശൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. അധ്യാത്മ രാമായണ പാരായണം 25-ാം ദിവസം പാരായണം ചെയ്യുന്നത് ശ്രീയുക്ത രാജാ.

മുനിമാരുമൊരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗല

മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ല തൊന്നുമേ നാമജപത്തിനാലെ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ.

രാമായണ പാരായണമാണ് നിങ്ങൾ കേട്ടത്. പാരായണം ചെയ്തത് ശ്രീയുക്ത രാജ. ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. ഉമർ എന്ന ചിത്രത്തിൽ ബബുൽ സുപ്രിയോ പാടിയത്. ഗാനരചന ശൈലി ശൈലീന്ദർ, സംഗീതം ഷമീർ ടാൻഡൺ.

ഹിന്ദി ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിൻ്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
0: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിൻ്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിൻ്റെ ജീവൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പോൾ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായ ഉള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിൻ്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കയ്യിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജൻ്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
0: മാഡം, ഇന്ന് ഈ ജന്മനായുള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
1: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷേ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
0: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കയ്യിലുകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കയ്യിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിൻ്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
0: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
1: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിൻ്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോകാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽഡ് റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജൻ്റെ സാച്ചുറേഷൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
1: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീല നിറം വരണം എന്നില്ല, ഉടനെ തന്നെ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി, സ്ട്രൈക്കസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
0: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
1: ഉണ്ട്, അത് മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
0: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
1: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഈ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പോൾ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിൻ്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
1: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്ന ഒരു ഡിസീസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പോൾ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
0: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: കുഞ്ഞിന് ഈ

0: അറിയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ളോ ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ. അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡായിട്ടുള്ള ഗവൺമെൻറ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറേ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം, എൻ്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാകും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രജ എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

ചക്കരമുത്ത എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം, സുജാതയുടെ ശബ്ദത്തിൽ. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നലത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ കർഷകനായ മനു തോമസുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണി. 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35

പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, പ്രക്ഷിക് പാലേശ്വരി സംസാരിക്കുന്നു. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, തുടർന്ന് ഹൃദയരാഗങ്ങൾ.

ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5 അധ്യാത്മ രാമായണ പാരായണം, 26 പാരായണം ചെയ്യുന്നത് ശ്രീയുക്ത രാജ. 5 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടക ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി, 8 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, 10 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. സ്പൈസ് എഫ്എമ്മിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനം. ഇതിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ കർഷകനായ മനു തോമസുമായുള്ള അഭിമുഖം കേൾക്കാം. ഒൻപത് 30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 10 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, തുടർന്ന് ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം: കേരളം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ

0: ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 9-ാം അധ്യായത്തിലേക്ക്

ഓണത്തിന്റെ വരവറിയിച്ച് ആഘോഷമായെത്തുന്ന അത്തത്തെ പൂർണ്ണശോഭയിൽ നിലനിർത്താൻ നമ്മുടെ പാഠങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പൂവിളികൾ പൂർണ്ണരൂപത്തിൽ പൂമുറ്റത്തേക്ക് പകർത്താൻ, പൂക്കളങ്ങൾ നിറയ്ക്കാൻ പാടശേഖരങ്ങളും പരമ്പരാഗത കൃഷിയിടങ്ങളും തയ്യാറെടുക്കുകയാണ്. തൊടികളിലെ പൂക്കൾ കൊണ്ട് പൂക്കളം തീർത്തിരുന്ന ഗതകാല ഓർമ്മകളിലേക്ക് നമ്മുടെ ഗ്രാമങ്ങൾ മടങ്ങുകയാണ്. വൈവിധ്യ പൂവിനങ്ങൾക്ക് പകരം ചെണ്ടുമല്ലിയും വാടാമല്ലിയും സൂര്യകാന്തിയും ഇടം പിടിക്കുമ്പോഴും വർണ്ണനാതീതമായ സുന്ദര കാഴ്ചകൾക്ക് നാട് സാക്ഷ്യം വഹിക്കുകയാണ്.

ഓരോ പ്രദേശത്തെയും യുവാക്കളും വയോജനങ്ങളും വീട്ടമ്മമാരും വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും കൃഷിക്കൂട്ടങ്ങളും യുവജന സംഘടനകളും പൂക്കൃഷി ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ ഓണത്തിന്റെ പൊലിമ നിലനിർത്താനും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഈ മനോഹാരിത കണ്ടാസ്വദിക്കാനും കഴിയുന്ന തരത്തിലാണ് പലയിടങ്ങളിലും പൂപ്പാടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സ്വന്തം പൂന്നുള്ളി പൂക്കളങ്ങൾ തീർക്കുന്ന മധുരിക്കുന്ന ഓർമ്മകളിലേക്കാണ് ഈ കാഴ്ചകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള പച്ചപ്പിന്റെ പരവതാനി വിരിച്ച പ്രദേശമായ പുഞ്ചക്കരിയിലേക്ക് പോകാം.

പുഞ്ചക്കരിക്ക് സവിശേഷതകൾ ഏറെയാണ്. കിരീടം സിനിമയിലെ ചിത്രീകരണത്തിന്റെ ഓർമ്മയ്ക്കായി നാട്ടുകാർ ഓമന പേരിട്ട് വിളിക്കുന്ന കിരീടം പാലവും പുഞ്ചക്കരി പാലം മുതൽ കിരീടം പാലം വരെയുള്ള ഇരുവശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന പാടവും ബണ്ട് റോഡിന്റെ അരികിലായി ഒഴുകുന്ന അരുവിയും ഇപ്പോൾ ഇരുവശങ്ങളിലുമായി 1.5 കിലോമീറ്റർ നീളത്തിൽ നട്ടിരിക്കുന്ന ബന്ദിയും സൂര്യകാന്തിയും, അങ്ങനെ മനസ്സിനും ശരീരത്തിനും പ്രകൃതിക്കും കുളിർമ നൽകുന്ന അനവധി കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടമാണ് പുഞ്ചക്കരി. ഒപ്പം നാടൻ ഭക്ഷണവും നാടൻ പീടികയുമെല്ലാം സ്വച്ഛമായ സായാഹ്നങ്ങൾ തേടിയെത്തുന്നവരുടെ സ്വപ്നഭൂമികയായി മാറിക്കഴിഞ്ഞു. ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, വ്യത്യസ്ത പ്രായക്കാർ തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ളവർ നാടിന്റെ നന്മയ്ക്കായി കൈകോർത്തപ്പോൾ പുഞ്ചക്കരിയുടെ ഗ്രാമഭംഗി കൂടുതൽ ആകർഷകമാകുകയും പ്രശസ്തി മറ്റു പ്രദേശങ്ങളിൽ എത്തുകയും ചെയ്തു.

0: കല്ലിയൂർ കൃഷിഭവന്റെ പൂർണ്ണ സഹകരണത്തോടെ പുഞ്ചക്കരി വികസന സമിതിയാണ് ഇവിടെ അതിവിശാലമായ പൂക്കൃഷി ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ കരിമം വാർഡും പുഞ്ചക്കരി മേലാങ്കോട് വാർഡുകളും ചേർന്നുള്ള ഭാഗവും കല്ലിയൂർ പഞ്ചായത്തിന്റെ പ്രദേശവും ഉൾപ്പെടുന്ന ഭാഗത്താണ് പൂക്കൃഷി നടത്തിയിട്ടുള്ളത്. ഈ പാതയോരത്തിന്റെ ഇരുവശത്തുമുള്ള തൈകൾ മൊട്ടിട്ട് തുടങ്ങി. പുഞ്ചക്കരി വികസന സമിതിയുടെ വിശ്രമമില്ലാത്ത പ്രവർത്തന ഫലമാണ് ആസ്വാദ്യകരമായ ഈ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പുഞ്ചക്കരി വികസന സമിതിയുടെ പ്രവർത്തകരെ പരിചയപ്പെടാം.
1: കൃഷിക്കൂട്ടം എന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി പുഞ്ചക്കരിയിലുള്ള കൃഷിക്കാരും കൃഷിയെ സ്നേഹിക്കുന്നവരുമായി ഒത്തുകൂടുന്ന ഒരു സംഘടനയ്ക്കാണ് നമ്മൾ നേതൃത്വം.

0: കാഴ്ചകൾ കാണാൻ വേണ്ടി എത്തിയത്. അത് ഞങ്ങൾക്കൊരു പ്രചോദനമായി. ഈ പ്രാവശ്യം കുറേ കൂടി ഭംഗിയായി ചെയ്യാൻ വേണ്ടി കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങിയത്. കോർപ്പറേഷൻ ഓഫീസിൽ വെച്ചായിരുന്നു കമ്മിറ്റി എടുത്തത്. കോർപ്പറേഷൻ്റെ ഭാരവാഹികളും അവിടുത്തെ കൗൺസിലർമാരും ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ കൃഷിഭവൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ഈ കൃഷി ആരംഭിക്കണം. ഒരു കമ്മിറ്റി രൂപം കൊടുത്തു. ആ കമ്മിറ്റിയിൽ കൺവീനർ, അതുപോലെ തന്നെ സെക്രട്ടറി, അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രഷറർ എന്നിങ്ങനെ ഒരു കമ്മിറ്റിയിൽ അതാണ്ട് 13 ആളുകളെ ഒത്തുചേർന്ന് കൊണ്ടുള്ള ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. സാമ്പത്തികമായി സഹായിക്കുന്നത് ഈ ഇതിനു വേണ്ടി സംഘാടകരായി നിൽക്കുന്ന ഏതാണ്ട് നമ്മുടെ സഹപ്രവർത്തകരാണ്. ഇതിൻ്റെ കൃഷി എത്രയധികം ഇതിൻ്റെ വിളവ് കിട്ടുമോ അതാണ് ഞങ്ങളുടെ വിജയം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഈ പ്രാവശ്യം ധാരാളം ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഓണാഘോഷത്തോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു സ്റ്റേജ് തരാൻ വേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ MLA അതോടൊപ്പം തന്നെ കോവളം MLA അതോടൊപ്പം ഡെപ്യൂട്ടി മേയർക്കും ഞങ്ങൾ അറിയിപ്പ് കൊടുത്തതനുസരിച്ച് അവർ കൂട്ടായിട്ടുള്ള ഒരു ശ്രമഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേജ് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയിലിരിക്കുന്നത്. അത് കിട്ടും എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതും കൂടെ വരുമ്പോൾ ഓണാഘോഷം പുഞ്ചക്കരി പാടശേഖര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു ആഘോഷമാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ കൃഷിയെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടും ഞങ്ങളെ ഇവിടെ കൃഷി ചെയ്യാൻ ഇവിടുത്തെ കൃഷി ഓഫീസർ അദ്ദേഹം ഞങ്ങളെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാറുണ്ട്. ധാരാളം ക്ലാസ്സുകൾ ഞങ്ങൾക്കും തരാറുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ വർക്ക് മുന്നോട്ട് പോകുന്നത്. അതിൻ്റേതായ ഫലം ഞങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ തന്നെ അതിൻ്റെ പൂക്കൾ ഏതാണ്ട് ചെറുതായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 2 കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി അതിൻ്റെ ഒരു പിക്ചറിലോട്ട് എത്തും. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും ഇതിനോടുള്ള പ്രവർത്തനങ്ങളെ മുമ്പോട്ട് പോകാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം.
1: ഫ്ലവർ ഫെസ്റ്റ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ നെല്ലിയോട് ഗിരീഷ്.
2: കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ ഒരു കൃഷി ഓഫീസർ വന്ന് ബിനുലാൽ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് നമ്മളെ ഈ പ്രദേശത്ത് നല്ല സൗകര്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് പൂക്കൃഷി ചെയ്താൽ എന്താന്നുള്ള രീതിയിൽ ഒരു ആലോചന വന്നു. അന്ന് നിലമകര പാടശേഖരം പ്രസിഡന്റ് ശ്രീ BR Biju ഉൾപ്പെടെ ചേർന്നൊരു കമ്മിറ്റി കൂടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആലോചിച്ചപ്പോൾ നമുക്കിവിടെ നല്ലൊരു പൂക്കൃഷി ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് നമ്മളൊന്ന് തുടങ്ങി നോക്കിയതാണ്. തുടങ്ങി നോക്കി ഇത് വന്നു. ഇതിൻ്റെ പര്യവസാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിജയമായിരുന്നു. പുറത്തുനിന്ന് വരെ ഇവിടെ ഒരുപാട് ആൾക്കാർ വിദേശികളവരെ വന്ന് ഏകദേശം 1 നീളത്തിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തത്. ടെസ്റ്റ് ഡോസ് നടത്തിയതാണ്. അപ്പോൾ അത് ഒരു ഗംഭീര വിജയമായപ്പോഴും പാടശേഖരി കമ്മിറ്റി മാത്രമല്ല ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും സാധാരണക്കാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയതാണ്. ആദ്യം നമ്മൾ എർത്ത് വർക്ക് ചെയ്തു, ലെവൽ ചെയ്തു. അത് കഴിഞ്ഞു നമ്മൾ JCB എല്ലാ ആൾക്കാരെ കൊണ്ടും നിവർത്തി കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൈകൾ കൊണ്ടുവന്ന് അതിനെ നടിയിച്ചു, അതിനെ പരിപാലിച്ചു. ഏകദേശം നമ്മൾ ഈ തരത്തിലാക്കി. ഇപ്പം ഏകദേശം എല്ലാ പ്രദേശത്തും മുട്ടുകൾ വന്നു. നമ്മളിവിടെ സൂര്യകാന്തിയും 2 ജമന്തിയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിത് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഓണമല്ലേ നമ്മുടെ നാട്ടിലൊരു ഉത്സവം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നാട്ടുകാരെ സഹകരണത്തോടും സഹായത്തോടും നമ്മൾ ഈ പരിപാടി നടത്തുന്നുണ്ട്. അത് വളരെ വിജയമാകും എന്നുള്ള പ്രതീക്ഷയിലാണ്.
1: ശ്രീ കരിമം രവീന്ദ്രൻ വിമുക്ത ഭടനും കർഷകനുമാണ്. വികസന സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹം എപ്പോഴും മുന്നിലുണ്ട്.
3: ഞാൻ കൃഷിയെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ മട്ടുപാവ കൃഷിയും കൃഷി എന്ന് പറയുന്നത് മനസ്സിന് ആത്മസമൃദ്ധി കിട്ടുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് ലാഭമോ മറ്റൊന്നോ അല്ല. നമ്മൾ ഓരോ ചെടികളുടെയും മൂട്ടിൽ പോയി രാവിലെ ഒന്ന് കാണുക, അതിന് ലേശം വെള്ളം ഒഴിക്കുക, അതിനെന്തെങ്കിലും ആക്രമിക്കുന്നുള്ളൂ, ഇതൊക്കെ നോക്കി പോകുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന ഒരു സന്തോഷം നമ്മളെ മറ്റ് ഉള്ള ഇതിലോ കിട്ടാത്ത ഒരു അനുഭൂതി അതിൽ ഉണ്ട്. ആ ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഇവിടെ ആദ്യമായി ഈ കൃഷിയെല്ലാം തുടങ്ങി. ഗംഭീരമായി ആളുകൾ ഇവിടെ വന്നിരുന്നു. ഇവിടെ 2 ആളുകൾ ആകർഷിക്കുന്നുണ്ട്. ഒന്ന്, ഈ ലോകത്തുള്ള പക്ഷികൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ പുഞ്ചക്കരി പാലമാണ്. പുഞ്ചക്കരി പാലം മുതൽ കിരീടം പാലം വരെ അത് ഒരു വലിയ ഒരു ആസ്വാദനമാണ്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നത് പുഞ്ചക്കരി പാലം, ഇവിടെ മുതൽ 2 അത് ഒരു സൈഡ് ഇറിഗേഷൻ്റെയാണ് ഈ സ്ഥലം, അവിടെയാണ് നമ്മൾ ഈ പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് അപ്പുറത്ത് പിന്നെ പഞ്ചായത്താണ്, കല്ലിയൂർ പഞ്ചായത്തിൻ്റെയാണ്. ആ ബോർഡർ വരെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം 5 സ്റ്റെപ്പ് വളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ സമയവും നമ്മളിവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ അതിനെ സ്നേഹിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
1: വെള്ളായണി നിലമക്കരി പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ബിജു ബിആർ.

0: കഴിഞ്ഞ വർഷം പാടശേഖരത്തിൻ്റെ റിവോൾവിംഗ് ഫണ്ട് ഉപയോഗിച്ച് പൂക്കൃഷി തുടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പൂവായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വെളിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ വയ്ക്കാമെന്നുള്ള നിലയിൽ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് റെസിഡൻസ് അസോസിയേഷനും വാക്കേഴ്സ് ക്ലബ്ബ് അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് സ്റ്റേജിട്ട് ചെറിയ പ്രോഗ്രാം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം നമ്മൾ ഈ വിപണനമല്ല ആദ്യം ഉദ്ദേശിച്ചത്. ആദ്യം നമുക്ക് എല്ലാവരെയും പുഞ്ചകരിയിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി അവസാനം ഒരു 3-4 ദിവസം പുഷ്പകൃഷി നടത്തുകയുണ്ടായി. അത് നമ്മളെ ഈ പാടശേഖരത്തിൻ്റെ മെതിയടി കളമുണ്ട്, ആ മെതിയടി കളത്തിൽ വെച്ചാണ്. എന്തായിരുന്നാൽ ഇത്തവണ അത്തം മുതൽ ഇത് ഒരുപാട് സാമ്പത്തിക ചിലവുള്ള അതിനാൽ അത്തം മുതൽ തന്നെയാണ് വിപണനം തുടങ്ങിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഓണം കഴിഞ്ഞതിന് ശേഷം ദിവസം ഒരു 10,000 പേരോളം നമ്മളെ പുഷ്പകൃഷിയും കിരീടം പാലമായിട്ട് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അതിൽ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത്തം മുതൽ നമ്മൾ പൂ വിപണനം തുടങ്ങുന്നതിനാൽ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും ഓഫീസുകൾക്കും മിതമായ നിരക്കിൽ പൂക്കൃഷി വിപണനം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ നമ്പർ 94-47-55-52-40 ബിജു ബി ആർ 94-47-55-52-40.
1: വിനോദസഞ്ചാരത്തിന്റെ പുതുമുഖം തുറക്കാനുള്ള ശ്രമത്തിലാണ് പുഞ്ചക്കരി നിവാസികൾ. അതിന് പഞ്ചായത്തും കല്ലിയൂർ കൃഷിഭവനും തിരുവനന്തപുരം നഗരസഭയും ഒപ്പമുണ്ട്. ഓണാഘോഷത്തിന്റെ അലയൊലികൾ നാടെങ്ങും ഉണരുമ്പോൾ പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങൾക്കൊപ്പം പച്ചപ്പിനെ സ്നേഹിക്കുന്ന കൂട്ടായ്മയുടെ പ്രയത്നവും കൂടിയാകുമ്പോൾ കാഴ്ചകൾക്ക് നിറം കൂടും. കൂടുതൽ ആസ്വാദനത്തിനായി വിവിധ പരിപാടികളുമായി നഗരസഭയും എത്തുകയാണ്. ഓണം ആഘോഷിക്കാനും പൂക്കളമൊരുക്കാനുള്ള പൂവ് വാങ്ങാനും നാടൻ വിഭവങ്ങൾ രുചിക്കാനും പുഞ്ചക്കരി വികസന സമിതി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഒളിമങ്ങാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന പുഞ്ചക്കരിയിലെ ഈ കൂട്ടായ്മയ്ക്ക് നല്ലൊരു ആശംസ നേരാം. പൂത്തുലയുന്ന പുഞ്ചക്കരി പാടം പ്രത്യേക പരിപാടി സമാപിക്കുന്നു. തയ്യാറാക്കിയത് GR സഞ്ജയ്ലാൽ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ

0: 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

അഹം ഇജ്യ വിശുദ്ധാത്മാ. ഇജ്യ യാഗം, യാഗം കൊണ്ട് വിശുദ്ധം, നിർമ്മലമായ ആത്മാവോട് കൂടിയവൻ. ആന്തരിക ശുദ്ധി എനിക്കുണ്ട്. എന്നാൽ പ്രജാലോപനിമീലിതനാണ് ഞാൻ. പ്രജാലോപം കൊണ്ട് സന്തതിയില്ലാത്തതിനാൽ നിമീലിതമാണ് അശുദ്ധി.

യാഗാദികളാൽ വിശുദ്ധിയുടെ പ്രകാശം, പുത്രലോപം കൊണ്ട് ഇരുൾ. ലോകാലോകപർവ്വതം പോലെയാണ് ഞാനിപ്പോൾ. പുരാണമനുസരിച്ച് വൃത്താകാരത്തിലുള്ള പർവ്വതമാണ് ലോകാലോകം. ചക്രവാളത്തോടതിനെ ഉപമിക്കാറുണ്ട്. അതിൻ്റെ ഉൾഭാഗം സൂര്യരശ്മിയേറ്റ് പ്രകാശിച്ചിരിക്കും. പുറത്ത് രശ്മി ഏൽക്കാത്തതിനാൽ വെളിച്ചം ഉണ്ടാകില്ല, അവ ഇരുണ്ടിരിക്കും. അത്തരത്തിലായിരിക്കുന്നു എൻ്റെ അവസ്ഥ. തപോദാനാദികളാൽ ആർജിച്ച പുണ്യമുണ്ടല്ലോ പുത്രനില്ലെങ്കിലും എന്ന് ആശ്വസിക്കാൻ വഴിയില്ല. ലോകാന്തരത്തിലാണ് ആ സത്പ്രവൃത്തികളുടെ പുണ്യം. പുത്രൻ ഇഹത്തിലും പരത്തിലും പുണ്യപ്രദ.

0: തപോദാന സമുദ്ഭവമായ പുണ്യം ലോകാന്തര സുഖകരം ഭവതി. പരലോകത്താണ് പുണ്യകർമ്മങ്ങളുടെ സുഖം ലഭിക്കുക. സന്തതി അങ്ങനെയല്ല. പരത്ര ഇഹജ സന്തതി ശർമ്മണേ ഭവതി. ഇഹത്തിലും പരത്തിലും സുഖം നൽകുന്നു പുത്രൻ. ശർമ്മണേ സുഖായ. സന്തതിയുടെ വിശേഷണം ശുദ്ധവംശ്യ, പവിത്രമായ വംശത്തിലുണ്ടാകുന്ന പുത്രൻ. സത്കർമ്മങ്ങൾ ജന്മാന്തരത്തിലാണ് നന്മ തരുന്നത്. പുത്രൻ ഇഹത്തിലും പരത്തിലും ആഹ്ലാദം നൽകും. പിതൃതർപ്പണവും പിണ്ടദാനവും മൂലം പരലോകത്തെ പുണ്യം ലഭിക്കും. പുത്രൻ്റെ കളിയും ചിരിയും സാമീപ്യവും ഈ ജീവിതത്തിൽ നൽകുന്ന ധന്യത ചെറുതല്ല. അപത്യതയുടെ ആഹ്ലാദം ശാകുന്തളത്തിൽ ദുഷ്യന്തൻ വിവരിക്കുന്നുണ്ട്. കൊച്ചരിപ്പല്ലി കാട്ടി ചിരിച്ച് അവ്യക്ത വർണ്ണരമണീയമായ കിളിക്കൊഞ്ചലോടെ മടിയിലിരിക്കാൻ കൈക്കുഞ്ഞുണ്ടാവുന്നവനാണ് ധന്യൻ. അല്ലാത്തവർക്ക് എന്ത് ധന്യത? അതാണ് ഇവിടുത്തെ ദുഷ്യന്തൻ്റെ ചിന്ത. നരകത്തിൽ നിന്ന് രക്ഷിച്ച് പരലോകത്തിൽ പുത്രൻ പുണ്യം നൽകുന്നു, നിത്യാനന്ദം നൽകി ഈ ലോകത്തും. അഹോ അനപത്യത എത്ര കടുത്ത ശാപം.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

0: ഇറക്കിക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.

0: നവംബർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ഇന്ന് രാത്രി 10:20 മുതൽ 11:05 വരെ. ഹൃദയരാഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:45. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടൂ.
5: ചേച്ചി ബാങ്കിന്റെ നമ്പർ

0: റീഫണ്ട് വന്നില്ലെന്നേ. ഏട്ടി ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
1: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
0: അപ്പൊ ശരിയായ നമ്പർ
1: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
0: ചേച്ചി എന്നെ രക്ഷിച്ചു.
1: പണിയിൽ നിന്നല്ല,
0: ചെയ്തോളാം. RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി N. ശംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കിടകവാവ് ബലി തർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ തുടങ്ങിയത് മുതൽ നിരവധി തവണ നടപടികൾ തടസ്സപ്പെട്ടു. അതിനിടെ ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേരള പുനർനാമകരണം ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. ഗൌതമിനെ കണ്ടെത്തുന്നതിനായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തിരച്ചിലാണ് തുടരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
4: മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനം, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടാക്കുന്നു.
3: വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. ജോണിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പുഴിയുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ച് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് ഭാഗമായി സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി സംസ്ഥാന കോൺക്ലേവ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി N. ശംസുദ്ദീൻ. ഇടുക്കി ജില്ലയിലെ തുല്യതാ കോഴ്സുകളുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർ പഠനത്തിന് സാക്ഷരതാ മിഷന്റെ 4ാം തരം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള തുല്യതാ കോഴ്സുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ LP UP വിഭാഗങ്ങളിൽ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലേക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു.

0: താൽപര്യമുള്ള സ്കൂളുകൾ ഓഗസ്റ്റ് 13-നകം കൈറ്റ് ജില്ലാ ഓഫീസിൽ ഇമെയിൽ മുഖേന അപേക്ഷ നൽകണം. വിശദാംശങ്ങൾ www.kite.kerala.gov.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടകവാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം, കടപ്പുറം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15-11:30 സർവീസ് ഉണ്ടായിരിക്കും. KSRTCയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ കർക്കടകവാവ് ബലിതർപ്പണത്തിനായി എത്തുന്ന ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ശക്തമായ മഴയിൽ മണപ്പുറത്ത് വെള്ളം കയറിയിരുന്നു. എന്നാൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മഴ മാറി നിന്നതിനാൽ പ്രതീക്ഷയിലാണ് എല്ലാവരും. മണപ്പുറത്ത് വെള്ളം കയറിയാൽ പാർക്കിംഗ് ഗ്രൗണ്ടിലും ആൽത്തറ ഭാഗത്തും റോഡിലുമായിരിക്കും കർമ്മങ്ങൾ നടത്തുക. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളി കയറിക്കിടുന്ന ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. പന്തൽ നിർമ്മാണം ഉൾപ്പെടെ അന്തിമഘട്ടത്തിലാണെന്ന് ആലുവ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വ്യക്തമാക്കി. 400-ഓളം പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. ബലിതർപ്പണത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ KSRTCയും അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: വാവുബലിയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരങ്ങളിലും കടവുകളിലും കടൽ തീരങ്ങളിലും നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഹരിതചട്ടം കർശനമാക്കി ശുചിത്വ മിഷൻ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ദേവസങ്കീർത്തന സോപാനം വഞ്ചിപ്പാട്ട് മത്സരം 2026 3 ദിനങ്ങൾ പിന്നിട്ടു. ഓഗസ്റ്റ് 23-നാണ് സമാപന സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ആറന്മുള വള്ളസദ്യയുടെയും ഉത്രട്ടാതി വള്ളംകളിയുടെയും ഭാഗമായി ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് ദേവസങ്കീർത്തനം വഞ്ചിപ്പാട്ട് മത്സരം അരങ്ങേറുന്നത്. ആറന്മുളയിലെ 52 പള്ളിയോടക്കരകളിൽ നിന്നുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരുടെ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പരമ്പരാഗതമായ വഞ്ചിപ്പാട്ട് ശൈലിയും ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിജയികൾക്ക് 52 പവന്റെ സ്വർണത്തിലുള്ള എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും.
0: സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. അന്താരാഷ്ട്ര യുവജന ദിനവും കേന്ദ്ര സർക്കാരിന് കീഴിൽ ഭാരതത്തിലെ യുവജന മുന്നേറ്റവും. തയ്യാറാക്കിയത് അനീഷ് ഐലം, മാധ്യമപ്രവർത്തകൻ. അവതരണം ഉദയൻ കിളിയന്നൂർ. ഓഗസ്റ്റ് 12 ഈ വർഷത്തെ അന്താരാഷ്ട്ര യുവജന ദിനം ലോകമെമ്പാടും ആചരിക്കുകയാണ്. വ്യത്യസ്ത പശ്ചാത്തലങ്ങളും പൊതുവായ ആഗ്രഹങ്ങളും എന്നതാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ചിരിക്കുന്ന സന്ദേശം. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോഴും ആഗോളതലത്തിൽ യുവജനങ്ങളുടെ ഒരുമയും വികസനവുമാണ് ലക്ഷ്യം. ഭൂമിശാസ്ത്ര

സാമ്പത്തികമോ ആയ വ്യത്യാസങ്ങൾ മറികടന്ന് യുവജനങ്ങൾക്കെല്ലാം തുല്യമായ അവസരങ്ങൾ ലഭ്യമാക്കാൻ അന്താരാഷ്ട്ര സഹകരണം ശക്തമാക്കുവാനും പങ്കുവയ്ക്കപ്പെടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണുവാനുമാണ് ശ്രമിക്കുന്നത്. പരിമിതമായ സാഹചര്യങ്ങളിൽ പോലും യുവജനങ്ങൾ കണ്ടെത്തുന്ന പ്രായോഗികവും സർഗാത്മകവുമായ കണ്ടെത്തലുകൾക്ക് ആഗോളതലത്തിൽ അംഗീകാരം നൽകാനും യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇത്തരം കൂട്ടായ്മകൾക്ക് കൂടുതൽ പിന്തുണയും അറിവ് പങ്കുവയ്ക്കാനുള്ള അവസരങ്ങളും നൽകണമെന്നുമാണ് ഐക്യരാഷ്ട്രസഭ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം ഭാരതത്തിൽ ഇന്ന് നടപ്പിലാക്കി കഴിഞ്ഞുവെന്ന് നിസ്സംശയം പറയാം. 2047 വികസിത ഭാരതത്തിലേക്ക് ഉയരാൻ യുവജനങ്ങളുടെ ചിറകിലേറാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പാരമ്പര്യേതര ഡിജിറ്റൽ സാധ്യതകളെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി ഭാരതത്തിൻ്റെ യുവത്വവും സാങ്കേതിക കരുത്തും ബഹിരാകാശ മേഖലയിൽ പുതിയ ചരിത്രങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി വികസിപ്പിച്ച ഭാരതത്തിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്രം 1 ഭാരതത്തിൻ്റെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റ് കൂടിയാണ്. 2026 ജൂലൈ 18 ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള മിഷൻ ആഗമൻ വഴി ഇത് വിജയകരമായി ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ എത്തിച്ചു. ഇതോടെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ബഹിരാകാശത്ത് സ്വന്തമായി സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3-ാമത്തെ രാജ്യമായി ഭാരതം മാറി. ISRO തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിലൂടെ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലും യുവശക്തി തന്നെയാണ് ചുക്കാൻ പിടിക്കുന്നത്. ഗഗൻയാൻ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട 4 പൈലറ്റുമാരും രാജ്യത്തെ യുവതലമുറയ്ക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അംഗദ് പ്രതാപ് സിംഗ്, ശുഭാൻഷു ശുക്ല കമാൻഡറുമാണ് ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്കായി തുറന്നുകൊടുത്തതോടെ 400-ലധികം സ്പേസ് സ്റ്റാർട്ടപ്പുകളാണ് ഭാരതത്തിൽ ഉയർന്നു വന്നത്. ഇതിൽ ഭൂരിഭാഗവും നയിക്കുന്നത് യുവജനങ്ങളും വിദ്യാർത്ഥികളുമാണ്. ഇതുമാത്രമല്ല, യുവജനങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഒപ്പം നിൽക്കുകയാണ്. രാജ്യത്തെ മുൻനിര കമ്പനികളിൽ യുവജനങ്ങൾക്ക് ശമ്പളത്തോടുകൂടിയ പ്രായോഗിക തൊഴിൽ പരിശീലനം നൽകുന്ന പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതി, ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവജനങ്ങൾക്ക് പ്രോത്സാഹന തുകയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കി 10 ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വികസിത് ഭാരത് റോസ്ഗാർ യോജന, കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെ ഒഴിവുകളിലേക്ക് യുവജനങ്ങളെ വേഗത്തിൽ നിയമിക്കുന്നതിനായി രാജ്യത്തുടനീളം നടത്തുന്ന ബൃഹത്തായ തൊഴിൽ മേളകളായ റോസ്ഗാർ മേള എന്നിവ ഏറെ വിജയം കണ്ടുകഴിഞ്ഞു. നൈപുണ്യ വികസനത്തിൽ യുവജനങ്ങൾക്ക് സൗജന്യമായി വ്യവസായാധിഷ്ഠിത നൈപുണ്യ പരിശീലനവും സർട്ടിഫിക്കേഷനും നൽകി അവരെ സ്വയം പ്രാപ്തരാക്കുന്ന PM കൗശൽ വികാസ് യോജന, ITIകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള PM സേതു, യുവ സംരംഭകർക്ക് നികുതി ഇളവുകൾ, സാമ്പത്തിക സഹായം, മെന്റർഷിപ്പ് എന്നിവ നൽകി പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ സഹായിക്കുന്ന സ്വയം തൊഴിൽ സംരംഭകത്വവും, സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഈടുരഹിതമായി ചെറിയ വായ്പകൾ നൽകുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ, 15 മുതൽ 29 വയസ്സുവരെ യുവജനങ്ങളെ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെത്തിച്ച് നേതൃപാടവം, വാലന്റിയറിംഗ്, വ്യക്തിത്വ വികസനം എന്നിവ വളർത്തുന്നതിനുള്ള സ്വയംഭരണ സ്ഥാപനമായ മേരാ യുവഭാരത് എന്നിവയ്ക്കു പുറമെ ഇന്ത്യൻ സായുധ സേനയിൽ 4 വർഷത്തെ സേവനത്തിനായി യുവജനങ്ങളെ നിയമിക്കുന്ന വിപ്ലവകരമായ പദ്ധതി അഗ്നിവീറും യുവജനങ്ങൾക്കായി ഒരുക്കി. ലഹരി വിപത്തിനെതിരായ ദേശീയ തലത്തിലുള്ള യുവജന മുന്നേറ്റമായ നശാമുക്ത യുവഭോർ വികസിത ഭാരത സങ്കല്പ അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു കഴിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരായ 100 ആഴ്ച നീളുന്ന രാജ്യവ്യാപക ജനപങ്കാളിത്ത പരിപാടിക്ക് ഇതോടെ തുടക്കമായി. രാജ്യത്തെ 10,000-ത്തിലധികം കേന്ദ്രങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ പരിപാടിയിൽ പങ്കാളികളാകും. മൈ ഭാരത് സന്നദ്ധ പ്രവർത്തകർ, മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം സന്നദ്ധ പ്രവർത്തകർ, യൂത്ത് ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ലധികം ആത്മീയ സംഘടനകൾ എന്നിവർ പരിപാടിയിൽ പങ്കാളികളാകും. യുവജനങ്ങൾക്കായി പൊതുപരീക്ഷാ ക്രമക്കേട് ബില്ലിൽ ഭേദഗതി വരുത്തിയതും ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ്. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചും കർശന ശിക്ഷകൾ ഏർപ്പെടുത്തിയും പൊതുപരീക്ഷകളിലെ അന്യായമായ രീതികൾ തടയുക എന്നതാണ് നിയമത്തിൻ്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഭാവി സുരക്ഷിതമാക്കുന്നതിനൊപ്പം ശക്തമായ നിയമ ചട്ടക്കൂട് സൃഷ്ടിച്ച് പരീക്ഷാ സമ്പ്രദായത്തിൽ സുതാര്യത, നീതി, സത്യസന്ധത എന്നിവ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു.
10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ ശിക്ഷകൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തി. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. മറ്റൊന്ന്, അതിർത്തി ഗ്രാമങ്ങളിലേക്ക് യുവജനങ്ങളെ എത്തിച്ചുള്ള 2026 വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്തവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യുവശക്തി രാജ്യത്തിന്റെ വെല്ലുവിളികളും പരിഹാരങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്നും ഭാരതത്തിന്റെ യുവ സുഹൃത്തുക്കൾ രാജ്യമെമ്പാടും അസാധാരണമായി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള യാത്രകൾ അക്കാദമിക് സ്ഥാപനങ്ങൾ വഴി വിദ്യാഭ്യാസ ടൂറുകൾക്കായി ആവശ്യപ്പെടാനും പ്രധാനമന്ത്രി യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അതിർത്തി ഗ്രാമങ്ങളെ അവസാന ഗ്രാമങ്ങളായി ഉപേക്ഷിച്ചിരുന്നിടത്തുനിന്ന് ഇന്ന് ആദ്യ ഗ്രാമങ്ങളായി പുനർനിർമ്മിച്ചുവെന്നും വൈദ്യുതി, റോഡുകൾ, പൈപ്പ് വെള്ളം, ഗ്യാസ് കണക്ഷനുകൾ, മികച്ച ഇന്റർനെറ്റ് എന്നിവ എത്തിച്ചതിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നാഴികക്കല്ലുകൾ സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവജനങ്ങളെ രാജ്യം എങ്ങനെ കാണുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണമായിരുന്നു ഡൽഹി IITയിലെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. പുതിയ വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്താൻ ധൈര്യം കാണിക്കുന്നവർക്ക് വെല്ലുവിളികളും അവസരങ്ങളായി മാറുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. സാങ്കേതികവിദ്യയിലെ വികാസം ലോകത്തെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 20-30 വർഷത്തിൽ ലോകം എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ മാറ്റത്തിന്റെ ഘട്ടം വരുമ്പോഴെല്ലാം വെല്ലുവിളികൾക്കൊപ്പം പുതിയ അവസരങ്ങളും പിറവിയെടുക്കും. യുവജനങ്ങളുടെ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനു വേണ്ടി കൂടിയാകണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ജീവിതത്തിലെ അടുത്ത 30-35 വർഷങ്ങളിൽ ചെയ്യുന്നത് എന്തും വികസിത ഭാരതത്തിലേക്കുള്ള ലക്ഷ്യത്തെ സ്വാധീനിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങൾ എത്രത്തോളം ശാക്തീകരിക്കപ്പെടുന്നുവോ അത്രത്തോളം രാജ്യം ശക്തമാകും. ചിപ്പ് മുതൽ ഷിപ്പ് വരെ എല്ലാം ഭാരതത്തിൽ യുവജനങ്ങൾ നിർമ്മിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രായോഗിക ജീവിതത്തെ നേരിടുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. IIT പരീക്ഷകളിൽ സിലബസ് ഉണ്ടാകും, എന്നാൽ ജീവിതത്തിന്റെ പരീക്ഷകളിൽ എല്ലാം സിലബസിന് പുറത്തുള്ളതായിരിക്കും. ചിലപ്പോൾ ചോദ്യം എന്തെന്ന് പോലും മനസ്സിലാക്കാനാകില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ തീരുമാനമെടുക്കുമ്പോഴും രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടാകുമെന്നുകൂടി ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. IITയിലെ ബിരുദ ജേതാക്കളിൽ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടാകണമെന്നും ക്യാമ്പസ് ജീവിതകാലത്തെ ഓർമ്മകളെ എന്നും ചേർത്ത് പിടിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. യുവജനങ്ങളാണ് ഭാവി ഭാരതത്തിന്റെ നെടുംതൂണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അങ്ങനെ രാജ്യത്താകമാനം യുവജനങ്ങളുമായി കൈകോർത്ത് അവരുടെ ഉന്നമനത്തിന് അതീവ പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടം പദ്ധതികളുടെ വിജയഗാഥയുടെ കരുത്തിലാണ് ഭാരതം അന്താരാഷ്ട്ര യുവജന ദിനാഘോഷം ആഘോഷിക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ കൌണ്ടി പ്രദേശത്തെ യുവ കർഷകനായ ശ്രീ മനു തോമസാണ് ഇന്ന് കിസാൻ വാണിയിൽ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. കന്നുകാലി വളർത്തലിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ മനുവുമായി സംസാരിക്കുന്നത് അർജുൻ ദാസ്.
1: നമസ്കാരം. നമസ്കാരം. അങ്ങ് എത്ര കാലമായി ഈ കന്നുകാലി വളർത്തലിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു?
2: ഞാൻ ജനിച്ച കാലം തൊട്ട് വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 8 വർഷത്തോളമായിട്ട് സ്ഥിരമായി പശുവിനെ വളർത്തുന്നുണ്ട്.
1: അപ്പൊ ഇപ്പൊ പൂർണ്ണമായും കന്നുകാലി കൃഷിയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലേ?
2: അതെ, പൂർണ്ണമായും പശു വളർത്തലിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.
1: വിദ്യാഭ്യാസമൊക്കെ എവിടം വരെയായിരുന്നു?
2: ഞാൻ ബികോം പോയി. ബികോം കഴിഞ്ഞിട്ട് പിന്നെ കൊറോണയൊക്കെ ആയപ്പോഴത്തേക്കും പശു വളർത്തലിലേക്ക് കൂടുതൽ സജീവമായതാണ്.
1: അപ്പൊ 8 വർഷമായിട്ട് സജീവമായിട്ട് കന്നുകാലി കൃഷിയിൽ തന്നെ ശ്രദ്ധിക്കുകയാണ് അല്ലേ? നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത്

0: ഒരു കാരണം വിശദീകരിക്കാം.
1: ഞാൻ ക്ഷീരമേഖലയിലേക്ക് കടന്നു വരുന്നത് പശു വളർത്തലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നേരത്തെ മുതൽ ചെറുപ്പം തൊട്ടേ വീട്ടിൽ പശുക്കൾ ഉണ്ടായിരുന്നു. പിന്നെ കൊറോണയൊക്കെ ആയപ്പോഴത്തേക്കും കൂടുതൽ മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ കൂടുതൽ സജീവമായിട്ട് ക്ഷീരമേഖലയിലേക്ക് കടന്നു വന്നു.
0: ഫാം ആയിട്ട് തുടങ്ങിയത് ഈ കോവിഡ് വരുന്ന ആ ഒരു സമയത്താണ്.
1: ആ അതെ, കൊറോണയുടെ സമയത്താണ് കൂടുതലായി പശുക്കളെ വളർത്താൻ തുടങ്ങിയത്.
0: ഇപ്പൊ എത്ര പശുക്കളുണ്ട്?
1: ഇപ്പോൾ 12 പശുണ്ട്.
0: കറവയുള്ളത് എത്ര എണ്ണം ഉണ്ട്?
1: കറവയുള്ള 10 പശുക്കളുണ്ട്.
0: രണ്ടെണ്ണം കുഞ്ഞുങ്ങളാണ്?
1: രണ്ടെണ്ണം ചെനയുള്ള പശുക്കളാണ്.
0: ഒരു ദിവസം രാവിലെ എത്ര മണി തൊട്ട് പശുവിന്റെ പരിപാലന പ്രവർത്തനങ്ങൾ ആരംഭിക്കണം?
1: രാവിലെ ഒരു 4 മണി ആകുമ്പോഴത്തേക്കും പശുക്കളുടെ ക്ലീനിങ്, പിന്നെ അത് കഴിഞ്ഞ് കറവയെ തുടങ്ങും. കറവയുടെ സമയത്ത് തന്നെ ഞാനും അമ്മയും ചേർന്നാണ് പശുവിനെ നോക്കുന്നത്. അപ്പൊ കറവയുടെ സമയത്ത് തന്നെ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ തുടങ്ങും.
0: എന്തൊക്കെ തീറ്റ കൊടുക്കുന്നത്?
1: കാരിത്തീറ്റയും ചോളപ്പൊടി അങ്ങനെയുള്ള തീറ്റയൊക്കെയാണ് കൊടുക്കുന്നത്. അത് കൊടുക്കും കറവയുടെ സമയത്ത് തന്നെ അത് കൊടുക്കും. അത് കഴിഞ്ഞ് കറന്നു കഴിയുമ്പോഴത്തേക്കും പുല്ലോ അല്ലെങ്കിൽ വൈക്കോലോ കൊടുക്കും. ഏകദേശം ഒരു 7 മണി ആകുമ്പോഴത്തേക്കും ആ രാവിലത്തെ പണികളെല്ലാം തീരും.
0: അപ്പോ കുളിപ്പീരൊക്കെ അത് രാവിലെ തന്നെ ചെയ്യും? അത്
1: കുളിപ്പീര് രാവിലെ കറക്കുന്നതിന് മുമ്പ് ഒരു 3:30-4 മണിയോടുകൂടി ക്ലീനിങ് എല്ലാം
0: തൊഴുത്തും കഴുകി കുളിപ്പീരും കഴിഞ്ഞിട്ടാണ് കറവയിലേക്ക് മാറുന്നത് അല്ലെ?
1: അപ്പൊ
0: രാവിലെ കറക്കുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് കറക്കുന്ന രീതിയാണോ അതോ മെഷീൻ ഉപയോഗിച്ച്?
1: പശുക്കളെ എല്ലാം കൈകൊണ്ട് കറക്കുന്ന രീതിയാണ്
0: നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ്.
1: അതെ,
0: മെഷീൻ ഏതെങ്കിലും സമയത്ത് പരീക്ഷിച്ച് നോക്കിയിരുന്നു?
1: ഇല്ല, മെഷീൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പശുക്കൾക്ക് അകിടുവീക്കം പോലുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വരാറില്ല.
0: ശരി. അപ്പൊ നമ്മൾ നാച്ചുറൽ ആയിട്ട് കൈകൊണ്ട് കറക്കുന്നതാണ് പശുവിന്റെ ആരോഗ്യത്തിന് നല്ലത്.
1: അതെ,
0: ഈ അകിടുവീക്കം വരും എന്നുള്ള ഒരു ഇത് കൊണ്ടാണോ ഇതുവരെ അങ്ങനെ ഒരു പരീക്ഷണം നോക്കാൻ?
1: അല്ല, ഇതുവരെ അങ്ങനെ മെഷീൻ ഉപയോഗിച്ചിട്ടില്ല, കൈകൊണ്ടാണ് കറക്കുന്നത്. അതാണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നി. അതുകൊണ്ട്
0: 12 പശുക്കളെ കറക്കുമ്പോ ഏകദേശം എത്ര സമയം എടുക്കും എല്ലാത്തിനും?
1: രാവിലെ ഒരു 1.5 മണിക്കൂറോളം കറവയുണ്ട്. ഉച്ച കഴിഞ്ഞ് 1.5 മണിക്കൂർ മിച്ചം കറക്കാനായിട്ട് സമയം.
0: 7 മണിയാകുമ്പോ രാവിലെ എല്ലാ പണികളും തീർക്കാനായിട്ട് പറ്റും.
1: അതെ.
0: അതിനുശേഷം അങ്ങയുടെ ഒരു ദിനചര്യ എങ്ങനെയാണ്? അതായത് 7 മണി കഴിഞ്ഞാൽ പിന്നെ പാല് വിൽപ്പനയ്ക്ക് വേണ്ടി പോകണം, അത് എങ്ങനെയാണ്?
1: 7 മണി കഴിഞ്ഞാൽ ഒരു 7:30 ആകുമ്പോഴത്തേക്കും പാലും കൊണ്ടുപോകും. പാല് കൊണ്ടുപോയിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേക്കും സൊസൈറ്റിയിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞ് 8 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരും. 8 മണിയാകുമ്പോൾ തിരിച്ചു വന്ന് കാപ്പി കുടിക്കും. കാപ്പി കുടിച്ചിട്ട് പുല്ല് ചെത്താൻ പോകും. പുല്ല് ചെത്തി ഒരു 9:30 തിരിച്ചു വരും. പുല്ലുകൊണ്ട് സ്റ്റോക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ എല്ലാം തൊഴുത്തൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് നമ്മുടെ എല്ലാ അന്നത്തെ രാവിലത്തെ പണികളെല്ലാം തീരും. പിന്നെ ഒരു 3 മണി വരെ റെസ്റ്റ് എടുക്കും.
0: മൂന്നാമ്പോ വീണ്ടും ഉച്ച കഴിഞ്ഞത്തെ കറവ ആരംഭിക്കും.
1: അതെ, ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി പിന്നെ പശുക്കൊക്കെ വെള്ളം കൊടുക്കുക, ക്ലീനിങ് എല്ലാം നടക്കും. ഒരു 3:30 കറവ ആരംഭിക്കും. ആ കറവ ഒരു 4:45 ആകുമ്പോഴത്തേക്കും കറവ കഴിയും. പിന്നെ പശുക്കൾക്ക് വൈക്കോലോ അല്ലെങ്കിൽ പുല്ലോ ഇട്ട് കൊടുക്കും. അതോടുകൂടി ആ വൈകുന്നേരത്തെ പണി അങ്ങ് തീരും. പിന്നെ ഒരു വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ഒന്നുകൂടെ കൂടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടും. ഒരു 6:30, 6:30 വൈകിട്ടത്തെ പണികളെല്ലാം തീരും.
0: എല്ലാം തീരും. അപ്പൊ 12 പശുവിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഈ സമയം കൊണ്ട് ഓടിയെത്തുന്നുണ്ടോ?
1: അലസത ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഒരു 15 പശുവിനെയൊക്കെ നോക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല.
0: പശു വളർത്തിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ പണി എന്ന് പറയുന്നത് ഇതിനുള്ള ഭക്ഷണം, അതായത് പുല്ലുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പുല്ല് വളർത്തുകയാണോ? പുല്ലിന്റെ ഒരു സോഴ്സ് നമുക്ക് എവിടുന്നാണ്?
1: കുറച്ച് പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്, ബാക്കി അടുത്തുള്ള പറമ്പുകളിൽ നിന്നൊക്കെ ചെത്തും. പിന്നെ പുല്ലില്ലാത്ത സമയങ്ങളിൽ കൂടുതലും വൈക്കോലാണ് കൊടുക്കുന്നത്.
0: വൈക്കോല് നമുക്ക് ഇവിടെ കിട്ടാനുണ്ടോ?
1: വൈക്കോല് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അത് ഓരോ സമയത്തും പല വിലയായിരിക്കും. കൂടുതലായി കിട്ടുന്ന സമയത്ത് വില കുറവായിരിക്കും. അപ്പോൾ കൂടുതലും എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കും മഴക്കാലത്തേക്ക്. അങ്ങനെയാണ് പോകുന്നത്.
0: ഏത് സീസൺ ആണെങ്കിലും നമുക്ക് വൈക്കോല് കിട്ടാനുണ്ടോ? അപ്പൊ
1: ഉണ്ട്. ഏത് സമയത്താണെങ്കിലും വൈക്കോല് കിട്ടാനുണ്ട്. വേനൽക്കാലത്താണെങ്കിൽ വില കുറവുള്ള സമയത്ത് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും.
0: അപ്പൊ നോർമലി നമ്മളിപ്പോ പശുവിന് ആഹാരം കൊടുക്കുന്നത് പുല്ലിന്റെ അതേ അളവിൽ തന്നെ വൈക്കോലുണ്ടോ അതോ വേറെ അനുപാതത്തിലാണോ?
1: ഒരു നേരം പുല്ലാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു നേരം വൈക്കോല് കൊടുക്കും. അങ്ങനെ മാറി മറിച്ചും പുല്ല് കിട്ടാത്ത സമയത്ത് കൂടുതലും വൈക്കോലാണ് കൊടുക്കുന്നത്.
0: പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വേനൽക്കാലത്ത് നമുക്ക് പുല്ല് കിട്ടാൻ പ്രശ്നമുണ്ടോ?
1: വേനൽക്കാലത്ത് നല്ല വേനലായി കഴിയുമ്പോൾ പുല്ലിന്റെ ലഭ്യത കുറയും. ആ സമയത്ത് വൈക്കോലാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്.
0: അപ്പൊ നമ്മളിപ്പോ നട്ട് പുല്ല് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏതിനാണ് ചെയ്യുന്നത്?
1: സൂപ്പർ നേപ്പിയർ ആണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്.
0: ആ പുല്ല് കൃഷി ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാ പുല്ല് കൃഷി ചെയ്യുന്നത്, എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: മഴക്കാലമാകുമ്പോൾ സ്ഥലം റെഡിയാക്കി പുല്ല് നടും. പുല്ല് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ പുല്ല് വിളവെടുക്കാൻ സാധിക്കും. പിന്നെ തുടർന്ന് ഒരു 30 ദിവസം കൂടുമ്പോൾ പുല്ല് വെട്ടാൻ സാധിക്കും.
0: പുല്ലിന് മഴ കൂടുതൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം പുല്ലിന് അഴുകൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ?
1: മഴക്കാലത്ത് കൂടുതലായിട്ട് മഴ നിന്ന് കഴിയുന്ന സമയത്ത് പുല്ലിന് അഴുകലുണ്ടാകും, വളർച്ച കുറയും. ആ സമയത്ത് അടുത്തുള്ള പറമ്പുകളിൽ നിന്നൊക്കെ പുല്ല് ശേഖരിക്കാൻ പോകും.
0: നമുക്ക് പുല്ല് ആവശ്യത്തിന് വേണ്ടതായതുകൊണ്ട് കൃത്യം 30 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ചെത്താൻ പറ്റുന്നുണ്ടോ?
1: 30-40 ദിവസം കൊണ്ട് അടുത്ത റൗണ്ട് ചെത്താറായി വരും.
0: ചെത്താറായി വരും.

0: അതിൽ കൂടുതൽ നിന്നു കഴിഞ്ഞാൽ പുല്ലിനകത്ത് കേടാണോ?
1: നിന്നു കഴിഞ്ഞാൽ അങ്ങനെ കേടൊന്നും ഇല്ല. ഒത്തിരി മൂത്തു പോയി കഴിഞ്ഞാൽ പശുക്കളുടെ പാൽ ഉൽപാദനം കുറയും. അതുകൊണ്ട് ഒരു 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും പറ്റിയെടുക്കും.
0: പശുക്കളെ നമുക്കിപ്പോ കൂട്ടിൽ നിന്ന് അഴിച്ച് പുറത്തു കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
1: അങ്ങനെ പശുക്കളെ കൂട്ടിൽ നിന്ന് അഴിച്ച് കെട്ടാനുള്ള സൗകര്യം ഒന്നുമില്ല. നമ്മള് കൂട്ടിൽ തന്നെ നിർത്തിയാണ് പശുക്കളെ വളർത്തുന്നത്. വേനൽക്കാലത്തൊക്കെ മുറ്റത്തൊക്കെ അഴിച്ചു കിട്ടാത്ത.
0: പിന്നെ മറ്റുള്ള, അതായത് പശുവിനാവശ്യമുള്ള പോഷകങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് ഇപ്പൊ ചോളം കൊടുക്കുന്ന കാര്യം പറഞ്ഞു, അങ്ങനെ എന്തൊക്കെ കാലിത്തീറ്റയായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
1: കാലിത്തീറ്റയായിട്ടപ്പം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോളപ്പൊടി കൊടുക്കും. ചെറിയ തോതില് പശുക്കൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കും, അരിയിട്ട്. അതൊക്കെയാണ് കൊടുക്കുന്നത്.
0: അത് എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ?
1: എല്ലാ ദിവസവും തന്നെ കൊടുക്കാറുണ്ട്.
0: പിന്നെ പശുവിന് വെള്ളം കൊടുക്കുന്ന കാര്യം പറഞ്ഞു, അത് ഈ കാടി കൊടുക്കുകയാണോ അതോ അല്ലാത്ത വെള്ളവും കൊടുക്കുന്നുണ്ടോ?
1: പശുക്കൾക്ക് രണ്ടു നേരവും കാലിത്തീറ്റയോടൊപ്പം വെള്ളം ചേർത്താണ് കൊടുക്കുന്നത്. അല്ലാതെ എപ്പോഴും വെള്ളം കൊടുക്കുന്ന സിസ്റ്റം ഒന്നും
0: ചെയ്യുന്നില്ല അല്ലേ? അതുപോലെ തന്നെ പശുവിന് കാൽസ്യം വളരെ അത്യാവശ്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ കാൽസ്യത്തിന്റെ സപ്ലിമെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ആവശ്യം വരാറുണ്ടോ?
1: പശുക്കൾക്ക് എല്ലാ ദിവസവും തന്നെ ഒരു 80 മില്ലി വെച്ച് കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കാറുണ്ട്.
0: അത് ഈ കാലിത്തീറ്റയോടൊപ്പം കൊടുക്കുകയാണ്?
1: കാലിത്തീറ്റയോടൊപ്പം മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്.
0: നമുക്കൊരു പശുക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന സമയത്ത് അതിന്റെ പരിപാലനം എങ്ങനെയാ ചെയ്യുന്നത്?
1: ഒരു പശുക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യത്തെ 3 മാസം തള്ളപ്പശുവിന്റെ പാലാണ് കൂടുതലായും കൊടുക്കുന്നത്. ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കന്നിപ്പാല് വയറ് നിറച്ച് ഒരു കുട്ടിയെ കുടിപ്പിക്കും. തുടർന്ന് 3 മാസം, ആദ്യത്തെ മാസം 3 ലിറ്റർ പാല്, രണ്ടാമത്തെ മാസം 2 ലിറ്റർ പാല്, അത് കഴിയുമ്പോൾ 1 ലിറ്റർ പാല് കൊടുത്ത് കുട്ടിയുടെ പാല് കൊടുക്കാൻ നിർത്തും.
0: ഈ പശുക്കുട്ടി പുല്ല് അങ്ങനെയുള്ളതൊക്കെ തിന്നാൻ തുടങ്ങണമെങ്കിൽ എത്ര മാസം?
1: ഏകദേശം ഒരു 10-25 ദിവസം കഴിയുമ്പോൾ തൊട്ട് കുട്ടികൾ തീറ്റ തിന്നു തുടങ്ങും.
0: കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി അമ്മയുടെ പാലല്ലാണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ?
1: കൂടുതലായും കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി തള്ളപ്പശുവിന് പാലാണ് കൊടുക്കുന്നത്. തുടർന്ന് തീറ്റ തിന്നാൻ തുടങ്ങുന്ന പ്രായമാകുമ്പോൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ വരമരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് ചെറിയ രീതിയിൽ കാലിത്തീറ്റയൊക്കെ കൊടുത്തു തുടങ്ങും. ഒരു 35-40 ദിവസത്തോടു കൂടിയൊക്കെ കാലിത്തീറ്റയൊക്കെ തിന്നു തുടങ്ങും.
0: ഒരു പശുക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ചെന പിടിക്കണമെങ്കിൽ എത്ര നാളാണ് സാധാരണ വേണ്ടത്?
1: ഒരു പശുക്കുട്ടി ഉണ്ടായ 18 മാസമാകുമ്പോൾ അതിനെ കുത്തിവെക്കും. കുത്തിവെച്ച് കഴിഞ്ഞാല് ചെന പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 9 മാസത്തോളം അതിന് നല്ല രീതിയിൽ തീറ്റ കൊടുത്ത് നോക്കും. അത് കഴിയുമ്പോൾ പ്രസവിക്കും. ഏകദേശം ഒരു 2.5 വർഷത്തോളം കഴിയുമ്പോൾ ഒരു പശുക്കുട്ടി പശുവായി മാറും.
0: അപ്പൊ ഈ ഗർഭകാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേക സംരക്ഷണം വേണമെന്ന് പറഞ്ഞു, അത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്?
1: കറവയുള്ള പശുക്കളാണെങ്കിൽ ഏകദേശം പ്രസവിച്ച് ഒരു 3 മാസം കഴിയുമ്പോൾ കുത്തിവെക്കും. കുത്തിവെച്ച് ചെന പിടിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 മാസം ആകുമ്പോഴത്തേക്കും ഒരു നേരം കറവയാക്കും. 7 മാസത്തോടുകൂടി പൂർണ്ണമായും പശുവിന്റെ കറവ നിർത്തി. 2 മാസത്തോളം പശുക്കൾക്ക് വറ്റുകറവക്കാലമാണ്. ആ സമയത്ത് നന്നായി തീറ്റയും കാലിത്തീറ്റയും കൊടുത്ത് നന്നായി നോക്കും.
0: അപ്പോഴീ കാൽസ്യം കൂടുതലായിട്ട് കൊടുക്കണം ഗർഭകാലഘട്ടത്തിൽ?
1: ഗർഭകാലഘട്ടത്തിൽ കറവ നിർത്തുന്ന സമയം തൊട്ട് പ്രസവിക്കുന്നിടം വരെ പശുക്കൾക്ക് കാൽസ്യം കൊടുക്കാറില്ല.
0: അപ്പോ കറവയുള്ള പശുവിനാണോ കൂടുതൽ കാൽസ്യം ആവശ്യമുള്ളത്?
1: കറവയുള്ള സമയത്താണ് പശുക്കൾക്ക് കാൽസ്യത്തിന്റെ ആവശ്യമുള്ളൂ. പിന്നെ പ്രസവിക്കുന്ന ഉടനെ തൊട്ട് കാൽസ്യം കൊടുക്കാൻ തുടങ്ങും.
0: നമുക്കിപ്പോ പാലിൽ നിന്ന് പല ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? അതിനെ കുറിച്ച് പ്ലാൻ ഇട്ടിട്ടുണ്ടോ?
1: പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊന്നും തന്നെ നിർമ്മിക്കുന്നില്ല.
0: പാലായിട്ട് തന്നെ
1: അളക്കുകയാണ് ചെയ്യുന്നത്.
0: നമ്മൾ പശുവിനെ വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് വാങ്ങാൻ, ഒരു ലക്ഷണമൊത്ത അല്ലെങ്കിൽ നല്ലൊരു പശുവിനെ വാങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക?
1: പശുവിനെ കൂടുതലായും വാങ്ങുന്നത് നമ്മുടെ അടുത്ത് തന്നെയാണ്, തമിഴ്നാട് കമ്പം പാളയം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായും പശുക്കളെ മേടിക്കുന്നത്. മേടിക്കുമ്പോൾ 2-3 പ്രസവത്തിലുള്ള പശുക്കളെയാണ് കൂടുതലായും മേടിക്കുന്നത്. പാലുൽപാദനം കൂടുതലുള്ള പശുക്കളെ, ഒരു 20-25 ലിറ്റർ പാലോളം പാലിൽ കൂടുതൽ ഉൽപാദനമുള്ള പശുക്കളെയാണ് കൂടുതലായും മേടിക്കുന്നത്.
0: ഇപ്പൊ നമുക്ക് അതുപോലെ ഒരു പശുവിന് ഏകദേശം എത്ര വില വരും?
1: ഒരു 20 ലിറ്ററിന് മുകളിൽ പാലുള്ള ഒരു പശുവിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 85,000 തൊട്ട് ഒരു 1-10 വരെയൊക്കെ വില വരുന്നുണ്ട്.
0: അത്രയും വരുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോ ചെയ്യുന്ന പശു ഏത് ഇനമാണ്?
1: നമ്മൾ കൂടുതലായും പരിപാലിക്കുന്നത് HF, JRC, ക്രോസ് ഇനത്തിലുള്ള പശുക്കളെയാണ്. ആ പശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷിയും ഉണ്ട്. അതോടൊപ്പം തന്നെ വലിയ സംരക്ഷണമില്ലാതെ തന്നെ അവയെ പരിപാലിക്കാൻ പറ്റും. അതുകൊണ്ട് HF, JRC, ക്രോസ് പശുക്കളെയാണ് വളർത്തുന്നത്.
0: അപ്പൊ ഈ HF-ന്റെയും JRC-യുടെ രണ്ടിന്റെയും ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ?
1: അതെ.
0: അത് പാലുൽപാദനത്തിന്റെ കാര്യത്തിലും നല്ലതാണോ അതോ അതെങ്ങനെയാണ്?
1: പാലിന് ഒരു മീഡിയം വിലയും ലഭിക്കും. പശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷിയും ഉണ്ട്. അതുകൊണ്ട് HF, JRC, ക്രോസ് പശുക്കളെയാണ് കൂടുതലായും.
0: പശുക്കൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും മുൻകരുതൽ എടുക്കാറുണ്ടോ, അതൊക്കെ എങ്ങനെയാണ്?
1: കൃത്യമായ പരിചരണം ഉള്ളതുകൊണ്ട് പശുക്കൾക്ക് അങ്ങനെ പൊതുവെ അസുഖങ്ങളൊന്നും വരാറില്ല. പിന്നെ എല്ലാ പശുക്കളും ഇൻഷുർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുള്ള മരണം കൊണ്ടൊക്കെ പശുക്കൾ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഇൻഷുർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് അത് നമുക്ക് നേട്ടമാണ്.
0: പശുവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ, അതായത് പറമ്പിലുണ്ടാകുന്ന സാധാരണ പുല്ലൊക്കെ കൊടുക്കുമ്പോൾ, ചില പുല്ലുകൾ

0: പശുവിന് ദഹനം കേട്ടൊക്കെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനെ കുറിച്ച് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ച് അറിയാം.
1: പശുക്കൾക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ ഒരുപക്ഷെ ദഹനക്കേടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്നതിലുള്ള ക്രമീകരണമാണ് കൃത്യസമയത്ത് കൃത്യമായ തീറ്റ നൽകുക.
0: പശുവിന്റെ വിശപ്പിനുള്ള തീറ്റ കൊടുക്കുക എന്നുള്ളതാണ്.
1: അതെ, പശുക്കളുടെ ആവശ്യത്തിനുള്ളത് മാത്രം നൽകുക, അളവിൽ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ കൃത്യസമയത്ത് കൃത്യമായി തീറ്റ കൊടുക്കുക, അതാണ്.
0: പിന്നെ പശുവിന്റെ ചാണകമുണ്ട്, അത് നമുക്ക് പറമ്പിൽ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുവാണോ, അതെന്താണ് ചെയ്യുന്നത് സാധാരണ?
1: പശുവിന്റെ ചാണകം പൂർണ്ണമായും കൃഷി ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഏലകൃഷിയാണ് കൂടുതലുള്ളത്, അപ്പോൾ ഏലത്തിന്റെ വളമായിട്ടാണ് ചാണകം ഉപയോഗിക്കുന്നത്.
0: അത് ബയോഗ്യാസ് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ അതോ?
1: ബയോഗ്യാസ് ഉപയോഗിക്കുന്നില്ല, മിച്ചമുള്ള ചാണകം ഉണക്കി വേനൽക്കാലത്ത് ഉണക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് നല്ല വില കിട്ടാറുണ്ട്.
0: നമ്മുടെ പറമ്പിന് ആവശ്യമുള്ളതിനേക്കാൾ വീണ്ടും, അതായത് കൂടുതലായിട്ട് ചാണകം നമുക്ക് പിന്നെയും ലഭ്യമായിട്ടുണ്ട്.
1: മിച്ചമുള്ളത് വിൽക്കുകയാണ് ചെയ്യുന്നത് വേനൽക്കാലത്ത്.
0: ചിലയിടത്തൊക്കെ പശു ഫാം നടത്തുന്ന ആളുകളൊക്കെ പശുവിന് സംഗീതമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ, അതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു അനുഭവം പറയാമോ?
1: കൂടുതൽ മുതൽ മുടക്കി പശുക്കളെ വളർത്തുന്നതിൽ നിന്ന് നമുക്ക് പശുവിൽ നിന്നല്ലാതെ മറ്റൊന്നിൽ നിന്ന് നമുക്ക് വരുമാന മാർഗങ്ങളൊന്നും ലഭിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ച് പണം ചിലവാക്കുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് പശുവിൽ നിന്നാണ് നമുക്ക് ഇല്ല പശുവിൽ നിന്നാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സാങ്കേതികപരമായി ഒന്നും തന്നെ ചെയ്യാറില്ല.
0: പശുവിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ എങ്ങനെയാണ്?
1: പശുവിന്റെ ആരോഗ്യത്തിന് നല്ല കാലാവസ്ഥയാണ് ഇടുക്കിയിലെ കാലാവസ്ഥ. അതിതീവ്ര മഴ പെയ്യുന്ന സമയത്ത് മാത്രം പാലുൽപാദനത്തിൽ നേരിയ കുറവ് വരുമെന്നല്ലാതെ പശുക്കളെ വളർത്താൻ ഇടുക്കി ജില്ല നല്ല കാലാവസ്ഥയാണ്.
0: നമുക്കിവിടെ വേനൽക്കാലവും മഴക്കാലവും ഉണ്ട്. അപ്പോൾ ഈ മഴക്കാലമാണോ അതോ വെയിലുള്ള സമയമാണോ പശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ളത്?
1: വേനൽക്കാലമാണ് പശുക്കളുടെ ആരോഗ്യത്തിന് നല്ലത്. മഴക്കാലമായി കഴിയുമ്പോൾ സാംക്രമിക രോഗങ്ങൾ, ചർമ്മമുഴ, കുളമ്പ് രോഗം പോലുള്ള അസുഖങ്ങൾ, പനിയൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന സമയമാണ് മഴക്കാലം.
0: അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ട്?
1: ചർമ്മമുഴ, കുളമ്പ് രോഗം പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ 6 മാസം കൂടുമ്പോൾ മൃഗാശുപത്രിയിൽ നിന്ന് വന്ന് വാക്സിൻ എടുക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാറില്ല.
0: കൃത്യമായിട്ടുള്ള ഇങ്ങനെയുള്ള പരിചരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റുന്നു.
1: അതെ, കൃത്യമായ പരിചരണം ഉണ്ടെങ്കിൽ പശുക്കൾക്ക് ഒരു 90% രോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും.
0: പിന്നെ നമ്മുടെ ഒരു പരിപൂർണ ശ്രദ്ധ വേണമായിരിക്കും അല്ലെ, ഓരോ കാര്യങ്ങളും എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ.
1: കൃത്യമായ ടൈം ടേബിളോടെ പശുവിനെ നോക്കുന്നത് കൊണ്ട് പശു വളർത്തൽ ലാഭമാണ്.
0: ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ തീവ്രമായിട്ടുള്ള, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അതിതീവ്രമായിട്ടുള്ള മഴയാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നല്ലൊരു മഴക്കാലം ആകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫാമിൽ ശ്രദ്ധിക്കേണ്ടത്?
1: അതിതീവ്ര മഴയുള്ള സമയങ്ങളിലും തണുപ്പ് കൂടുതലുള്ള സമയങ്ങളിലും പശുക്കൾക്ക് കൂടുതലായും ഒത്തിരി തണുത്ത ആഹാരങ്ങളൊന്നും നൽകാറില്ല. വെള്ളമൊക്കെ ആണെങ്കിലും ചൂടാക്കിയാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കച്ചി കൂടുതലായി കൊടുക്കും. പശുക്കളെ എപ്പോഴും ഉള്ള കുളിപ്പീരൊക്കെ ഒഴിവാക്കും. അങ്ങനെ തണുപ്പിനെയൊക്കെ നിയന്ത്രിക്കുന്നത്.
0: മഴക്കാലത്ത് കൊതുകൊക്കെ പോലെയുള്ള ജീവികളുടെ ശല്യം പശുവിനുണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് സാധാരണ സ്വീകരിക്കാറുള്ളത്?
1: കൂടുതൽ മഴയും തണുപ്പുള്ള വെള്ളക്കെട്ടുകളൊക്കെ ഉള്ള സാഹചര്യത്തിൽ കൊതുകൊക്കെ പടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതൊക്കെ പൂർണ്ണമായും ഫാമിന്റെ പരിസരത്തു നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കാറുണ്ട്.
0: അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ മാർഗങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്?
1: ഫാമിന്റെ അടുത്തുള്ള വെള്ളക്കെട്ടുകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കും. പിന്നെ കൂടുതലായ കൊതുകുള്ള സമയങ്ങളിൽ രാവിലെയൊക്കെ പശുക്കൾക്ക് കൂട്ടിൽ ചെറിയ രീതിയിൽ പുക ഇടും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒഴിവാകും.
0: നമുക്കൊരു പശുവിന് കറവ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏകദേശം എത്ര മാസത്തേനാണ് കറവ് കിട്ടുന്നത്?
1: നല്ല പാലുൽപാദനമുള്ള പശുവാണെങ്കിൽ ഏകദേശം ഒരു 3 മാസക്കാലത്തോളം നല്ല പ്രസവിക്കുമ്പോൾ ലഭിക്കുന്ന പാല് ലഭിക്കും. പിന്നെ ചെനയ്ക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ നേരിയ തോതിൽ പാല് കുറയും. എന്നാലും കൃത്യമായ അളവിൽ കാലിത്തീറ്റയും പുല്ലും ഒക്കെ നൽകുകയാണെങ്കിൽ ഏകദേശം ഒരു 7 മാസത്തോളം നമുക്ക് ആ ലെവലിൽ പാല് കറക്കാൻ സാധിക്കും.
0: ഒരു ഫാമായിട്ട് നമ്മൾ പശു വളർത്തുമ്പോൾ നമുക്ക് ഒരു പശുവിനെ എത്ര വർഷം വരെ, എത്ര വയസ്സാകുന്നത് വരെ നമുക്ക് വളർത്താൻ പറ്റും?
1: ആരോഗ്യമുള്ള പശുക്കൾക്ക് പ്രായം ഒരു പ്രശ്നമല്ല. ഏകദേശം 8-9 പ്രസവം വരെയൊക്കെ പ്രസവിച്ച പശുക്കളൊക്കെ വീട്ടിലുണ്ട്. ആരോഗ്യം ആണ് പശുവിന്റെ, പ്രായമല്ല, പശുവിന്റെ ആരോഗ്യമാണ് പശുവിനെ വളർത്തുന്നതിന്റെ അടിസ്ഥാനം.
0: നമ്മള് പശുവിന് പുല്ല് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. നമ്മൾ നട്ടു വളർത്തുന്നത് ഈ പറഞ്ഞ സങ്കരയിനം പുല്ലാണ്. അതല്ലാണ്ട് മറ്റ് സാധാരണ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന തരം നാച്ചുറലായിട്ടുള്ള പുല്ല് അതും കൊടുക്കാറുണ്ടോ?
1: അതെ, അടുത്ത പറമ്പിൽ നിന്ന് ലഭിക്കുന്ന പശു കഴിക്കുന്ന എല്ലാ സാധനങ്ങളും പശുക്കൾ കൊടുക്കാറുണ്ട്. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ചക്ക ലഭിക്കുമ്പോൾ ചക്കയൊക്കെ കൂടുതലായിട്ട് പശു കൊടുക്കാറുണ്ട്.
0: ചക്ക കൊടുക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അതോ വേവിച്ചാണോ കൊടുക്കുന്നത്, അതിനെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
1: ചക്ക കൊടുക്കുമ്പോൾ ചക്ക വെട്ടി പശുവിന് പച്ചയായിട്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളവും പുല്ലും കൊടുത്തു

0: കഴിഞ്ഞ് ചെറിയ അളവിൽ ചക്ക കൊടുക്കും. ചക്ക കൊടുക്കുന്ന സമയത്ത് പാലുൽപാദനം കൂടുതലാണ്.
1: ആ നമുക്കിപ്പോൾ 12 പശു ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ ഈ 12 പശുവിനും കൂടി പുല്ല് ചെത്താനായിട്ട് ഏകദേശം എന്തേരം സമയം എടുക്കും?
0: പശുക്കൾക്ക് പുല്ല് ചെത്താനായിട്ട് രാവിലെ ഏകദേശം ഒരു 2 മണിക്കൂറോളം സമയം പുല്ല് ചെത്താറുണ്ട്.
1: അപ്പൊ രണ്ടുപേരും കൂടെ 2 മണിക്കൂർ ചെത്തുമ്പോൾ
0: രണ്ടുപേരും കൂടെ ഒരുമിച്ച് പുല്ല് ചെത്താൻ പോവാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരും. രാവിലെ രാവിലെ ഏകദേശം ഒരു 9 മണിയോടുകൂടി പുല്ല്, 8 മണിക്ക് പോയാലും 9 മണിയോടുകൂടി തിരിച്ചു വന്ന് എല്ലാ ജോലികളും തീരും.
1: ഇപ്പൊ നമ്മൾ വളർത്തുന്ന പുല്ലാണെങ്കിൽ പെട്ടെന്ന്
0: അതെ നമ്മളെത്തുകയാണെങ്കിൽ പെട്ടെന്ന് തിരിച്ച് വരും.
1: അതിപ്പോ എത്ര ഏക്കർ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്?
0: ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് പുല്ല്
1: കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും കൂടുതൽ സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുല്ല് ചെത്തിയെടുക്കുന്ന പ്രക്രിയ എളുപ്പമായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടല്ലേ. ഇത് ഒത്തിരി ഉയരത്തിൽ പൊക്കം വയ്ക്കുന്ന തരം പുല്ലാണോ?
0: അതെ, നല്ല വളർച്ച ഉള്ള പുല്ലാണ് സൂപ്പർ നേപ്പിയർ.
1: അതിന്റെ പുല്ലിന്റെ വിത്താണോ കിട്ടുന്നത്? അതിന്റെ നടിയിലൊക്കെ എങ്ങനെയായിരുന്നു?
0: അത് പുല്ലിന്റെ നടിയിൽ വസ്തു എന്ന് പറയുന്നത് പുല്ലിന്റെ കണയാണ്. ചോട്ടിൽ നിന്ന് മൂത്ത ഭാഗം വെട്ടി നടുകയാണ് ചെയ്യുന്നത്.
1: അപ്പൊ അതിന്റെ സോഴ്സ് എവിടെ നിന്നായിരുന്നു, കിട്ടിയത് എവിടെ നിന്നായിരുന്നു?
0: സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ലഭിച്ചതാണ്.
1: അതിന് ചാണകവും അങ്ങനെ എന്തെങ്കിലും വളങ്ങളൊക്കെ പുല്ലിന് ഇടാറുണ്ടോ?
0: ചാണകം പുല്ലിന് വളമായിട്ട് ഇടാറുണ്ട്, മറ്റു വളങ്ങളൊന്നും ഇടാറില്ല.
1: അത് എല്ലാ മാസവും ചെയ്യുക അതോ അതെപ്പോഴാണ് ചെയ്യുന്നത്?
0: മഴക്കാലത്ത് ആണ് ഇടുന്നത്.
1: പുല്ലിയെത്തിന് ശേഷമാണോ ഇടുന്നത്?
0: അതെ, പുല്ലിയെത്തി കഴിയുമ്പോൾ ചാണകം, പച്ചച്ചാണകം നേരിയ തോതിൽ.
1: ഈ വേനൽക്കാലത്ത് ഈ കൃഷി ചെയ്യുന്ന പുല്ലിന് നനച്ചു കൊടുക്കാറൊക്കെ ഉണ്ടോ?
0: നമുക്ക് വെള്ളത്തിന്റെ ലഭ്യത കുറവാണ്, അതുകൊണ്ട് പുല്ല് വേനൽക്കാലത്ത് അങ്ങനെ നനയ്ക്കാറില്ല. വേനൽക്കാലത്ത് പുല്ലിന്റെ ലഭ്യത കുറവാണ്, അതുകൊണ്ട്
1: വൈക്കോല് തന്നെ
0: കൂടുതലായും വൈക്കോലാണ് വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത്.
1: ശരി, വൈക്കോലൊക്കെ നമ്മളിപ്പോ വൈക്കോലും അതുപോലെ തന്നെ ചോളപ്പൊടിയുടെ കാര്യം പറഞ്ഞു, അതൊക്കെ നമ്മള് ഇവിടെ കിട്ടാനുണ്ടോ അതോ നമ്മൾ തന്നെ നേരിട്ട് തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്ന രീതിയാണോ?
0: തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഇവിടെ എത്തിച്ചു തരുന്ന ആളുകളുണ്ട്, അങ്ങനെയാണ്.
1: മറ്റെന്തൊക്കെ കൃഷികളാണ് ഉള്ളത്?
0: മറ്റ് കൃഷികൾ എന്ന് പറയുന്നാൽ ഏലം കൃഷി ചെയ്യാറുണ്ട്, ചെറിയ രീതിയിൽ കോഴി വളർത്തലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ
1: കോഴി വളർത്തലുണ്ടല്ലേ.
0: അതെ,
1: അത് വിപുലമായിട്ട് ചെയ്യുന്നുണ്ടോ?
0: വീട്ടാവശ്യത്തിന് ഉള്ള മുട്ടയും പാലും ഒക്കെ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
1: ആ ശരി, ഒരു കാലത്ത് ഇടുക്കി ജില്ലയിലെ എല്ലാ വീട്ടിലും മിനിമം ഒരു പശുവെങ്കിലും ഉള്ളൊരു കാലമുണ്ടായിരുന്നു. അത് ഒത്തിരി വിദൂരമല്ല, ഈ അടുത്ത കാലം വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പല വീടുകളിലും, അതായത് ആരും തന്നെ പശു കൃഷി ചെയ്യുന്നില്ല, എല്ലാവരും പശു കൃഷി ഉപേക്ഷിച്ചു വരുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു യുവ കർഷകൻ എന്ന നിലയിൽ, വളരെ ചെറുപ്പക്കാരനായ ഒരു ഫാം നടത്തുന്ന ഒരു ആളെന്ന നിലയിൽ, എങ്ങനെയാണ് കന്നുകാലി കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ?
0: ക്ഷീരമേഖല ഒരിക്കലും നഷ്ടത്തിലും അല്ല, ലാഭകരമല്ലാത്ത രീതിയിലുമല്ല. കൃത്യമായ പരിചരണം നൽകുകയാണെങ്കിൽ ക്ഷീരമേഖല വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ യുവാക്കളൊക്കെ കൃഷിയിൽ നിന്നൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ പശുക്കളെയൊക്കെ പരിപാലിച്ച് കൃഷിയൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും.
1: പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, അതായത് ഇപ്പോൾ ഒരു പശുവിനെ നോക്കാൻ പ്ലാൻ ഉള്ള ഒരാൾക്ക് അയാൾ തന്നെ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയല്ല, പശു വളർത്തൽ അപകടമാണെന്ന് പറഞ്ഞ് ഇതിലേക്ക് കടന്നു വന്ന് വിപുലമായി അങ്ങേപോലെ ഫാം പോലെ വളരെ വിപുലമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ആളുകൾക്ക് ഇത് ലാഭകരമാക്കി മാറ്റാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങയുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാമോ?
0: കൃത്യമായ പരിചരണം പശുക്കൾക്ക് നൽകുകയാണെങ്കിൽ പശു വളർത്തൽ ഒരിക്കലും നഷ്ടത്തിലാവുകയില്ല.
1: കൃത്യമായ പരിചരണമാണ് ഏറ്റവും ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്.
0: അതെ,
1: ഇപ്പോൾ ഒരാൾ ഒരു പശു അല്ലെ രണ്ട് പശു മാത്രം കൃഷി ചെയ്യുന്നു, അവർക്ക് പോലും ആ രണ്ട് പശുവിനെ നോക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു 12 പശുവിനെ നോക്കുന്നു, അപ്പൊ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്?
0: മറ്റുള്ള തൊഴിലുകളെല്ലാം ചെയ്തിട്ട് പശുവിനെ നോക്കിയിട്ട് പശു വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നത് അതിനോട് യോജിക്കാൻ പറ്റുകയല്ല. നല്ല രീതിയിൽ പശുക്കളെ പരിപാലിക്കുന്നവർ ഒരിക്കലും പശു വളർത്തൽ നഷ്ടമാണെന്ന് പറയത്തില്ല.
1: നമ്മൾ പശു വളർത്തലേക്ക് അപ്പോൾ പൂർണ്ണമായിട്ടും പശു വളർത്തൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പശുവായിട്ട് വളർത്തുന്നതിനേക്കാൾ നല്ലത് ഒരു 10-ൽ അധികം പശുവിനെ വളർത്തുന്നതാണോ?
0: അതെ, ഒരു 4 പശുക്കളെങ്കിലും മിനിമം ഉള്ള ഒരാൾക്ക് ഏകദേശം അവരുടെ 1 ദിവസത്തെ വേതനം പശു വളർത്തലിൽ നിന്ന് ലഭിക്കും. കൂടുതലായി പശുക്കളെ വളർത്തുന്നവർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 10 പശുക്കളെയൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപയിൽ മേൽ മാസം എല്ലാ ചെലവും കഴിഞ്ഞ് വരുമാനം ഉണ്ടാകും.
1: എല്ലാ ചെലവും കഴിഞ്ഞ് 1 ലക്ഷം രൂപ
0: മുകളിൽ വരുമാനം
1: ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലെ. നമുക്ക് വേണ്ടത് ഒരു അർപ്പണ മനോഭാവവും ഈ പശുവിനെ നോക്കാനായിട്ട് ആദ്യം അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഒരു മനസ്സാണ് അല്ലെ.
0: അതെ,
1: നമ്മൾ എന്തുമാത്രം ഇതിലേക്ക് നമ്മൾ അർപ്പിച്ച് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് ലാഭം കിട്ടുന്നത്
0: അല്ലെ.
1: ഇപ്പൊ അങ്ങ് പറഞ്ഞു രാവിലെ ഒരു 4 മണിക്ക് നമ്മൾ ഫാമിലിക്ക് ഇറങ്ങിയാൽ അത്ര രാവിലെ തന്നെ തുടങ്ങിയെങ്കിലാണ് ഈ കറവ ഉൾപ്പെടെ

0: കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ പരിപാലനം ചെയ്യുന്നത്?
1: അങ്ങനെ പ്രത്യേകിച്ച് കൃഷിയും മറ്റ് നമ്മൾ തന്നെ മറ്റുള്ളവരുമായിട്ട് അധികം സമ്പർക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, മറ്റുള്ള രോഗ അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല.
0: അങ്ങനെ ഒരു മോശം അനുഭവം ഇതുവരെ
1: അതെ അതെ,
0: ഉണ്ടായിട്ടില്ല.
1: കർഷകൻ ഒരിക്കലും അലസനല്ല, അതുകൊണ്ട് അങ്ങനെ കർഷകർക്ക് ഒരിക്കലും ചെറിയ അസുഖങ്ങളൊന്നും അവരത് കാര്യമാക്കാറില്ല. അതുകൊണ്ട്
0: ഇങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യം തന്നെ ഇല്ല
1: അതെ
0: അല്ലേ?
1: അതെ
0: നമുക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും.
1: തീർച്ചയായും അതെ, അലസതയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇത് കൃഷി മാത്രമേ ഉള്ളൂ.
0: കാർഷിക മേഖലയിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ?
1: തീർച്ചയായും ഞാൻ 100% കാർഷിക മേഖലയിൽ സംതൃപ്തനാണ്. മറ്റുള്ള പണികളെ കഴിഞ്ഞു എല്ലാം ഞാൻ കൂടുതലായി ഇഷ്ടപ്പെടുന്നതും ക്ഷീരമേഖലയാണ്.
0: അപ്പൊ ഈ പശുവിന്റെ ഫാം മറ്റേതെങ്കിലും രീതിയിലേക്ക് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എരുമയോ അതല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമാക്കാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും?
1: തീർച്ചയായും വിപുലമായ രീതിയിൽ ഇനിയും പശുക്കളെ വളർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ചെറിയ ചെറിയ ഘട്ടങ്ങളൊക്കെ ആരംഭിച്ചു.
0: ഇത്രയും നേരം ഏറെ വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
2: കന്നുകാലി വളർത്തലിൽ സജീവമായി ശ്രദ്ധിക്കുന്ന നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ കൗണ്ടി പ്രദേശത്തെ യുവ കർഷകനായ ശ്രീ മനു തോമസുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. കിസാൻവാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. സ്പൈസ് ഓയിലുകൾ. മിക്ക സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്നും എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാവുന്ന ഘടകമാണ് സ്പൈസ് ഓയിലുകൾ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ തനതായ പരിമളം ഇവ പ്രദാനം ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്നും പലപ്പോഴും ഓയിലുകൾ വേർതിരിച്ചെടുക്കുന്നത്. തനതായ ഗുണമേന്മ, സാന്ദ്രത, മികച്ച ആരോഗ്യ പരിപാലനം എന്നിവ സ്പൈസ് ഓയിലുകളുടെ പ്രധാന പ്രത്യേകതകളാണ്. ഉപയോഗം എന്ത് എന്നതിനനുസരിച്ച് സ്പൈസ് ഓയിലുകളുടെ ഗുണനിലവാരം വ്യത്യസ്തമായിരിക്കാം. അതിനാൽ ഓരോ വ്യത്യസ്ത ഉപയോഗത്തിനും വ്യത്യസ്തമായ സ്പൈസ് ഓയിലുകളാണ് നിർമ്മിക്കുക. ആഹാര പദാർത്ഥങ്ങൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ആരോഗ്യ പരിപാലന ഉൽപ്പന്നങ്ങളായ ടൂത്ത്പേസ്റ്റ്, മൗത്ത് വാഷുകൾ, ചിലയിനം മരുന്നുകൾ തുടങ്ങിയവയ്ക്ക് സ്പൈസ് ഓയിലുകൾ പൊതുവെ ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യയിൽ നിന്നും പ്രധാനമായും വെസ്റ്റ് യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സ്പൈസ് ഓയിലുകൾ കയറ്റി അയക്കുന്നുണ്ട്. സ്പൈസ് ഓയിലുകളിൽ പ്രധാനമായും മിന്റ് ഓയിലാണ് ഇന്ത്യ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്റ് ഓയിലും അതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിലാണ് ഇന്ത്യ. ടൂത്ത്പേസ്റ്റ്, മൗത്ത് വാഷ്, ച്യൂയിംഗം, മിഠായികൾ, ഹെയർ ഓയിൽ, പെർഫ്യൂമുകൾ, സിഗരറ്റ്, സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ ഉൽപ്പാദനത്തിനായി മിന്റ് ഓയിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു.
3: എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
2: കിസാൻവാണി സമാപിക്കുന്നു.

ഇന്ന് 7:35-നുള്ള യുവവാണിയിൽ അനുരാജ് ഉണ്ണി അവതരിപ്പിക്കുന്ന കഥയും കവിതകളും കേൾക്കാം. ഇന്ന് 7:35-ന് യുവവാണിയിൽ.

രാത്രി 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 10:20 മുതൽ ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി

സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കരകൗശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികർ എന്നിവരുടെ തൊഴിൽ വൈദഗ്ധ്യം ശക്തിപ്പെടുത്തി ബന്ധപ്പെട്ട മേഖലയിൽ ഉയർന്ന നിലവാരത്തിലുള്ള ആധുനിക യന്ത്രോപകരണങ്ങളുടെ ഉപയോഗത്തിലൂടെ വരുമാനമാർഗം കണ്ടെത്തുന്നതിന് പണിയായുധങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കൂടരുത്. പ്രായം 18-നും 60-നുമിടയിലായിരിക്കണം. അപേക്ഷകൾ www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. ഇതു സംബന്ധിച്ച വിജ്ഞാപനം www.bwin.kerala.gov.in, www.bcdd.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 04842983130.

ഏലപ്പാറ ഗവൺമെൻറ് ഐ ടി ഐയിൽ പ്ലംബർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. ഐ ടി ഐ പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, ടി സി എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഐ ടി ഐയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 14 വൈകുന്നേരം 5 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9946010769, മറ്റൊരു നമ്പർ 9605504496.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ടാക്സേഷൻ ഭേദഗതി ബില്ലിനും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്ക് പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. FIH പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിന് ഈ വർഷം മുതൽ പുതുക്കിയ മത്സരഘടന. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഒഴിവാക്കും. വാർത്തകൾ വിശദമായി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ മുൻപ് തന്നെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. നിലവിലെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി നിയമ ചട്ടക്കൂട് നവീകരിക്കുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്.
2: It recognizes electronic and digital banking records. It standardizes the certification, facilitates the admissibility of electronic banking records. It permits authentication through manual, digital and electronic signatures. It also therefore strengthens the statutory protection.
1: നികുതി നിയമ ഭേദഗതി ബിൽ

2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇതിനകം തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ ചർച്ച ചെയ്ത ശേഷം തിരിച്ചയക്കുകയായിരുന്നു. 2026 ആദായ നികുതി ഭേദഗതി ഓർഡിനൻസിന് പകരമാണ് ബിൽ കൊണ്ടുവരുന്നത്. ട്രൈബ്യൂണൽ

0: ഉൾപ്പെടുന്ന ബിൽ ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക്. ട്രൈബ്യൂണൽസ് റിഫോംസ് ബിൽ 2026 ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് പ്രതിപക്ഷ ബഹളത്തിനിടെ ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ട്രൈബ്യൂണലുകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനുള്ള വിവിധ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ബിൽ ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ അച്ചടക്കം പാലിക്കണമെന്നും നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു.
1: छात्र से संबंधित अभी जो भी आंदोलन चल रहे हैं उसका चर्चा हो सकते हैं. मेरा अनुरोध है कांग्रेस पार्टी और विपक्ष के साथियों को कि जब छात्र आंदोलन को लेकर के सरकार चर्चा के लिए तैयार है तो आप बिल्कुल चर्चा के दौरान हंगामा नहीं करेंगे और गृह मंत्री जी का सरकार का जवाब पूर्ण रूप से पूरी तरह से सुनेंगे शांति से, ये भी आप विश्वास दिलाना पड़ेगा.
0: സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് കക്ഷി നേതാക്കളോട് അഭ്യർത്ഥിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ അദ്ദേഹം പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ ഖേദം പങ്കുവച്ചു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എഥനോൾ മിശ്രണത്തിന്റെ തോത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഭാവിയിലെ ഏതൊരു തീരുമാനവും വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ എടുക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. E20 പെട്രോൾ സുരക്ഷിതമാണെന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനുമായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിന്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഹർ ഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യം 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനിരിക്കെ ഹർ ഘർ തിരംഗ പരിപാടിക്ക് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 11th തുടരുന്നതിനിടെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും VE അബ്ദുൾ ഗഫൂറും കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. വിഴിഞ്ഞം പുല്ലുവിള സ്വദേശി ജോൺ, അഞ്ചുതങ്ങ് സ്വദേശി ഷിജിൻ എന്നിവരുടെ വീടുകളിലാണ് മന്ത്രിമാർ എത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
3: വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും അബ്ദുൾ ഗഫൂറും കാണാതായവരെ കണ്ടെത്തുമെന്നും പ്രതീക്ഷ കൈവിടേണ്ടതില്ലെന്നും സർക്കാർ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ തുടരുമെന്നും അറിയിച്ചു. മുതലപ്പുഴയിലെ സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലവും മന്ത്രിമാർ സന്ദർശിച്ചു. അടിയന്തര രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം അപകടങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കുന്ന ദീർഘകാല നടപടികൾക്കും പ്രാധാന്യം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്ന സാഹചര്യത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പ്രത്യേക മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. അതേസമയം കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 11-ാം ദിവസവും തുടരുകയാണ്.
0: തദ്ദേശീയമായി വികസിപ്പിച്ച AI അധിഷ്ഠിത സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് സാങ്കേതിക വിദ്യയുടെ വാണിജ്യവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ടെക്നോളജി ഡെവലപ്മെന്റ് ബോർഡ് വിശാഖപട്ടണത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ ഉപകരണ കമ്പനിയുമായി കരാറിൽ ഒപ്പുവച്ചു. സെർവിക്കൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള പോർട്ടബിൾ ഡിജിറ്റൽ കോൾപോസ്കോപ്പായ ഗ്രിവ വിഷന്റെ നിർമ്മാണ കേന്ദ്രം കേരളത്തിലെ കൊല്ലത്താണ് സ്ഥാപിക്കുന്നത്. സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗിന്റെ ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. FIH പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിന് ഈ വർഷം മുതൽ പുതുക്കിയ മത്സര ഘടന. ക്വാർട്ടർ ഫൈനൽ ഘട്ടം ഒഴിവാക്കി രണ്ട് ക്രോസ് ഓവർ പൂളുകളിൽ നിന്നും മികച്ച രണ്ട് ടീമുകൾ വീതം നേരിട്ട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടും വിധമാണ് മത്സരക്രമം. ഈ മാസം 15 മുതൽ 30 വരെ നടക്കുന്ന ടൂർണമെന്റിന് ബെൽജിയവും നെതർലാൻഡ്സും സംയുക്തമായി ആതിഥേയത്വം വഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിനിടെ ഗ്ലാസ്ഗോയിലെ ഒരു റെസ്റ്റോറന്റിൽ ഇന്ത്യയുടെ തെറ്റായ ഭൂപടം പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ച ബോക്സർ ലവലീന ബോർഗോഹാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. മെഡൽ ജേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 75 കിലോഗ്രാം ബോക്സിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ ജേതാവാണ് ലവലീന ബോർഗോഹാൻ. ഇറാനെതിരായ അമേരിക്കയുടെ നാവിക ഉപരോധം നിലനിൽക്കുന്നതുവരെ ഹോർമുസ് കടലെടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് എസ്മായിൽ ബഖായി. ഇറാനെതിരെ US ഇസ്രായേലിന്റെയും സൈനിക ആക്രമണം കാരണമാണ് ഹോർമുസ് കടലെടുക്ക് അടച്ചതെന്നും ടെഹ്റാനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബഖായി പറഞ്ഞു. അമേരിക്കയുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. ചൈനയിൽ ഡോൾഫിൻ ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനെ തുടർന്ന് ഷാങ്ഹായ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് 10 ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിച്ചു. മേഖലയിലുടനീളം കനത്ത മഴ തുടരുകയാണ്. ഷാങ്ഹായിൽ നിന്നുള്ള 1000 വിമാന സർവീസുകൾ റദ്ദാക്കി. ഡോൾഫിന്റെ തീവ്രത കുറഞ്ഞതായി അധികൃതർ അറിയിച്ചു. ഈ വർഷം ചൈനയിൽ വീശിയടിച്ച ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ഡോൾഫിൻ. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ടാക്സേഷൻ ഭേദഗതി ബില്ലിനും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്ക് പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. FIH പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിന് ഈ വർഷം മുതൽ പുതുക്കിയ മത്സരഘടന. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഒഴിവാക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: യുവവാണി.

പ്രിയപ്പെട്ട യുവവാണി സുഹൃത്തുക്കളെ, യുവവാണിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവാണിയിൽ അനുരാജ് ഉണ്ണി അവതരിപ്പിക്കുന്ന കഥയും കവിതകളുമാണ്

0: താങ്കൾ കേൾക്കുന്നത് ഇത് കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് ഒരു രാമായണ പാരായണം കേട്ടുകൊണ്ട് ഇന്നത്തെ യുവവാണി തുടങ്ങാം അല്ലേ? അനുരാജ് ഉണ്ണിയുടെ രാമായണ പാരായണം കേട്ടുകൊണ്ട് ഇന്നത്തെ യുവവാണി തുടങ്ങാം.
1: രാജാവ് ദശരഥൻ തൻ്റെ മൂത്ത മകനായ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം നടത്തുവാൻ നിശ്ചയിച്ചെങ്കിലും മാതാവ് കൈകേകി അത് തടസ്സപ്പെടുത്തുകയും രാമൻ വനവാസത്തിന് പോകാൻ തയ്യാറാവുകയും ചെയ്യുന്നു. മാതാവ് കൗസല്യയോട് യാത്ര ചോദിക്കുന്ന ഭാഗമാണ് സന്ദർഭം. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ, വന്നിരുന്നേടു പൂജിപ്പതിയെന്നു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ പൂജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടുകേകയപുത്രിയാമയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്ക എന്നതു മെന്നെ വനത്തിനയക്കെന്നു മറ്റേതും തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചു

നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ. പൈതലെ വേർവിട്ടു പോയ പശുവി

ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ, മാനവ വംശം പിന്നെ മുടിഞ്ഞുപോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനേ.

0: അടുത്തതായി അനുരാജ് ഉണ്ണി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം.
1: സോനയുടെ പെൺമക്കൾ. മെറീന രാജൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD. ഓഫീസിന്റെ ഭിത്തിയിൽ നെയിം ബോർഡ് സ്ഥാപിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് തൊട്ടടുത്തു തന്നെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയും. ആദ്യമായി ജോലി കിട്ടി വന്ന ആളാണ് മെറീന രാജൻ. അതെ, സോനാ രാജന്റെ നാലു പെൺമക്കളിൽ രണ്ടാമത്തവൾ. ആരാണ് ഈ സോനാ രാജൻ? അറിയണമെങ്കിൽ പറയാം, കോൺട്രാക്ടർ രാജൻ ജോസഫിന്റെ ഭാര്യ, നാലു പെൺമക്കളെ പ്രസവിച്ച അമ്മ. എല്ലാ പ്രസവത്തിനും പെൺകുഞ്ഞുങ്ങൾ മാത്രം ഉണ്ടായത് അമ്മയുടെ കുറ്റമാണെന്ന് പറയുന്ന ഭർത്താവും അയാളുടെ ബന്ധുക്കളും. നാലാമതും പെൺകുഞ്ഞ് ഉണ്ടായത് അറിഞ്ഞപ്പോൾ ആ ബന്ധം ഉപേക്ഷിച്ചു പോയി ഭർത്താവ് രാജൻ. മൂത്ത കുട്ടിക്ക് 4 വയസ്സ്, അതിനു താഴെ 3 കുട്ടികൾ, 4 പെൺമക്കളും അമ്മയും. ഏറ്റവും ഇളയ കുട്ടിക്ക് 15 ദിവസം പ്രായം, 5 വയർ കഴിയണം. ഭാവിയിലേക്ക് നോക്കിയപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെയും പ്രപഞ്ചമാകെ വട്ടം കറങ്ങുന്നതുപോലെയും സോനയ്ക്ക് തോന്നി. രാത്രിയുടെ നിശബ്ദതയിൽ കുട്ടികൾ 4 പേരും നല്ല ഉറക്കത്തിലാണ്. ഒന്നുമറിയാതെ ഉറങ്ങുന്ന മക്കൾ, എൻ്റെ മുത്തുമണികൾ. എൻ്റെ കുട്ടികൾക്കും സാധാരണ കുട്ടികളെപ്പോലെ ഈ ലോകത്തിൽ വളരാനും എല്ലാ അവകാശങ്ങളുമുണ്ട്. താൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എന്തു ചെയ്യാനാകും? രാത്രി നേരം വെളുക്കുന്നതുവരെ സോന ചിന്തിച്ചു. ഉറക്കമില്ലാത്ത കുറേ രാത്രികൾ. ഒടുവിൽ അവൾ ഒരു തീരുമാനത്തിലെത്തി. എൻ്റെ മക്കൾ, സ്വന്തം അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ട എൻ്റെ മാത്രം മക്കൾ. അവർക്ക് അമ്മയുണ്ട്. ആ അമ്മ അവരെ പൊന്നുപോലെ വളർത്തും. അമ്മയുടെ തണലിൽ എൻ്റെ പെൺമക്കൾ മിടുക്കരായി വളരും. ആ വാടക വീടിൻ്റെ ഒരു മൂലയിൽ കിടന്ന തയ്യൽ മെഷീൻ അവൾ പൊടിതട്ടി വൃത്തിയാക്കി വെച്ചു. ഇപ്പോഴും നല്ല പുത്തൻ പോലെ തോന്നിക്കുന്ന മെഷീൻ. സോനയ്ക്ക് ചെറുപ്പം മുതലേ തയ്യൽ ഇഷ്ടമായിരുന്നു. പഴയ തുണികൾ നല്ല ഷേപ്പിൽ വെട്ടിയെടുത്ത് അവൾ ബെറ്റിക്കോട്ടും പാവാടയുമൊക്കെ ഭംഗിയായി തയ്ക്കുന്നത് കണ്ടപ്പോൾ അപ്പച്ചനാണ് കൈകൊണ്ട് തയ്ക്കണ്ട എന്ന് പറഞ്ഞ് തയ്യൽ മെഷീൻ വാങ്ങിയത്. അത് കഴിഞ്ഞ് ഗവൺമെൻറ് തയ്യൽ ക്ലാസ്സിൽ പഠിച്ച നല്ല തയ്യൽക്കാരിയായി. കടമുറിയെടുത്ത് തയ്യൽക്കട നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജനെ കണ്ടതും പ്രണയത്തിൽ അകപ്പെട്ടതും. അതോടെ തയ്യൽക്കട പൂട്ടി. പിന്നെ തയ്ക്കാൻ സമയം കിട്ടിയില്ല. ജോലി, പ്രസവവും കുട്ടികളെ വളർത്തലും. അങ്ങനെ 6 വർഷം 4 മക്കളും അതോടെ സ്വന്തം വീട്ടുകാരും ഉപേക്ഷിച്ചു. എന്നാലും തോറ്റുകൊടുക്കാൻ സോന തയ്യാറല്ലായിരുന്നു. മൂത്ത മകൾ മെർലിയുടെ കാതിൽ കിടന്ന അവളുടെ മാമോദീസിക്ക് വാങ്ങിച്ച മുട്ടുകമ്മൽ, വേറെ സ്വർണത്തിൻ്റെ പൊട്ടും പൊടിയും ഒന്നും ആ വീട്ടിലില്ല. ആകെ ഉള്ളതാണ് ആ കമ്മൽ.

സാരമില്ല, എൻ്റെ മക്കൾക്ക് ഇതിലും നല്ലത് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിയും. സോന കമ്മൽ വിറ്റ് അരിയും വീട്ടു സാധനങ്ങളും വാങ്ങിച്ചു. ഉറച്ച തീരുമാനത്തോടെ അവൾ ജീവിക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം മുതൽ സോന വാടക വീട്ടിൽ തയ്യൽ ജോലി ആരംഭിച്ചു. തൊട്ടടുത്ത വീടുകളിൽ നിന്നെല്ലാം ആളുകൾ തയ്ക്കാനുള്ള തുണിയുമായി വന്നു. സോന രാത്രിയിലും പകലും ഇരുന്ന് ജോലി ചെയ്തു. അവൾ തയ്ക്കുന്ന സാരി ബ്ലൗസും ചുരിദാറും യൂണിഫോമും ഡ്രസ്സുകളും എല്ലാം ആളുകൾക്കിഷ്ടമായി. ദൂരെ നിന്ന് പോലും അവളെ തേടി ആളുകൾ എത്തിത്തുടങ്ങി. മൂത്ത മകൾ മെർലിൻ ബട്ടൺ ഹോൾ തുന്നാനും ബട്ടൺ പിടിപ്പിക്കാനും കൊളുത്തുവെക്കാനും പഠിച്ചു. സ്വന്തം കുഞ്ഞ് ഇത്ര ചെറുപ്പത്തിൽ കൃത്യമായി കൈത്തുന്നൽ ചെയ്യുന്നത് കണ്ടപ്പോൾ സോനയ്ക്ക് മനസ്സിലെ എല്ലാ സങ്കടങ്ങളും മാറി. ഇളയ കുട്ടികളുടെ കാര്യം രണ്ടാമത്തവൾ നോക്കാൻ തുടങ്ങി. ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ എടുത്തു കൊടുക്കുക, കാലും കൈയും കഴിപ്പിച്ച് വൃത്തിയാക്കുക. അങ്ങനെ പട്ടിണി കൂടാതെ കഴിയാനും വീടിൻ്റെ വാടക കൊടുക്കാനും ഇന്ന് അവർക്ക് കഴിയുന്നുണ്ട്. സോന ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അത് സംഭവിച്ചത്. സോനയുടെ സഹോദരൻ സോജിയും അമ്മ ചിന്നമ്മയും സോനയെ കാണാൻ വന്നത്. സോനയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തന്നിഷ്ടപ്രകാരം സ്നേഹിച്ച ആളുടെ കൂടെ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയ മകൾ. ആ കുടുംബം അന്ന് ഉപേക്ഷിച്ചതാണ് ആ മകളെ. പക്ഷേ സ്വന്തം മകൾക്ക് ഒരു കഷ്ടത വന്നപ്പോൾ ആ അമ്മയ്ക്കും സഹോദരനും കാണാതിരിക്കാൻ ആയില്ല. മകൾക്കും കൊച്ചുമക്കൾക്കും ഒരു മാസം സുഖമായി കഴിയാനുള്ള പലചരക്ക് സാധനങ്ങളും ആയിട്ടാണ് അവർ വന്നത്. അമ്മയും സോജി ചേട്ടനും വലിയ സങ്കടത്തിലാണെന്ന് സോനയ്ക്ക് മനസ്സിലായി. മോളെ, നിനക്കിങ്ങനെ ഒരു ജീവിതം കാണാനാണോ നിന്നെ ഞങ്ങൾ വളർത്തിയത്? ആ അമ്മ പൊട്ടിക്കരഞ്ഞു. അമ്മ കരഞ്ഞ് അവളെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട. അമ്മയും സോജി ചേട്ടനും വിഷമിക്കേണ്ട. ഞാൻ സ്വയം തിരഞ്ഞെടുത്ത ജീവിതമല്ലേ? ജീവിതാവസാനം വരെ കൂടെ കാണുമെന്ന് കരുതിയ ആൾ ഇടയ്ക്ക് ഉപേക്ഷിച്ചു പോയി. അതും എൻ്റെ മക്കൾ പെൺകുട്ടികളാണെന്ന പേരിൽ. ശരിയാണ്, എനിക്ക് 4 പെൺകുട്ടികളാണ് എന്നോർത്ത് ഞാൻ സ്വയം മരിക്കാനോ എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാനോ നോക്കിയില്ലമ്മേ. എനിക്ക് നന്നായി തയ്യൽ അറിയാം. എൻ്റെ 4 മക്കളെയും ഞാൻ തയ്യൽ പഠിപ്പിക്കും. ജീവിതത്തിൽ വേറെ പണിയൊന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ മക്കൾ തയ്യൽ ജോലി ചെയ്താണെങ്കിലും ജീവിച്ചോളും. മകളുടെ ഉറച്ച തീരുമാനം ആ അമ്മയെയും സഹോദരനെയും കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. നിന്റെ തീരുമാനം നല്ലതാണ്, പക്ഷേ ഇവിടെ ഈ വാടക വീട്ടിൽ താമസിച്ചാൽ നിനക്ക് കഷ്ടപ്പാട് കൂടുകയുള്ളൂ. ഞാനും അമ്മയും നിന്റെ കൂടെ എന്നും ഉണ്ടാകും. അച്ഛൻ മാത്രമേ നമുക്ക് ഇല്ലാത്തതുള്ളൂ. ഞാനും അമ്മയും ഉണ്ട്. സഹോദരനെ കെട്ടിപ്പിടിച്ച് സോന പൊട്ടിക്കരഞ്ഞു. സോജിച്ചേട്ടാ, ഈ വാക്കുമതി ജീവിക്കാൻ. ഇനി ഞാൻ ധൈര്യമായി ജീവിക്കും, എൻ്റെ കുടുംബം കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ. മോളെ, നിന്റെ അപ്പച്ചൻ മരിക്കുന്നതിന് മുന്നേ നിനക്ക് 10 സെന്റ് സ്ഥലം അളന്നു തിരിച്ചിട്ടിട്ടുണ്ട്. അമ്മേ, അപ്പച്ചനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞില്ലേ? അപ്പച്ചൻ മരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ നീ ജീവിച്ചു കാണിക്കണം. ഞാൻ ജീവിക്കും. എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തും. അതിന് നീ നമ്മുടെ അപ്പച്ചൻ മാറ്റിവെച്ച സ്ഥലത്ത് നീ ഒരു ഷെഡ് വയ്ക്കണം. എന്നിട്ട് നീ നിന്റെ മക്കളുമായി അങ്ങോട്ട് താമസം മാറണം. അതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷേ ചെറിയൊരു ഷെഡ് കെട്ടണമെങ്കിൽ പോലും കുറച്ച് പണം കയ്യിൽ വേണ്ടേ ചേട്ടാ? പിന്നെ ഞാൻ അവിടെ വന്നു നിൽക്കുകയും വേണ്ടേ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഷെഡൊക്കെ ഞാൻ ഉണ്ടാക്കാം. എങ്കിൽ ശരി ചേട്ടാ. നീ ഇവിടെ ഈ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് ആരും സഹായത്തിനില്ലാതെ ജീവിക്കുമ്പോൾ എനിക്കും അമ്മയ്ക്കും വീട്ടിൽ കിടന്നാൽ ഉറക്കം വരുമോ സോന? അങ്ങനെ ഇല്ലിമുള കൊണ്ട് തൂണിട്ട് ഇല്ലി തൈതൽ കൊണ്ട് മറച്ച് പുല്ലുകൊണ്ട് മേഞ്ഞുണ്ടാക്കിയ സ്വന്തം വീട്ടിലേക്ക് ഒരു മാസം കൊണ്ട് സോനയും മക്കളും താമസം തുടങ്ങി. തൻ്റെ അമ്മയ്ക്കും സഹോദരനും ഒരു മകളോടുള്ള സ്നേഹം എത്രയാണെന്ന് അവൾ അനുഭവിച്ചറിയുകയായിരുന്നു. സോന വാടക വീട് ഒഴിഞ്ഞു. പോയപ്പോൾ അവളെക്കൊണ്ട് ഡ്രസ്സ് തയ്പ്പിച്ചവർ വിഷമത്തിലായി. അപ്പോൾ അവരോട് സോന പറഞ്ഞു, ഞാൻ ഒരുപാട് അകലെയൊന്നുമല്ലല്ലോ പോകുന്നത്. തുണി എടുത്തു വെച്ചിട്ട് വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ വന്ന് തുണി എടുത്തുകൊണ്ടുപോയി തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് തരാം. അത് കേട്ട് അയൽക്കാരും സന്തോഷത്തിലായി. മൂത്ത മകൾ മെർലി 5 വയസ്സാണ് പ്രായമെങ്കിലും അവൾ അമ്മയെപ്പോലെ തയ്ക്കാൻ പഠിച്ചു. സോന വെട്ടിയിട്ട് കൊടുത്താൽ പാവാട, പെറ്റിക്കോട്ട്, ഷിമ്മീസ് ഒക്കെ അവൾ തയ്ക്കും. രണ്ടാമത്തവൾ മെറീന കൈത്തയ്യൽ ചെയ്യാൻ പഠിച്ചു. മൂന്നാമത്തെ മകൾ മേബി ഇളയ മകളെ നോക്കിക്കൊള്ളും. രാപ്പകലില്ലാണ്ട് അമ്മയും മക്കളും ജോലി ചെയ്യുന്നതിനിടയിലും മക്കളെ സ്കൂളിൽ അയക്കാൻ സോന മറന്നില്ല. മൂത്തവർ 2 പേരും സ്കൂളിൽ പോയി തുടങ്ങി. മൂത്തവൾ 1-ാം ക്ലാസ്സിലും രണ്ടാമത്തവൾ നഴ്സറി സ്കൂളിലും ആയി. 4 പെൺമക്കൾ എന്നും പറഞ്ഞ് പരിഹസിച്ചവരുടെ മുന്നിൽ ആ അമ്മയും മക്കളും ജീവിക്കുകയായിരുന്നു. സോനയുടെ മക്കൾ പഠനത്തിലും മികവ് കാട്ടി. എല്ലാ ക്ലാസ്സിലും 4 പേരും 1-ാമതായി പഠിച്ചു. മൂത്ത മകൾ +2 കഴിഞ്ഞ് നഴ്സിംഗിനാണ് പോയത്. പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ ജോലി കിട്ടുകയും ചെയ്തു. ഇതിനിടയിൽ സോന താമസിച്ചിരുന്ന കുടിലിൽ മാറ്റി വാർക്ക വീട് പണിത്. ഹൗസ് വാമിങ്ങും കഴിഞ്ഞു. വീട് പണിക്കും വേണ്ട സഹായവും മേൽനോട്ടവും എല്ലാം ചെയ്തത് സോജി ഇടപെട്ടാണ്. മൂത്ത മകൾ അനിയത്തിമാരെ പഠിപ്പിക്കുവാൻ അമ്മയെ സഹായിച്ചു. രണ്ടാമത്തെ മകളാണ് മെറീന, എഞ്ചിനീയറാണ്. 3-ാമത്തെ മെൽവിൻ, വക്കീലാവാൻ പഠിക്കുന്നു. 4-ാമത്തെ ആൾ മേഫ, മെഡിസിന് പഠിക്കുകയാണ്. മൂത്ത മകൾക്ക് ഗവൺമെൻറ് ജോലി ആയപ്പോൾ ഒന്ന് നേരെ നിൽക്കാമെന്നായി സോനയ്ക്ക്.

ചേട്ടനെ മോളെ എഞ്ചിനീയറിംഗിന് ചേർത്തപ്പോൾ സഹായിച്ചത് മുഴുവൻ സോജി ചേട്ടനും കുടുംബവുമാണ്. പ്രത്യേകിച്ച് സോജി ചേട്ടൻ്റെ മകൻ അർജുൻ. അർജുൻ പഠിച്ച കോളേജിൽ തന്നെ മെറീനയെയും ചേർത്തു. അർജുൻ എഞ്ചിനീയറിംഗിന് കഴിഞ്ഞ് ഒരു വർഷമാകുന്നതിന് മുന്നേ അവന് ജോലിയുമായി. അതുകൊണ്ട് മെറീനയ്ക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. സംശയങ്ങൾ പറഞ്ഞു കൊടുത്തതും അർജുനായിരുന്നു. ആ സഹോദരനും കുടുംബത്തിനും സ്വന്തം കൂടപ്പിറപ്പിനോടും മക്കളോടും വളരെ സ്നേഹമായിരുന്നു. എഞ്ചിനീയറിംഗിൻ്റെ റിസൾട്ട് അറിഞ്ഞ് അധികം താമസിയാതെ ഒന്നാം റാങ്കുകാരിയായി മെറീന രാജൻ. പട്ടണത്തിലുള്ള PWD ഓഫീസിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി ജോലി കിട്ടി. ആദ്യമായി ജോലിക്ക് പോകുവാൻ ഇറങ്ങിയ ദിവസം അമ്മയുടെയും ചേച്ചിയുടെയും അനുഗ്രഹം വാങ്ങി മെറീന ഓഫീസിലെത്തി. മെറീന രാജൻ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നെഴുതിയ നെയിം ബോർഡ് ഓഫീസിൻ്റെ ഭിത്തിയിൽ സ്ഥാപിച്ചിരുന്നു. രാവിലെ തന്നെ എഞ്ചിനീയറെ കാണാൻ വേണ്ടി ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. ആദ്യമായി വന്നത് ഒരു പ്രായമായ സ്ത്രീയാണ്. വീട് പണിയാനുള്ള അനുമതിപത്രം ഒപ്പിടിപ്പിക്കുവാൻ വന്നതാണ്. ഫയൽ വാങ്ങി നോക്കി പേപ്പറെല്ലാം ശരിയായതുകൊണ്ട് ഒപ്പിട്ടു കൊടുത്തു. പിന്നീട് വന്നത് തൊട്ടടുത്ത് നടക്കുന്ന പാലം പണിയുടെ ബില്ലുമായി വന്ന ഒരു കോൺട്രാക്ടറായിരുന്നു. മെറീന കണക്കുകളും ബില്ലുകളും പരിശോധിച്ചു. ഇതിൽ പറയുന്ന രീതിയിൽ പണിതിട്ടുണ്ടോ എന്ന് എനിക്ക് നേരിട്ട് കാണണം. ഞാൻ സൈറ്റ് വന്ന് കണ്ടിട്ടേ ഒപ്പിടാൻ പറ്റൂ. ഇവിടെ ഇതിനു മുൻപിരുന്ന എഞ്ചിനീയർമാരാരും സൈറ്റ് കാണണമെന്ന് വാശി പിടിച്ചിട്ടില്ലല്ലോ. എല്ലാവർക്കും ഞാൻ പറയുന്നത് വിശ്വാസമാണ്. ഞാൻ നിങ്ങളെ അപ്പാടെ വിശ്വസിക്കാൻ, നിങ്ങളെൻ്റെ അച്ഛനൊന്നുമല്ലല്ലോ. ഇത് ഞാൻ വന്ന് കണ്ടിട്ട് പാസ്സാക്കി തരാം. മെറീന അയാൾ കൊണ്ടുവന്ന പേപ്പറെല്ലാം തിരിച്ചു കൊടുത്തു. അയാൾ ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങി. മകൾ ജോലി ചെയ്യുന്ന ഓഫീസ് കാണാൻ മെർലിനും ഓഫീസ് കാണാൻ വേണ്ടി സോനയും മൂത്ത മകൾ മെർലിയും PWD ഓഫീസിൽ എത്തിയത്. അർജുൻ അന്ന് ലീവ് ആയതുകൊണ്ട് അവൻ്റെ കാറിലാണ് അമ്മയും മകളും വന്നത്. സോന വന്നിറങ്ങിയപ്പോൾ ഓഫീസിൽ നിന്നും കലി തുള്ളി ഇറങ്ങി വരുന്ന രാജനെ കണ്ടു. കുഞ്ഞുമോൾ ഉണ്ടായി 5 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്നും വാടക വീട്ടിൽ കൊണ്ടയാക്കി അന്ന് പോയവനാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് കരുതിയതാണ്. സോനയെ രാജൻ കണ്ടു കഴിഞ്ഞു. അയാൾ അടുത്തു വന്ന് ചോദിച്ചു, നീ എന്താ ഇവിടെ? ആളെ മനസ്സിലാകാത്തത് കൊണ്ട് മെർലിനും അർജുനും മുന്നോട്ട് നടന്നു. ഇവിടെ പുതിയതായി ചാർജ് എടുത്തു വന്ന എഞ്ചിനീയർ എൻ്റെ മകളാണ്. നിന്റെ മോളോ? രാജൻ സംശയത്തോടെ ചോദിച്ചു. അതെ, എൻ്റെ 4 പെൺമക്കളിൽ 2ാമത്തവൾ. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? കുട്ടികളുണ്ടാകുമ്പോൾ പെണ്ണാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്ന രക്ഷിതാക്കൾക്കും സ്ത്രീകളെ പുച്ഛത്തോടെ മാത്രം കാണുന്ന ഈ സമൂഹത്തിനും എൻ്റെ മകളുടെ ജീവിത വിജയം ഒരു പാഠമാകണം. അത്രയും പറഞ്ഞ് ഓഫീസിനകത്തേക്ക് കയറിപ്പോയി സോന. അപ്പോഴും അതിശയം വിട്ടുമാറാതെ നിൽക്കുകയാണ് രാജൻ. ഓഫീസിലെ അനുഭവം ഒന്നുകൂടി ഓർത്തു നോക്കി അയാൾ, ഇത് വിശ്വസിച്ച് പാസ്സാക്കി തരാൻ താങ്കൾ എൻ്റെ അച്ഛനൊന്നുമല്ലല്ലോ.

0: മഴക്കാല ഓർമ്മകൾ.
1: പുഴയൊഴുകും വഴിയരികിൽ ഒരു പൂമരത്തിൻ കൊമ്പിൽ ഒരു കുഞ്ഞുകൂട് വെച്ചന്നൊരു നാൾ കുഞ്ഞിക്കിളിയും ഇണക്കിളിയും കുഞ്ഞിക്കിളിയും ഇണക്കിളിയും കൂട്ടിലിരുന്നവർ കനവ് കണ്ടു നാളത്തെ സ്വപ്നങ്ങൾ.

പെൺകിളിയാദ്യമായി മുട്ടയിട്ടു, പെൺകിളിയാദ്യമായി മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞിളം പൈതലാകാൻ, മുട്ട വിരിഞ്ഞിളം പൈതലാകാൻ അച്ഛനും അമ്മയും കാത്തിരുന്നു, അച്ഛനും അമ്മയും കാത്തിരുന്നു. കാത്തിരുന്നാദിനമാകതമായി കുഞ്ഞു മുട്ട

0: അനുരാജ് ഉണ്ണിയുടെ കഥയെ തുടർന്ന് കവിതകൾ കേൾക്കാം.
1: നീലി. കൂരിരുളിൻ നിറമാർന്നൊരു പെണ്ണവൾ ഏറെ കരുത്തവളായിരുന്നു. ഏറെ

ഏറെ കറുത്തവളായിരുന്നു, നീലിയേറെ കറുത്തവളായിരുന്നു. നാൽവരിൽ മൂവരും കണ്ടാലഴകേറും ഉദയസൂര്യപ്രഭയാർന്നവരും, ഉദയസൂര്യപ്രഭയാർന്നവരും. മൂവരിൻ നിഴലാർന്ന ജീവിതം നീലിക്ക് പിറവിയിൽ തൊട്ടേ പതിച്ചു നൽകി, പിറവിയിൽ തൊട്ടേ പതിച്ചു നൽകി. അവർ പിറവിയിൽ തൊട്ടേ പതിച്ചു നൽകി. ഏറെ കറുത്തവൾ എന്ന പഴിയവൾക്കെന്നും നിഴലായി കൂട്ടുനിന്നു, എന്നും നിഴലായി കൂട്ടുനിന്നു. നൊന്തു പ്രസവിച്ച അമ്മതൻ നാവിലും

ീട്ടി കടമയായി മാത്രം കൽപ്പിച്ച ജീവിതം നീലിക്കു നേരെ വച്ചു നീട്ടി, അച്ഛൻ നീലിക്കു നേരെ വച്ചു നീട്ടി. ലഹരിയിൽ അടിമയായി കാട്ടുന്ന ക്രൂരത നീലിക്കു വേണ്ടി കാത്തുവെച്ചു, നീലിക്കു വേണ്ടി കാത്തുവെച്ചു, വിധി നീലിക്കു വേണ്ടിയും കാത്തുവെച്ചു.

കണ്ടു ഉയരങ്ങൾ അവൾക്കായി കാത്തുനിന്നു, ധീരയായി ജീവിതം മധുരമാക്കി, ഏറെ കറുത്തവളായിരുന്നു നീലിയേറെ.

അനുരാജ് ഉണ്ണി അവതരിപ്പിച്ച കഥയും കവിതകളുമാണ് ഇതുവരെ യുവവാണിയിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.

നമസ്കാരം ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? മുറ്റത്തെ മുള്ളങ്കായ ചന്തയ്ക്ക് പോയി. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഇതളുകളിലുള്ളത് ഒരു പുതിയ കൂട്ടുകാരിയാണേ, അമേലിയ മരിയ ടോം. അമേലിയ എന്തൊക്കെയാ ചെയ്യണേന്ന് നോക്കാം. ഒരു ലളിതഗാനം കേട്ടാലോ ആദ്യം?

കായ ചന്തയ്ക്ക് പോയി. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? പാവയ്ക്ക. അപ്പോ ഇന്നത്തെ ഇതളുകളിലെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ട ഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:20 മുതൽ. ഈ പരിപാടിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിന് ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നമ്പർ 8281200715. നമ്പർ ഒരിക്കൽ കൂടി 8281200715. നിങ്ങളുടെ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരി, ചിത്രത്തിൻ്റെ പേര്, ഡെഡിക്കേഷൻസ് എന്നിവ ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തുക. മറക്കാതെ കേൾക്കുക ഇന്ന് 10:20 മുതൽ ഹൃദയരാഗങ്ങൾ, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി.

കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത പദ്ധതിയുടെ ദീർഘകാല

0: സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൻ്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കും. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഹർ ഘർ തിരംഗ പരിപാടിക്ക് രാജ്യമെങ്ങും മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹം ഉണർത്തുന്ന പരിപാടികളും പുരോഗമിക്കുകയാണ്. ഹർ ഘർ തിരംഗയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ മുൻപ് തന്നെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. നിലവിലെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി നിയമ ചട്ടക്കൂട് നവീകരിക്കുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്. നികുതി നിയമ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇതിനകം തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ ചർച്ച ചെയ്ത ശേഷം തിരിച്ചയക്കുകയായിരുന്നു. 2026 ആദായനികുതി ഭേദഗതി ഓർഡിനൻസിന് പകരമായാണ് ബിൽ കൊണ്ടുവരുന്നത്. ട്രൈബ്യൂണൽസ് റിഫോംസ് ബില്ല് 2026 ലോക്സഭ പാസാക്കി. ട്രിബ്യൂണലുകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനുള്ള വിവിധ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ബിൽ ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എഥനോൾ മിശ്രണത്തിന്റെ തോത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഭാവിയിലെ ഏതൊരു തീരുമാനവും വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ എടുക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. E20 പെട്രോൾ സുരക്ഷിതമാണെന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. ഗൌതമിനെ കണ്ടെത്തുന്നതിനായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തിരച്ചിലാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ്

0: ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും സന്ദർശിച്ചു. ജോണിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് വിഷയം പഠിച്ച് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെയും വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെയും വീടുകൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. എല്ലാ പിന്തുണയും കുടുംബങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാറ്റിവെച്ച സംസ്ഥാന എലിജിബിലിറ്റി ടെസ്റ്റ് September 20 നടത്തും. August 2 നടത്താൻ നിശ്ചയിച്ചിരുന്ന സെറ്റ് പരീക്ഷയാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചത്. ഓണക്കാലത്ത് റേഷനരിയുടെ വില 10.90 രൂപയിൽ നിന്ന് 26 രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന പ്രചാരണം വ്യാജമെന്ന് ഭക്ഷ്യവകുപ്പ്. ഓരോ കാർഡിനുമുള്ള റേഷൻ അരി വിഹിതം കുറയ്ക്കുകയോ വില കൂട്ടുകയോ ചെയ്തിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. കൊളംബിയയിൽ അതിശക്തമായ ഭൂകമ്പം. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പടിഞ്ഞാറൻ കൊളംബിയയിലും ഇക്വഡോറിലുമാണ് അനുഭവപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ബാബ കല്യാണി എന്ന ചിത്രത്തിൽ മഞ്ജരി പാടിയത്. ശരത് വയലാറിന്റെ വരികൾക്ക് അലക്സ് പോൾ സംഗീതം നൽകി.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44:38. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: carrying over into the next phase. India's men have been drawn alongside England, Pakistan and Wales in Pool D, while the Indian women will face China, England and South Africa in their Pool D campaign. And now, before we end the bulletin, the headlines once again. Parliament passes taxation bill to strengthen country's manufacturing ecosystem, attract investment and create jobs. Finance Minister Nirmala Sitharaman assures UPI transactions to remain free. Legislation granting legal recognition to digital banking records as evidence also gets nod from Parliament. Parliamentary Affairs Minister Kiran Rijiju urges opposition to allow Lok Sabha to function for Home Minister Amit Shah's statement on student protest-related issues. Protests intensify in Jharkhand over recruitment exam irregularities after clashes between student and police during assembly march in Ranchi. 80th Independence Day celebrations to showcase Yuva Shakti and its contribution to Viksit Bharat by 2047. National song Vande Mataram to be sung from the ramparts of Red Fort for the first time. Heavy rainfall forecast for Himachal Pradesh and East Rajasthan tomorrow. And FIH Hockey World Cup 2026 begins later this week with new format as quarterfinals are scrapped. India drawn in men's and women's Pool D. And that's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ഇന്ത്യയിലെ അധിനിവേശ വിരുദ്ധ പോരാട്ട ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരേടാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ വിഷയത്തിൽ സംസാരിക്കുന്നു പയ്യോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകൻ റഷീദ് പലേരി.
2: ആധുനിക ഇന്ത്യയുടെ ചരിത്രവീഥികളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപനവും ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ സമൂഹം നടത്തിയ സമരങ്ങളും നിർണായകമായ സംഭവങ്ങളാണ്. ബ്രിട്ടീഷ് രാജിനെതിരെ ഏകദേശം 150 വർഷത്തോളം ഇന്ത്യൻ സമൂഹം നടത്തിയ പ്രക്ഷോഭ സമരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന വമ്പിച്ചൊരു സായുധ കലാപമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഈ സംഭവത്തെ വെറുമൊരു ശിപ്പായി ലഹളയായി ചിത്രീകരിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ ബോധപൂർവമായി നിഷേധിക്കുമ്പോൾ തന്നെ 1857 കലാപം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയ മുന്നേറ്റമായിരുന്നു. ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സൈനികരും ചെറു ഭൂവുടമകളും ജമീന്ദാർമാരും ഗ്രാമീണ കർഷകരുമെല്ലാം ഉൾക്കൊണ്ട ജനവിഭാഗങ്ങൾ ഒരു വർഷത്തിലധികം കാലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി വമ്പിച്ച കലാപത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഈ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ആദ്യമായി വിശേഷിപ്പിക്കുന്നത് കാറൽ മാർക്സ് ആയിരുന്നു. 1757 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട പ്ലാസി യുദ്ധത്തിന് ശേഷം ഒരു നൂറ്റാണ്ടോളം കാലം ഇന്ത്യ ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതീയരുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കി. അടിച്ചമർത്തപ്പെട്ട ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയവും വൈകാരികവുമായ പ്രതികരണമായിരുന്നു മഹത്തായ കലാപത്തിന് അടിത്തറ പാകിയത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനുള്ള കാരണങ്ങളെ രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹ്യം, മതപരം എന്നിങ്ങനെ തിരിക്കാം. ഡെലൗസി പ്രഭുവിൻ്റെ സാമ്രാജ്യ വികസന നയവും ദത്താപഹാര നിയമവും ഏറെ രാഷ്ട്രീയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. പേഷ്വയായിരുന്ന ബാജിറാവു രണ്ടാമൻ്റെ പുത്രനായ നാനാസാഹിബിന് പെൻഷൻ നിഷേധിച്ചതും ജാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ സ്ഥാനഭ്രഷ്ടയാക്കി ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിപ്പിച്ചതും രാജ്യത്ത് അസ്വസ്ഥതയുണ്ടാക്കി. കമ്പനിയുടെ കാർഷിക നയങ്ങൾ മൂലം ജമീന്ദാർമാരും കർഷകരും വ്യവസായ തൊഴിലാളികളും തീരാ ദുഃഖത്തിലാണ്ടു. ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യത്തോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഹേളന രീതികളും ജനരോഷം വർദ്ധിപ്പിച്ചു. സതി നിരോധിച്ചതും വിധവാ വിവാഹം അനുവദിച്ചതും യാഥാസ്ഥിതിക ഹിന്ദുക്കളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി. ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നടപ്പാക്കിയതും സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകിയതും തീവണ്ടിയും കമ്പിത്തപാലുമെല്ലാം നടപ്പാക്കിയതും ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്ന മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകിടം മറിക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചതും 1857

ിലെ മുന്നേറ്റത്തിന് ഒരു സാമൂഹ്യ കാരണമായിരുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. രാജ്യവ്യാപകമായി അനുഭവപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളും സ്വാർത്ഥലാഭം മുൻനിർത്തിയുള്ള കമ്പനിയുടെ ഭരണവും ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക ചോർച്ചയും ഇന്ത്യയുടെ വാണിജ്യവും വ്യവസായവും നിശ്ചലാവസ്ഥയിലാക്കി. ഇന്ത്യയിൽ നിർമ്മിച്ച തുണിത്തരങ്ങൾക്കും കൗതുക വസ്തുക്കൾക്കും ഒരു കാലത്ത് യൂറോപ്യൻ കമ്പോളങ്ങളിൽ വലിയ പ്രിയമായിരുന്നു. എന്നാൽ പിന്നീട് ഇംഗ്ലണ്ടിൽ നിന്നുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇംഗ്ലീഷ് ഭരണകർത്താക്കൾ ശ്രദ്ധിക്കുകയും ഇന്ത്യൻ സാധനങ്ങൾക്ക് അമിതമായ നികുതി ചുമത്തി ഇവിടെ നിന്നുള്ള കയറ്റുമതി വ്യാപാരം സ്തംഭനാവസ്ഥയിലാക്കുകയും ചെയ്തു. ഒപ്പം ഇംഗ്ലീഷുകാരുടെ സാമ്രാജ്യത്വ വികസന നയവും തൊഴിലില്ലായ്മ പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമാക്കി. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾ കൈയടക്കിയത് കാരണം നാടുവാഴികളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ധാരാളം ഉദ്യോഗസ്ഥരും സൈനികരും പ്രയാസത്തിലായി. കർഷക ജനത അസംതൃപ്തരും ദരിദ്രരുമായി മാറി. 1857 കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങളിൽ പ്രധാനം മതപരമായിരുന്നു. ബ്രിട്ടീഷ് സൈനിക മേധാവികൾ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുവാൻ ഇന്ത്യൻ പട്ടാളക്കാരെ നിർബന്ധിച്ചു. ഗവർണർ ജനറലിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ബംഗാൾ സൈന്യമായിരുന്നു സൈനികരിൽ കൂടുതൽ പേരും. ഇന്ത്യൻ സൈനികരുടെ ജാതീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാൻ സൈനിക നേതൃത്വം അനുവാദം നൽകിയിരുന്നെങ്കിലും ബ്രിട്ടീഷുകാരുടെ അതിരുകടന്ന സാമ്രാജ്യ വികസന മോഹങ്ങൾ കാരണം സൈനികർക്ക് കടൽ കടന്നുപോയി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇത് സൈനികരുടെ മതവിശ്വാസ രീതികളെ വ്രണപ്പെടുത്തി. മതവിശ്വാസ രീതികൾ അപകടപ്പെട്ടപ്പോൾ ഇന്ത്യൻ സൈനികർ ബിന്ദി തിവാരിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈനിക നേതൃത്വത്തിനെതിരെ കലാപമുയർത്തി. ഇങ്ങനെ ദീർഘകാലം സൈനികർ അനുഭവിച്ചു വന്ന പീഡനങ്ങളും യാതനകളും 1857 കലാപത്തിന് മുഖ്യ കാരണമായി തീർന്നു. 1857 ബംഗാൾ സേനയിലേക്ക് കമ്പനി എൻഫീൽഡ് തോക്കുകൾ കൊണ്ടുവന്നപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികർ അതിൽ പ്രതിഷേധിച്ചു. ഗ്രീസ് പുരണ്ട ഒരു കടലാസ് കൊണ്ട് പൊതിയപ്പെട്ട തോക്കിൻ്റെ ഉണ്ടകൾ തോക്കിൽ നിറക്കുന്നതിന് മുമ്പ് ഈ കടലാസ് പൊതി കടിച്ചെടുത്ത് കളയണമായിരുന്നു. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുൾക്കൊള്ളുന്ന ഗ്രീസിൻ്റെ ഉപയോഗം തങ്ങളുടെ മതവിശ്വാസത്തെ ഹനിക്കുമെന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിശ്വസിച്ചു. തങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരപ്പെടുത്താനുള്ള വെള്ളക്കാരൻ്റെ തന്ത്രമായി ഈ ഗ്രീസ് പുരണ്ട ഉണ്ട സൈനികർക്കിടയിൽ പ്രചരിച്ചു. എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ 1857 മാർച്ച് 29 സൈനികനായ ഉത്തർപ്രദേശുകാരനായ മംഗൾ പാണ്ഡെ പ്രതിഷേധിക്കുകയും പ്രതിഷേധ സൂചകമായി വെള്ളക്കാരനായ സഹസേനാധിപതിയെ വെടിവെച്ചു വീഴ്ത്തുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യൻ സൈനികർ പഞ്ചാബിലെ അംബാല പട്ടാള ക്യാമ്പിൽ സംഘടിതമായ കലാപമുയർത്തി. 1857 മുന്നേറ്റത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളിൽ മറ്റൊരു പ്രധാനിയായിരുന്നു ഝാൻസിയിലെ റാണിയായിരുന്ന ലക്ഷ്മിഭായി. സൈനിക വേഷത്തിൽ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് റാണി അണികൾക്ക് ആവേശം പകർന്ന ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. പുറത്താക്കപ്പെട്ട പേഷ്വ ബാജിറാവുവിൻ്റെ പുത്രനായ നാനാസാഹിബും ധീര സേനാനിയായിരുന്ന താന്തിയ തോപ്പിയും ഔഡിലെ ബീഗവും ബീഹാറിലെ കൻവർ സിംഗും മൗലവി അഹമ്മദുള്ളയും എല്ലാം ഇന്ത്യൻ പടയോട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ധീര വിപ്ലവകാരികളായിരുന്നു. 1857 ഏപ്രിൽ 24 എൻഫീൽഡ് തോക്ക് ഉപയോഗിക്കുവാൻ വിസമ്മതിച്ച മീററ്റ് പട്ടാള ക്യാമ്പിലെ 85 സൈനികരെ കേണൽ കാർ മൈക്കിൾ സ്മിത്തിൻ്റെ നേതൃത്വത്തിൽ കോർട്ട് മാർഷൽ നടത്തി 10 കഠിന തടവിന് ശിക്ഷിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഈ സൈനികരെ പരേഡ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് യൂണിഫോം അഴിച്ചുമാറ്റി കാഴ്ചങ്ങലകളിൽ ബന്ധിതരാക്കുകയും ചെയ്തു. ഈ ദാരുണ രംഗം കണ്ട മറ്റ് സൈനികർ ഇംഗ്ലീഷുകാരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് വർദ്ധിച്ച ഭ്രാന്തമായ ആവേശത്തിമർപ്പോടെ കലാപമഴിച്ചുവിടുകയായിരുന്നു. ഇതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ മീററ്റിലെ പല ഗ്രാമങ്ങളിലും ചപ്പാത്തി വിതരണം നടന്നിരുന്നു. ചപ്പാത്തികൾ ലഭിച്ചവർ അതേപോലെ ചപ്പാത്തികളുണ്ടാക്കി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക. നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്ന ചപ്പാത്തി വിതരണം കലാപത്തിനുള്ള ജനകീയ മുന്നൊരുക്കമായാണ് കരുതപ്പെട്ടിരുന്നത്. കലാപം പൊട്ടിപ്പുറപ്പെട്ട ഉടൻ ആയുധധാരികളായ ഗ്രാമീണർ പല പ്രദേശങ്ങളിൽ നിന്നും മീററ്റിലെത്തിച്ചേർന്നു. ജയിലുകൾ തകർക്കപ്പെട്ടു. കമാൻഡിംഗ് ഓഫീസർ കേണൽ ജോൺ ഫിന്നിങ്സ് വെടിയേറ്റു വീണു. സൈനികരും ജയിൽ മോചിതരായവരും ജനക്കൂട്ടവും ചേർന്ന് നിരവധി വിദേശികളെ വധിച്ചു. ബ്രിട്ടന്റെ അധികാരം കുറിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും രേഖകളും അഗ്നിക്കിരയാക്കി.
1857 May 10 മീററ്റിൽ വെച്ച് ആരംഭിച്ച കലാപം ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു. പ്രധാനമായും ഔഡ്, ബുന്ദേൽഖണ്ഡ്, രോഹിൽഖണ്ഡ്, മധ്യേന്ത്യ എന്നീ പ്രദേശങ്ങൾ ലഹളക്കാരുടെ ശക്തി കേന്ദ്രങ്ങളായി മാറി. മീററ്റിൽ നിന്നും കലാപം ഡൽഹിയിലേക്കും മറ്റ് സൈനിക കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ വിപ്ലവത്തിൻ്റെ ആവേശകരമായ ഗാനം മുഴക്കി നീങ്ങിക്കൊണ്ടിരുന്നു. ഒരുപക്ഷേ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മുന്നിട്ട് നിന്ന ഒരു സൈനിക വിപ്ലവത്തിൻ്റെ ആരംഭമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചടക്കിയതും പൊതു സ്വീകാര്യനായ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ ചക്രവർത്തിയായി അവരോധിച്ചതുമായ വാർത്ത ഓരോ ഇന്ത്യക്കാരനും ശ്രവിച്ചു തുടങ്ങി. എന്നാൽ കുറച്ചു മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചമർത്തി. ഇംഗ്ലീഷ് പട്ടാളക്കാർ ചെയ്ത പൈശാചിക ആക്രമണങ്ങൾ സമരക്കാരുടെ മനോവീര്യം കെടുത്തി. ബ്രിട്ടീഷ് സൈന്യം ബഹദൂർ ഷായെ തടവുകാരനാക്കുകയും അദ്ദേഹത്തിൻ്റെ രണ്ട് പുത്രന്മാരെ വധിക്കുകയും ചെയ്തു. ലക്നൌവിലും കാൺപൂരിലും ഭയങ്കര സംഘടനകൾ നടന്നു. ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഡൽഹിയിലും ഝാൻസിയിലും വധിക്കപ്പെട്ടു. വിപ്ലവ പതാക പറപ്പിച്ചു എന്ന കുറ്റത്തിന് ചെറിയ കുട്ടികളെപ്പോലും ഇംഗ്ലീഷുകാർ വെടിവെച്ചു കൊന്നു എന്നാണ് ചരിത്രം. ചുരുക്കി പറഞ്ഞാൽ സമരം പരാജയപ്പെടുകയായിരുന്നു. സമരത്തിന് നേതൃത്വം നൽകിയ എല്ലാ നേതാക്കന്മാരും സംഘട്ടനങ്ങളിൽ മരിക്കുകയും ഇംഗ്ലീഷ് പട്ടാളത്താൽ വധിക്കപ്പെടുകയോ ചെയ്തു. വൃദ്ധനായ ബഹദൂർ ഷായെ ഇംഗ്ലീഷുകാർ റംഗൂണിലേക്ക് നാടുകടത്തി. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം 1857 വിപ്ലവം പരാജയപ്പെടാൻ പല കാരണങ്ങളും ഉണ്ടെന്നതാണ്. ഒന്നാമതായി, ഇത് രാജ്യവ്യാപകമായ ഒരു സമരമായി മാറിയിരുന്നില്ല. ഒരു പരിധിവരെ ചുരുങ്ങിയ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച ഒരു സൈനിക കലാപം മാത്രമായിരുന്നു. ഈ വിപ്ലവത്തിന് സുസംഘടിതമായ നേതൃത്വമോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പരിപാടികളോ ഇല്ലായിരുന്നു. സമരത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും പ്രായോഗിക ബുദ്ധിയോടെ വിലയിരുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. 1857 മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തവർ മുൻകാല ഫ്യൂഡൽ വ്യവസ്ഥിതി അതിൻ്റെ എല്ലാ ജീർണതകളോടും കൂടി തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചവരായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് മാത്രമായിരുന്നു സമരക്കാരെ ആവേശം കൊള്ളിച്ചത്. ചില പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പല ഫലങ്ങളും ഉണ്ടാക്കി. അതിലേറ്റവും പ്രധാനം, ഇന്ത്യയിൽ കമ്പനിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും കൂടിയുള്ള ദ്വിഭരണം അവസാനിപ്പിച്ചു. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഭരണമേധാവിയുടെ നേരിട്ടുള്ള ചുമതലയിലാക്കി എന്നതാണ്. 1858 ഇന്ത്യയുടെ ഭരണം ഒന്നുകൂടി കാര്യക്ഷമമാക്കുന്നതിന് ഇന്ത്യൻ കാര്യങ്ങൾക്കായി ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് നിയമിതനായി എന്നതാണ്. 1858 November 1 വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച വിളംബരത്തിലൂടെ കാനിംഗ് പ്രഭുവിനെ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയായി നിയമിക്കപ്പെടുകയും ചെയ്തു. ഇംഗ്ലീഷുകാരുടെ സാമ്രാജ്യ വികസന നയങ്ങൾ ഉപേക്ഷിച്ചതായും ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ അവകാശങ്ങൾ ഇനിമേൽ സംരക്ഷിക്കപ്പെടുമെന്നും രാജ്ഞിയുടെ വിളംബരത്തിൽ ഉറപ്പു നൽകി. 1857 കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് സൈനിക ഘടനയിലും മൗലികമായ മാറ്റങ്ങൾ വരുത്തി. ഇന്ത്യയിലെ എല്ലാ രംഗങ്ങളിലും പിന്തിരിപ്പൻ നയങ്ങൾ അവർ പിന്തുടർന്നു. നാട്ടുരാജാക്കന്മാരുടെയും ജന്മികളുടെയും താൽപ്പര്യം സംരക്ഷിക്കുക എന്നതായിരുന്നു 1857 ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന നയം. ഫ്യൂഡൽ താൽപ്പര്യങ്ങളെ പ്രീണിപ്പിച്ച് പാവപ്പെട്ട കർഷകരെ ദ്രോഹിക്കുക എന്നതായിരുന്നു പുതിയ ബ്രിട്ടീഷ് നയം. തന്മൂലം ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നതിന് 1857 വിപ്ലവം കാരണമായി എന്നത് ഒരു വസ്തുതയാണ്. 1857 മുന്നേറ്റം ഒരു പ്രധാന നേട്ടം നമുക്ക് നൽകി. ആധുനിക ഇന്ത്യൻ ദേശീയത്വത്തിൻ്റെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും ഇത് സഹായകമായി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി പണ്ട് പോരാടിയവർ സഹിച്ച യാതനകളും ത്യാഗങ്ങളും മതമൈത്രിയും പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിലെ പോരാളികൾക്ക് പ്രചോദനവും മാർഗദർശനവും നൽകി. എന്തൊക്കെ പരിമിതികളുണ്ടായിരുന്നെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജ്ജസ്വലതയും ശക്തിയും പകർന്നു കൊടുക്കാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം കാരണമായി എന്നതാണ് ചരിത്ര വസ്തുത. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹള ഇന്ത്യയിലെ അധിനിവേശ വിരുദ്ധ പോരാട്ട ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരേടാണ്. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കണം, അതിനായി കലാപത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആശയം തന്നെയായിരുന്നു കലാപത്തിൻ്റെ ഊർജം. കലാപത്തെ നയിച്ച വ്യക്തിത്വങ്ങൾ ആരും തന്നെ തങ്ങളുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും ലക്ഷ്യവും എന്താണെന്ന് ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രം എന്ന നിലയിൽ പ്രചരിപ്പിച്ചിരുന്നില്ല. എന്നാൽ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനം, അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കൽ അവരുടെ ആത്യന്തിക ലക്ഷ്യമായിരുന്നു.
നേതൃത്വം ഒരുവേള സാധാരണ ജനവിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നുവെന്നത് കലാപ

0: മറ്റൊരു പ്രത്യേകതയായിരുന്നു. 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നതുവരെയുള്ള 90 വർഷക്കാലത്ത് ഇന്ത്യ ആകമാനം നടന്ന പോരാട്ടങ്ങൾക്ക് കരുത്ത് പകർന്നത് 1857 ജീവസ്മരണകളാണ് എന്നത് ഒരു ചരിത്ര സത്യമാണ്.
1: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് പയ്യോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകൻ റഷീദ് പാലേരി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. രാവിന്റെ നിശബ്ദതയിൽ, നിലാവിന്റെ മൃദുതാളത്തിൽ പ്രണയവും വിരഹവും സ്വപ്നങ്ങളും സംഗീതമായി മാറുമ്പോൾ ആ മനോഹരമായ രാവിന്റെ ഭാവങ്ങളിലൂടെ ഒരു സംഗീതയാത്ര. രാവ് എന്ന പ്രമേയത്തിൽ ഒരുക്കിയിരിക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാവിന്റെ നിശബ്ദതയിൽ നിലാവിന്റെ മൃദുസ്പർശം പോലെ മനസ്സിൽ തഴുകിയെത്തുന്നൊരു ഗാനം, പ്രണയത്തിൻ്റെയും ഓർമ്മകളുടെയും മധുരം നിറച്ച് അടുക്കാൻ എന്തെളുപ്പം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ രാവിൻ്റെ തോളിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനം എഴുതിയത് ജെറി അമൽദേവ്, സംഗീതം നൽകിയത് ബിച്ചു തിരുമല.

രാവിൻ്റെ ശാന്തതയിൽ നിലാവിൻ്റെ കുളിരിൽ അലിഞ്ഞു ചേർന്നൊരു മധുര ഗാനം. എസ് ജാനകിയുടെ സ്വരമാധുരിയിൽ പ്രണയവും നിലാവും സംഗീതമായി മാറുന്ന ഈ മനോഹര ഗാനം മഴ നിലാവ് എന്ന ചിത്രത്തിലെ രാവിൻ നിലാവിൻ. പൂവച്ചൽ ഖാദറാണ് ഈ ഗാനം എഴുതിയത്, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

നിലാവിൻ്റെ കുളിരും സ്നേഹത്തിൻ്റെ മാധുര്യവും ചേർന്നൊരു മനോഹര ഗാനം. യൂസഫലി കച്ചേരി വരികളൊരുക്കി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതത്തിൽ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിൻ്റെ സ്വരമാധുരിയിൽ പിറന്ന ഒരു മനോഹര ഗാനം. സ്നേഹമെന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം.

സൂത്രധാരൻ എന്ന ചിത്രത്തിലെ ഗാനം ജീവിതത്തിൻ്റെ നന്മയും നൊമ്പരവും മൃദുവായി ഹൃദയത്തിൽ തൊടുന്ന ഒരു ഈണമാണ്. മധുരമായ വരികളും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സംഗീതവും ചേർന്ന ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. സൂത്രധാരൻ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും ചേർന്ന് പാടിയതാണ് ഇത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം. രാവിൻ നിലാക്കായൽ

രാവിൻ്റെ നിലാവിലെ അലിഞ്ഞു ചേരുന്ന പ്രണയത്തിൻ്റെ മധുരഭാവം. കൈതപ്രത്തിൻ്റെ മനോഹര വരികൾക്ക് മോഹൻ സിത്താരയുടെ ഹൃദയസ്പർശിയായ സംഗീതം. ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിൻ്റെ സ്വരമാധുരിയിൽ പിറന്നൊരു അനശ്വര ഗാനം. മഴവില്ല എന്ന ചിത്രത്തിൽ നിന്ന്.

ഈ സംഗീതരാവ് മനസ്സിൽ മധുരമായൊരു ഓർമ്മയായി നിലനിൽക്കട്ടെ. ഗാനങ്ങളിലൂടെ ഒപ്പം സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും കേൾക്കാം 10:20 മുതൽ 11:05 വരെ ഹൃദയരാഗങ്ങളിലൂടെ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

ഹൃദയരാഗങ്ങൾ. നിങ്ങളുടെ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രിയപ്പെട്ട ഗാനങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങളും ഓർമ്മകളും ചേർന്നൊരുക്കുന്ന ഒരു മനോഹര സംഗീത വിരുന്ന്. ഗാനങ്ങളിലൂടെ ഹൃദയങ്ങളെ കോർത്തിണക്കുന്ന ഹൃദയരാഗങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായി നിങ്ങൾക്കൊപ്പം ബിനു റോയ്.

ചില സന്ധ്യകൾ കടന്നുപോകും, പക്ഷേ അവ സമ്മാനിച്ച ഓർമ്മകൾ ഒരിക്കലും മായില്ല. ആ പഴയ ഓർമ്മകളെ സ്വരമാധുരിയിൽ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരുന്ന എസ് ജാനകിയുടെ മാധുര സ്വരത്തിൽ പിറന്ന മനോഹരമായ ഒരു ഗാനം. ശുദ്ധികലശം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഓർമ്മകളിലൊരു സന്ധ്യ എന്ന ഗാനം. ശ്രീകുമാരൻ തമ്പി എഴുതി, ശ്യാം സംഗീതം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ട് ഇന്ന് സന്ദേശം അയച്ചിരിക്കുന്നത് രാജു തുറവൂർ. രാജുവിനൊപ്പം നമുക്കും ഈ ഇഷ്ടഗാനം ആസ്വദിക്കാം.

ആതിര പൂഞ്ഞാറ് നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനമാണ് ഹൃദയരാഗങ്ങളിൽ ഇനി. ഹൃദയരാഗമേ മഞ്ഞണി പൂനിലാവ് പേരാറിൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? നഗരമേ നന്ദി എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. മഞ്ഞണിഞ്ഞ നിലാവിൻ്റെ കുളിരും മനസ്സിൽ തഴുകിയെത്തുന്നൊരു പഴയ ഓർമ്മയും പോലെ പി ഭാസ്കരൻ്റെ മനോഹര വരികൾക്ക് കെ രാഘവൻ്റെ ഹൃദയഹാരിയായ സംഗീതവും എസ് ജാനകിയുടെ മധുരസ്വരവും ചേർന്നൊരു അനശ്വരമായ ഗാനം.

പ്രണയത്തിൻ്റെ നിഷ്കളങ്കമായ ഭാവങ്ങൾ നിറച്ച് മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നൊരു പഴയ ഗാനഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ട സന്ദേശം അയച്ചിരിക്കുന്നത് ആചാര്യ തിരുവത്രയാണ്. പി ഭാസ്കരൻ്റെ ഹൃദയസ്പർശിയായ വരികൾക്ക് സംഗീതം നൽകി ഈ ഗാനം മനോഹരമാക്കിയ എ ടി ഉമ്മറിൻ്റെ ഈണത്തിൽ, ബ്രഹ്മാനന്ദൻ്റെ മധുരസ്വരത്തിൽ പിറന്ന ഗാനം. തെക്കൻ കാറ്റ് എന്ന ചിത്രത്തിലെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി ആചാര്യ തിരുവത്രയോടൊപ്പം നമുക്കും ആസ്വദിക്കാം.

ദേവികുളത്ത് നിന്നും നെവിൻ ടോം ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. ദൂരെ മാമരക്കൊമ്പിൽ കാറ്റിൻ്റെ താളത്തിനൊപ്പം മെല്ലെ ഒഴുകിയെത്തുന്നൊരു മധുര ഗാനം. നെവിൻ ആവശ്യപ്പെട്ട ഈ ഗാനം പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം

മനസ്സിൽ വാത്സല്യത്തിൻ്റെ നന ഉണർത്തുന്ന ഒരു അമ്മയുടെ സ്നേഹവും കരുതലും നിറഞ്ഞു നിൽക്കുന്നൊരു മധുരഗാനം. ബിജു തിരുമലയുടെ ഹൃദയസ്പർശിയായ വരികൾക്ക് ഇളയരാജയുടെ മനോഹര സംഗീതവും എസ് ജാനകിയുടെ മധുര സ്വരവും ചേർന്നപ്പോൾ പിറന്ന ഗാനം.

പാപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ എൻ പൂവേ എന്ന് തുടങ്ങുന്നത്. ഈ ഗാനം ആവശ്യപ്പെട്ട് ഹൃദയരാഗത്തിലേക്ക് സന്ദേശമയച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാവാണ് സിദ്ദിഖ് സിറ്റി, കോട്ടയ്ക്കൽ പറവൂർ. ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം.

ഹായ് ഹൃദയരാഗമേ അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയ തിരയും തീരവും എന്നു തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? യേശുദാസ് പാടിയ ഗാനമാണിപ്പോൾ കേൾപ്പിക്കുന്നത്. ഈ ഗാനം സന്ദേശമയച്ചിരിക്കുന്നത് ഗംഗാധരനാണ്, പയ്യന്നൂരിൽ നിന്നും. സൗഹൃദവാണി കൂട്ടുകാർക്ക് വേണ്ടി ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഗാനം ഗംഗാധരനോടൊപ്പം നമുക്കും ആസ്വദിക്കാം. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കാനം ഇ ജെ, സംഗീതം എം കെ അർജുനൻ.

നമസ്കാരം. ഹൃദയരാഗമേ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി വീരപുത്രൻ എന്ന ചിത്രത്തിലെ കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? സന്ദേശമയച്ചിരിക്കുന്നത് സെബീന മതിലകം. സെബീനയുടെ ഇഷ്ടഗാനം ഇനി കേൾക്കാം. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് രമേശ് നാരായണൻ്റെ സംഗീതം. ഈ ഗാനം പാടിയത് ശ്രേയ ഘോഷാൽ.

നമസ്കാരം. ഹൃദയരാഗമേ രണ്ടാം ഭാവം എന്ന ചിത്രത്തിലെ മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം ഈ പാട്ട് വെച്ചു തരുമോ? സന്ദേശമയച്ചിരിക്കുന്നത് സൽമ ജമാലുദ്ദീൻ, ഇടയക്കുന്നം. സൽമയുടെ ഇഷ്ടഗാനം പാടിയത് ജയചന്ദ്രനും സുജാതയും ചേർന്ന്. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ ഫഹ്മിദ ഫർഹത്തിൻ്റെ പിറന്നാൾ നാളെ. മകളുടെ മകൾ നൂഹ ഐനിൻ്റെ മൂന്നാം പിറന്നാൾ ഓഗസ്റ്റ് 12-ാം തീയതി. ഇവർക്ക് വേണ്ടി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ മഞ്ഞണിക്കൊമ്പിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം കേൾപ്പിച്ചു തരാം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇത്. ബിജു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവിൻ്റെ സംഗീതം.

പാട്ടുകൾ അവസാനിക്കുമ്പോഴും അവ സമ്മാനിച്ച ഓർമ്മകൾ മനസ്സിൽ മായാതെ നിൽക്കും. നിങ്ങളുടെ വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ ഞങ്ങളിലേക്കെത്തിയ ഓരോ ഗാന അഭ്യർത്ഥനയ്ക്കും ഈ സംഗീതയാത്രയിൽ ഒപ്പം നിന്ന ഓരോ പ്രിയ ശ്രോതാവിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ ഹൃദയരാഗങ്ങൾക്ക് ഇവിടെ വിരാമം. വീണ്ടും മറ്റൊരു ഹൃദയരാഗവുമായി നിങ്ങളിലേക്കെത്തും വരെ ശുഭരാത്രി നേർന്നുകൊണ്ട് ബിനു റോയ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ 4 മിനിറ്റും 18 സെക്കൻഡും. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.